ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 അശ്വിനം 23, കൊല്ലവർഷം 1202 കന്നി 29, 2026 ഒക്ടോബർ 15 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും തിരുവനന്തപുരം എഫ് എം 101.9, ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കയംകുളം എഫ് എം 100.1 എന്നീ മെഗാ ഹെഡ്സിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: എബ്രഹാം തേവരത്.
1: നാം ജീവിക്കുന്നത് വല്ലാത്തൊരു ബഹളങ്ങളുടെ ലോകത്താണ്. തെരുവുകളിലെ മുഴക്കം, വീടുകളിലെ ടി വിയുടെ ശബ്ദം, കൈവെള്ളയിലെ സ്മാർട്ട് ഫോണുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ, ബാഹ്യലോകം മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളും നിരന്തരമായ വിചാരങ്ങളുടെ ഇരമ്പലിലാണ്. ശബ്ദമുണ്ടാക്കുന്നവനാണ് ജയിക്കുന്നത്, സംസാരിക്കുന്നവനാണ് ശക്തൻ എന്ന് ലോകം നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയാണോ? വാക്കുകൾ വെള്ളിയാണെങ്കിൽ മൗനം തങ്കമാണെന്ന് പഴമൊഴി. വാക്കിന് മുറിവേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ മുറിവിനെ ഉണക്കാനും സ്വയം തിരിച്ചറിയാനും കരുത്തു പകരുന്നത് മൗനമാണ്. മൗനത്തിൻ്റെ ഈ അത്ഭുത ശക്തി വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ ഉപകഥയുണ്ട്. ഒരിക്കൽ ഗൗതമബുദ്ധൻ തൻ്റെ പ്രിയ ശിഷ്യനായ ആനന്ദനുമൊത്ത് ഒരു കാട്ടുപാതയിലൂടെ നടന്നു പോവുകയായിരുന്നു. കുറേ ദൂരം നടന്നപ്പോൾ ബുദ്ധന് വല്ലാത്ത ദാഹം തോന്നി. വഴിയിൽ കണ്ട ഒരു മരത്തണലിൽ വിശ്രമിച്ചുകൊണ്ട് അദ്ദേഹം ആനന്ദനോട് പറഞ്ഞു, ആനന്ദ, അല്പം പിന്നിലായി നാം ഒരു ചെറിയ അരുവി കണ്ടിരുന്നില്ലേ? അവിടെ ചെന്ന് എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവരൂ. ആനന്ദൻ മൺപാത്രവുമായി അരുവിയുടെ കരയിലെത്തി. എന്നാൽ തൊട്ടു മുമ്പ് ചില കാളവണ്ടികൾ ആ അരുവി മുറിച്ചു കടന്നു പോയിരുന്നു. അരുവിയുടെ അടിത്തട്ടിലെ ചേറും ചെളിയും ഇളകി വെള്ളം തീർത്തും കലങ്ങി മറിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. വിഷമത്തോടെ ആനന്ദൻ തിരിച്ചെത്തി പറഞ്ഞു, ആ വെള്ളം കുടിക്കാൻ കൊള്ളില്ല, ചെളി കലങ്ങിയിരിക്കുന്നു. അടുത്ത ഗ്രാമം വരെ നടന്നാൽ നമുക്ക് നല്ല കുടിവെള്ളം കിട്ടും. ബുദ്ധൻ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല ആനന്ദ, നീ അല്പം വിശ്രമിക്കൂ. എന്നിട്ട് വീണ്ടും അതേ അരുവിയിലേക്ക് തന്നെ പോയി നോക്കൂ. അരമണിക്കൂറിന് ശേഷം ആനന്ദൻ വീണ്ടും ആ അരുവിയുടെ കരയിലെത്തി. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അരുവി പൂർണ്ണമായും തെളിഞ്ഞിരിക്കുന്നു. ചെളിയും കരിയിലകളും അടിത്തട്ടിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു. സ്ഫടികം പോലെ സുതാര്യമായ തെളിനീർ ശാന്തമായി ഒഴുകുന്നു. ആനന്ദൻ ആ വെള്ളം കോരിയെടുത്ത് ഭഗവാന്റെ അടുക്കലെത്തി ആദരവോടെ ചോദിച്ചു, ഭഗവാനെ, ചെളി നിറഞ്ഞ ആ വെള്ളം ഇത്ര വേഗത്തിൽ തെളിഞ്ഞത് എങ്ങനെയാണ്? ബുദ്ധൻ ശാന്തനായി മറുപടി നൽകി, ആനന്ദ, നീ ആ വെള്ളത്തിൽ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, നീ വെറുതെ നിന്നു, അതിനെ ശല്യപ്പെടുത്താതെ സ്വസ്ഥമായി വിട്ടു. സമയവും നിശ്ചലതയും ആ വെള്ളത്തെ സ്വയം തെളിച്ചെടുത്തു. ഇതാണ് മൗനത്തിൻ്റെ രഹസ്യം. പ്രിയപ്പെട്ടവരെ, ആ അരുവി മറ്റാരുമല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്. ജീവിതത്തിൽ പലപ്പോഴും തെറ്റായ ആരോപണങ്ങൾ, അപമാനങ്ങൾ, വഴക്കുകൾ, ഉത്കണ്ഠകൾ എന്നിവ വരുമ്പോൾ നമ്മുടെ മനസ്സ് കലങ്ങി മറിയുന്നു. ആ അവസ്ഥയിൽ നാം എടുക്കുന്ന പ്രതികരണങ്ങളും വാദപ്രതിവാദങ്ങളും ശബ്ദമുയർത്തലുകളും ആ ചെളിവെള്ളത്തെ കൂടുതൽ കലക്കുകയുള്ളൂ. അവിടെയാണ് മൗനം ഒരു ദിവ്യ ഔഷധമാകുന്നത്. മൗനമെന്നാൽ ഭയമല്ല, പരാജയവുമല്ല. മൗനമെന്നത് ഏറ്റവും ഉയർന്ന ഒരു ആത്മനിയന്ത്രണമാണ്. അഗ്നിപർവ്വതങ്ങളെ പോലെ തിളച്ചു പൊന്തുന്ന കോപത്തെ ശാന്തമായി ഉള്ളിലൊതുക്കാനുള്ള പക്വതയാണത്. ഒരു തർക്കം വരുമ്പോൾ ഒരു നിമിഷം നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്ന ബന്ധങ്ങളെ നമുക്ക് രക്ഷിക്കാം. മറ്റുള്ളവർ നമ്മെ വിമർശിക്കുമ്പോൾ മൗനത്തോടെ കേട്ടിരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ അഹംഭാവത്തെ ഇല്ലാതാക്കാം. ശാസ്ത്രലോകം പോലും ഇന്ന് പറയുന്നു, ദിവസവും അല്പസമയം ബാഹ്യ ശബ്ദങ്ങളില്ലാതെ സ്വയം ഇരിക്കുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു എന്ന്. പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഏറ്റവും ഉയർന്ന അവസ്ഥയും മറ്റൊന്നുമല്ല, സമ്പൂർണമായ മൗനമാണ്. വാക്കുകൾ അലങ്കാരമാണ്, എന്നാൽ മൗനം അന്തസ്സാണ്. സംസാരിക്കാൻ പഠിക്കാൻ നമുക്ക് 2 വർഷം മതിയാകും. എന്നാൽ എവിടെ, എപ്പോൾ, എങ്ങനെ മൗനം പാലിക്കണമെന്ന് പഠിക്കാൻ ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവനും വേണ്ടിവരും. ഈ പുലരിയിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. ശബ്ദമുണ്ടാക്കി സ്വയം തെളിയിക്കുന്നതിനേക്കാൾ കർമ്മം കൊണ്ടും ശാന്തത കൊണ്ടും സംസാരിക്കാം. ദിനവും ഏതാനും നിമിഷങ്ങൾ എല്ലാ ബാഹ്യ ശബ്ദങ്ങളും മാറ്റിവെച്ച് സ്വന്തം അന്തരാത്മാവിൻ്റെ നിശബ്ദതയിലേക്ക് കണ്ണു തുറക്കാം. മൗനത്തിൻ്റെ ശാന്തിയും സൗന്ദര്യവും നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും നയിക്കട്ടെ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരത്, ആകാശവാണി.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് അക്കിത്തത്തിന്റെ നിത്യമേഘം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് കെ.എസ്. ഹരിശങ്കർ.

0: ആക്കിത്തത്തിൻ്റെ നിത്യമേഘം എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് കെ എസ് ഹരിശങ്കർ.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ ആശീഷ് പി എബ്രഹാം.

നാരായണസ്വാമി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഫേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, വലത് ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 171. 8:35 സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, മൈസൂർ നാഗമണി ശ്രീനാഥ് പാടിയ കൃതികൾ. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ് മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൌതിക ശാസ്ത്രം, ഹരികൃഷ്ണൻ ആർ എസ് സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ, ലക്ഷ്മി കെ എസ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, സർജറിയായി അനസ്തേഷ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രസവത്തോടനുബന്ധിച്ച് നൽകുന്ന വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തേഷ്യ തുടങ്ങി അനസ്തേഷ്യയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ലൈസ് ജോയ്സ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഒരുവട്ടം കൂടി. 2:15 തുടർ നാടകം അഗ്നിച്ചിറകുകളുള്ള കാട്ടുപക്ഷികൾ അവസാന ഭാഗം, രചന സലീംകുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം, കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, ഉണ്ണിമേനോൻ പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഇ ബസ് സേവ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 കിസാൻ വാണി, ഗ്രാമത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്ക് വനിതാ കരുത്ത്, പ്രമോദ് മാധവനുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി, നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം, അമൽകൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം. 8:00 നേർമൊഴി, നാടകകൃത്തും തിരക്കഥാകൃത്തുമായ മുഖാദ് വെമ്പായവുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സാഗർമാല പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം, സ്വപ്നങ്ങൾക്ക് ചിറകേകിയ കലാം, കോളിൻ ജോസ് നടത്തുന്ന പ്രഭാഷണം. 9:30 നവരാത്രി സംഗീതോത്സവം 2026 നാലാം ദിവസം. തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ അമൃത വെങ്കടേഷാൽ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. എൽ രാമകൃഷ്ണൻ വയലിൻ, എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മോർസിംഗ്. മുഖ്യകൃതി ഭാരതി മാമവ, രാഗം തോടി. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹിയിലെ. 11:35 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. സീതയും സംഘവുമായി.

വി നാരായണസ്വാമി എന്നിവർ ആലപിക്കുന്ന കൃതികൾ കേൾക്കാം. ആദ്യമായി എസ് സീതയും സംഘവും ആലപിക്കുന്ന കൃതി ശ്രീ കമലാംബികയ കടാക്ഷിദോഹം എന്നാരംഭിക്കുന്നു.

0: എസ് സീത, കെ വി നാരായണസ്വാമി എന്നിവർ ആലപിച്ച കൃതികളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി.

0: കുടുംബത്തിനുള്ള നഷ്ടപരിഹാരം 25% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. വരുന്ന അധ്യയന വർഷം മുതൽ LLB പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ദ്വിഭാഷാ രീതിയിൽ നടത്താൻ സർക്കാർ അനുമതി നൽകി. വൈദ്യുതി കണക്ഷന് കണക്റ്റഡ് ലോഡ് അനുസരിച്ചുള്ള പുതിയ നിരക്കുകൾ തിങ്കളാഴ്ച നിലവിൽ വരുന്നതായി KSEB അറിയിച്ചു. പുതിയ രീതിയിൽ ആവശ്യമായ കണക്റ്റഡ് ലോഡിന് അനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള തുക മാത്രം ഒടുക്കിയാൽ മതിയാകും. ഇടുക്കിയിലെയും വയനാട്ടിലെയും മുഴുവൻ സ്കൂളുകളിലും പാലക്കാട്ടെ ട്രൈബൽ സ്കൂളിലും ഉച്ചഭക്ഷണത്തിൽ മില്ലറ്റ് ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. രഞ്ജി ക്രിക്കറ്റ് സീസണിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് സമനില. 4th 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി, വിൻഡീസിന് 24 റൺസ് ജയം.
1: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കൊപ്പമോ അതിലേറെയോ പ്രദേശവാസികളായ പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ കാത്തിരുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് വിഴിഞ്ഞത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള പുതിയ ഫിഷിംഗ് ഹാർബർ. അതിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിനാണ് സംസ്ഥാന സർക്കാർ തുക വകയിരുത്തി ഭരണാനുമതി നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 235 മീറ്റർ നീളത്തിൽ പുതിയ പുലിമുട്ടും 500 മീറ്റർ നീളത്തിൽ എൽ ആകൃതിയിലുള്ള ഫിഷറീസ് ബർത്തും നിർമ്മിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾക്കും പരമ്പരാഗത വള്ളങ്ങൾക്കും സുരക്ഷിതമായി അടുപ്പിക്കുന്നതിനും കടൽക്ഷോഭ സമയത്ത് സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വഴിയൊരുക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി. വിഴിഞ്ഞം പുതിയ ഫിഷിംഗ് ഹാർബർ ഒന്നാം ഘട്ട നിർമ്മാണത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് CEO ശ്രീകുമാർ കെ നായർ.
2: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതിക അനുമതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകിയ അവസരത്തിൽ അതിൽ നിഷ്കർഷിച്ചിരുന്ന ചില വ്യവസ്ഥകളുണ്ട്. അതിൽ രണ്ട് പ്രധാന വ്യവസ്ഥകൾ: ഒന്ന്, നിലവിലുള്ള വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ പുനർനിർമ്മാണവും നവീകരണവും; രണ്ടാമത്തെ വ്യവസ്ഥ, പുതുതായി വിഴിഞ്ഞത്തെ മത്സ്യബന്ധന മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖം യാഥാർത്ഥ്യമാക്കി കൊടുക്കണമെന്നുള്ളതാണ്. ഈ രണ്ട് വ്യവസ്ഥകളും പല കാരണങ്ങളാൽ അല്പം കാലതാമസം ഉണ്ടായെങ്കിൽ പോലും അത് ഇപ്പോൾ യാഥാർത്ഥ്യമാകുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് 9th October ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രണ്ട് പദ്ധതികളുടെയും തറക്കല്ലിടുകയുണ്ടായി. നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം ഏതാണ്ട് 60 വർഷത്തോളം ആയി അതിന്റെ നിർമ്മാണം ഘട്ടം ഘട്ടമായി പൂർത്തിയായിട്ട് ഏതാണ്ട് 2000-ലേറെ പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളാണ് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. ഈ കാലം കഴിഞ്ഞു പോയതിനോടൊപ്പം മത്സ്യബന്ധന യാനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, അവിടുത്തെ മത്സ്യബന്ധന പ്രവർത്തനം വർദ്ധിച്ചു. മാത്രമല്ല, പ്രതികൂല കാലാവസ്ഥയിൽ തിരുവനന്തപുരം ജില്ലയിൽ വല്യവേളി മുതൽ പൂവാർ വരെയുള്ള മത്സ്യബന്ധന യാനങ്ങളുടെ ഒരു സേഫ് ഹേവൻ കൂടിയാണ് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥല സൗകര്യം ഇതിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ തികച്ചും പരിമിതമാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം നവീകരിച്ച് അവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ കൂടുതലായി വർദ്ധിച്ചു വരുന്ന മത്സ്യബന്ധന മേഖലയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖവും യാഥാർത്ഥ്യമാക്കണമെന്ന രണ്ട് വ്യവസ്ഥകൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതിക അനുമതി നൽകിയ സമയത്ത് വെച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖം നവീകരിക്കുന്നതിനോടൊപ്പം ഏതാണ്ട് അത്രയും തന്നെ സൗകര്യങ്ങളുള്ള ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖവും രൂപീകരിക്കാനായിട്ടുള്ള നടപടികൾ ഇപ്പൊ കൈക്കൊള്ളുന്നത്.
1: ഏത് സംരംഭവും കാലതാമസമില്ലാതെ പൂർത്തിയാക്കിയാൽ മാത്രമേ അതിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കൂ.
3: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2014 എൻവയോൺമെന്റ് ക്ലിയറൻസ് നൽകിയപ്പോൾ ഉള്ള ഒരു കണ്ടീഷനാണ് വിഴിഞ്ഞത്തൊരു ഫിഷിംഗ് ഹാർബർ ആരംഭിക്കണം.
1: കോവളം MLA M. Vincent.
3: 10 വർഷക്കാലമായി ഫിഷിംഗ് ഹാർബറിന്റെ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങാൻ കഴിഞ്ഞില്ല. പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഫിഷിംഗ് ഹാർബറിന് വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് നിർവഹിച്ചത്. ഇതിന്റെ മൂന്ന് തരത്തിലുള്ള കമ്പോണൻസ്. ഒന്ന്, ഇപ്പൊ നിലവിലുള്ള ഫിഷിംഗ് ഹാർബർ അത് വളരെയധികം കൺജസ്റ്റഡ് ആണ്. പ്രത്യേകിച്ച് സീസൺ സമയത്ത് വരുന്ന അവിടെ ഒരു വള്ളം പോലും കെട്ടിയിടാൻ പറ്റാത്ത സ്പേസ് ഇല്ലാതെ പുതിയൊരു ഫിഷിംഗ് ഹാർബർ അടിയന്തരമായ ആവശ്യം. അപ്പൊ അവിടെ കുറച്ചുകൂടി നല്ല നിലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാനും വരാനും അവരുടെ യാനങ്ങൾ അടുപ്പിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായി. നിലവിലുള്ള ഫിഷിംഗ് ഹാർബർ 90 കോടി രൂപ കൊടുത്ത് നവീകരിക്കുകയും ഒരു പുലിമുട്ട് അവിടെ കടലാക്രമണങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുലിമുട്ടും കൂടി. ഇത് ഫിഷിംഗ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ വരുമ്പോൾ

0: അവരെ കൂടുതൽ അഫക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി നിർമ്മിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏകദേശം 500 കോടി രൂപയിൽ അധികം വരുന്ന ഒരു പ്രോജക്ട് ആണ്. തീർച്ചയായും മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. അവരുടെ സുരക്ഷിതമായ മത്സ്യബന്ധനം ഉറപ്പുവരുത്തും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
1: വലിയ കപ്പൽചാലും രാജ്യാന്തര തുറമുഖവും പ്രവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽപരമായ സുരക്ഷിതത്വവും വള്ളങ്ങളും ബോട്ടുകളും സുരക്ഷിതമായി അടുപ്പിക്കാനുള്ള സൌകര്യവും ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡോൾഫ് മൊറൈസ്
2: വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഈ തീരദേശ മേഖലയിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇതിനെ കാണുന്നത്. മൺസൂൺ കാലത്ത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം ഈ 3 മാസവും ഈ നാടൻ വള്ളങ്ങൾ ഉവാർ മുതൽ ഏതാണ്ട് തമിഴ്നാടിന്റെ അതിർത്തി മുതൽ ഇങ്ങോട്ട് ഉള്ള മുഴുവൻ പരമ്പരാഗത വള്ളങ്ങളും യാനങ്ങളും അടുപ്പിച്ച് കടലിലോട്ട് ഇറക്കാൻ പാകമായ ഒരേ ഒരു ഹാർബറാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് പിഴിഞ്ഞിട്ട് പഴയ ഹാർബറാണ്. അതിൽ ഈ ബോട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പാരിസ്ഥിതിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കടലിലെ മണൽ തിട്ടകൾ രൂപപ്പെട്ട് നിലവിലുള്ള ഹാർബർ ഏതാണ്ട് മുഴുവൻ യാനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലും അപകടം ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലും ആയി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും ഈ പുതിയ ഹാർബർ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും യാനങ്ങൾ നാടൻ യാനങ്ങളും നാടൻ വള്ളങ്ങളും മൺസൂൺ കാലം അടക്കം അവിടെ സമീപിച്ച് അവിടെ മത്സ്യബന്ധനം നടത്തി തിരിച്ച് കരച്ചടയുന്നതിനും അവിടെ വെച്ച് മത്സ്യം വിൽക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണഭോക്താക്കളായി മാറാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പുതിയ പ്രോജക്ടിന്റെ ഏറ്റവും വലിയ ഗുണം.
1: പുതിയ ഹാർബറിനോടനുബന്ധിച്ച് ലേല ഹാളുകൾ, ഐസ് പ്ലാന്റുകൾ, മത്സ്യ സംസ്കരണ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിലൂടെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ലഭിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയെക്കുറിച്ച് മത്സ്യത്തൊഴിലാളിയായ വലേറിയൻ ഐസക്.
3: നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഒരു പുതിയ പോർട്ട് വരാൻ പോകുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തി. പോർട്ട് വരുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ ആ പോർട്ട് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അപകടമില്ലാതെ സുരക്ഷിതമായിട്ട് മത്സ്യം പിടിക്കാനുള്ള ഒരു അവസരമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ മുതലപ്പൊഴി കണക്ക് പിന്നെയൊരു അപകടം നമ്മൾ ഉണ്ടാകാത്ത രീതിയിൽ എവിടെ പോർട്ട് വന്നാലും മത്സ്യത്തൊഴിലാളികൾക്ക് അത് അപകടം ഇല്ലാതെ ജോലിക്ക് പോയി മത്സ്യം കൊണ്ടുവന്ന് അത് സുരക്ഷിതമായിട്ട് കൈകളിൽ എത്തിക്കേണ്ട സംവിധാനം കൊണ്ടുവരുന്നുള്ള റിപ്പോർട്ട് വരുന്നതോട് മത്സ്യത്തൊഴിലാളികൾക്ക് സഹോദരമാണ്. അതിനൊരു മാറ്റമില്ല. പക്ഷേ അതിന്റെ മറുവശം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് അത് നീണ്ടുപോകരുത്, രണ്ട് അശാസ്ത്രീയമായിട്ടുള്ള കല്ലിടല് കടലിൽ പാടുള്ളതല്ല. മത്സ്യത്തൊഴിലാളികൾക്കുള്ള അവർക്ക് സുരക്ഷിതമായിട്ട് നേരത്തെ സൂചിപ്പിച്ചാൽ സുരക്ഷിതമായിട്ട് മത്സ്യം പിടിക്കാൻ പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കുവാനാണ് സർക്കാർ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇപ്പൊ പരിഹരിച്ചു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സുരക്ഷിതമായിട്ട് മുന്നിട്ട് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് നല്ലതൊക്കെ വരട്ടെ, അത് നല്ലൊരു കാര്യമാണ്.
1: തീരദേശത്തെ സ്ത്രീ തൊഴിലാളികളുടെ സ്വയം തൊഴിൽ മത്സ്യ വിപണന മേഖലയിലെ മാറ്റങ്ങൾ, തീരദേശ യുവജനങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ തൊഴിലവസരങ്ങൾ എന്നിവയെക്കുറിച്ച് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ.
4: വിഴിഞ്ഞം തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ എന്ന പേരിൽ നിലവിലെ വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖ നവീകരണവും മത്സ്യത്തൊഴിലാളികൾക്ക് മറ്റൊരു പുതിയ ഹാർബറിന്റെ പ്രഖ്യാപനവും പദ്ധതി നിർവഹണവും ഒക്കെ മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. ഒട്ടനോട്ടത്തിൽ മത്സ്യമേഖലയ്ക്ക് ഗുണകരമായ പദ്ധതികളാണെങ്കിലും ആ പദ്ധതികൾ കൊണ്ട് വിഴിഞ്ഞത്തും തിരുവനന്തപുരത്തെ മറ്റിതര മേഖലകളിലുമുള്ള മീൻപിടുത്ത സമൂഹത്തിന് അവരുടെ തൊഴിൽ സുരക്ഷയും ഉപജീവനവും സാധ്യമാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ഈ പദ്ധതി മൂലം അവിടുത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസൗകര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് നിലവിൽ വിഴിഞ്ഞ സീ ഹാർബറിന്റെ പുനരുദ്ധാരണവും അതുപോലെ തന്നെ പുതിയ ഹാർബർ പ്രഖ്യാപനവും ഒക്കെ നടന്നിരിക്കുന്നത്. പക്ഷെ കടലിൽ കടൽ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയും അതിലൂടെ മത്സ്യസമ്പത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കിയാൽ മാത്രമേ വിഴിഞ്ഞത്തും സമീപ പ്രദേശത്തുമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കടൽ സമ്പത്തിനെ ആശ്രയിച്ച് അവന്റെ ഉപജീവനം സാധ്യമാക്കാൻ പറ്റൂ എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്.
1: വിഴിഞ്ഞം പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മാണ ഘട്ടങ്ങളെക്കുറിച്ച് വിശദമാക്കുന്നു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയർ കെ പി വൈ ഗയ.
5: വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ നവീകരണത്തോടനുബന്ധിച്ച് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന 2 പ്രവൃത്തികളാണ് പൂർത്തീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ സീവേഡ് ബ്രേക്ക് വാട്ടറിന്റെ നിർമ്മാണത്തിനായി 125 കോടി രൂപ ചിലവിൽ ബ്രേക്ക് വാട്ടറിന്റെ എക്സ്റ്റൻഷൻ ആണ് നിർമ്മിക്കുന്നത്. ആ പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോൾ ഹാർബറിനുള്ളിലെ തിരയിളക്കത്തിന് പരിഹാരമാകുന്നതും സുരക്ഷിതമായി യാനങ്ങൾക്ക് ഹാർബറിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതുമാണ്. ഇതുകൂടാതെ സാസ്കിയ ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളുമാണ് അടുത്തത്. ആയതിലേക്കായി 90 കോടി രൂപയുടെ ഫണ്ട് ആണ് നിലവിൽ അനുവദിച്ചു നൽകിയത്.

0: പ്രസ്തുത ഫണ്ട് ഉപയോഗിച്ച് പാർക്കിന്റെ എക്സ്റ്റൻഷൻ, ലോ ലെവൽ ജെട്ടി, ഫ്ലോട്ടിംഗ് ജെട്ടി എന്നിവയുടെ നിർമ്മാണം, നിലവിലെ ഓഷൻ ഹാളിന്റെ നവീകരണം, ഡ്രെഡ്ജിംഗ്, ഇന്റേണൽ റോഡ്, ലോക്കർ റൂം, പെറ്റി ഷോപ്പ്, ടോയ്ലറ്റ് ബ്ലോക്ക്, റെസ്റ്റ് റൂം, ഓവർഹെഡ് ടാങ്ക്, ഗേറ്റ് ആൻഡ് ഗേറ്റ് ഹൗസ് തുടങ്ങിയ ഇയർ പ്രവൃത്തികളുടെ പൂർത്തീകരണവുമാണ് ഉദ്ദേശിക്കുന്നത്.
1: അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലേക്ക് വഴി തുറക്കുന്ന വീഞ്ഞത്തിന്റെ മണ്ണിൽ പ്രദേശവാസികളായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിനും സുരക്ഷയ്ക്കും വലിയ ഊന്നലാണ് പുതിയ ഫിഷിംഗ് ഹാർബർ പദ്ധതി നൽകുന്നത്. പുലിമുട്ടും പുതിയ ബർത്തും യാഥാർത്ഥ്യമാകുന്നതോടെ പ്രതികൂല കാലാവസ്ഥയിലും സുരക്ഷിതമായി കടലിലിറങ്ങാനും ഉപജീവനം കണ്ടെത്താനും നമ്മുടെ കടലിന്റെ മക്കൾക്ക് സാധിക്കും. വലിയ വികസന പദ്ധതികൾക്കൊപ്പം പരമ്പരാഗത സമൂഹങ്ങളെ കൂടി ചേർത്തുവെക്കുന്ന ഇത്തരം മുന്നേറ്റങ്ങൾ കേരളത്തിന്റെ വികസന മാതൃകയ്ക്ക് മാറ്റുകൂട്ടുന്നു.
2: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964411 അല്ലെങ്കിൽ 9495655631. മറ്റൊരു നമ്പർ കൂടി 9495595631. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322104.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി സി പി ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു.

0: വാർത്തകൾ വിശദമായി. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്നും നാളെയും വൈകിട്ട് 4 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ പുറപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. നിതി ആയോഗ് മുൻ അംഗം പ്രൊഫസർ രമേശ് ചന്ദ് അധ്യക്ഷനായ സമിതിയിൽ കൃഷി, ഭക്ഷ്യ, പൊതുവിതരണ, ഉപഭോക്തൃ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ്. രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് 2026 ദേശീയതല ആഘോഷം സംഘടിപ്പിക്കും. വികസിത കൃഷിയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്ന പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോട് അനുബന്ധിച്ചാണ് പരിപാടി നടത്തുന്നത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറപാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. പൂർണ്ണമായി ലാഭത്തിലാണെന്ന് പറയുന്നില്ലെങ്കിലും കുടിശ്ശികകളും കടങ്ങളും തീർക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേഷൻ വരികയാണെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ MLA ഉൾപ്പെടെ സഹായിക്കണമെന്നും ഓരോ MLA കുറഞ്ഞത് 2 ബസ്സുകൾ വീതമെങ്കിലും നൽകാൻ തയ്യാറാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വ്യക്തികളും സ്ഥാപനങ്ങളും KSRTCക്ക് ബസ്സുകൾ നൽകാൻ സ്വമേധയാ മുന്നോട്ട് വരുന്നുണ്ടെന്നും CP ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേരു ചേർക്കുന്നതിന് അവസരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കി മാറ്റുന്ന പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ചാണ്.
1: 2016 പാർലമെന്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നിയമം പാസാക്കിയത് മേഖലയിലെ സുതാര്യതക്കും ഉപഭോക്തൃ അവകാശങ്ങൾക്കും വഴിയൊരുക്കാൻ നിയമം വഴി സാധിച്ചു. നിയമപ്രകാരം വസ്തുവകകൾ ഡെവലപ്പർമാർക്ക് പരസ്യം ചെയ്യാനോ വിൽക്കാനോ കഴിയുന്നതിനു മുമ്പ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം. നിയമം നൽകുന്ന സംരക്ഷണത്തിന്റെയും മുൻകരുതലിന്റെയും ഭാഗമായി ഡെവലപ്പർമാരും വീട് വാങ്ങുന്നവരും തമ്മിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ വിശ്വാസം ശക്തിപ്പെടുത്താൻ നിയമത്തിന് സാധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: പാരമ്പര്യ നെൽവിത്തുകളുടെ സംരക്ഷകൻ ഇന്നലെ അന്തരിച്ച ചെറുവയൽ രാമന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. ഇന്നലെ രാത്രി 8:30 ഭൗതികദേഹം വീട്ടിലെത്തിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ ഇന്നലെ വൈകിട്ടാണ് ചെറുവയൽ രാമൻ അന്തരിച്ചത്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ

0: ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിന്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും ദിനാചരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റ് വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 24 റൺസിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വെസ്റ്റിൻഡീസിന്റെ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റിന് 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കായി മലയാളി താരം സഞ്ജു സാംസൺ 56 റൺസ് നേടി ടോപ് സ്കോററായി. 5 മത്സര പരമ്പരയിൽ ഇരു ടീമുകളും 2 കളികൾ ജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ ബംഗളൂരു ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. സൗദി അറേബ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യോമാക്രമണ മുന്നറിയിപ്പ് ഘട്ടങ്ങളിൽ വീടുകളിൽ സുരക്ഷിതരായിരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ വ്യാജ വാർത്തകളോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരന്മാരിൽ 7 പേർ ചികിത്സയിലാണ്. റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ദമാം, ജിദ്ദ, മദീന എന്നിവിടങ്ങളിലെ സർവീസുകൾ ഭാഗികമായി തുടരുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ സൗദി അറേബ്യയിലേക്കും തിരിച്ചും സർവീസുകൾ ഈ മാസം 17 വരെ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. കടലിൽ കാണാതാകുന്നവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 7 വർഷത്തെ കാത്തിരിപ്പ് കാലാവധി കുറയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി വി അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഇതിന് നിയമ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ചലച്ചിത്ര നടൻ പ്രേം നസീറിന്റെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാൻ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗം തീരുമാനിച്ചു. December 11 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രേം നസീറിന് ആദരമർപ്പിച്ചായിരിക്കും ആഘോഷങ്ങളുടെ തുടക്കം. അടുത്ത വർഷം April 7 പ്രേം നസീറിന്റെ 100-ാം ജന്മദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിയന്തര മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് MLA മാരായ MVിജിൻ, KV സുമേഷ് എന്നിവർ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യസ്നേഹബന്ധത്തെ തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ദസറ പോലെ പരിപാടികൾക്ക് സാധിക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. കണ്ണൂർ ദസറയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി CP ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी अद्य दृश्यश्रव्यपरान्तर्जालीयमाध्यमेन लद्दाखराज्ये प्रायः 50-300-3,000 कोटिरूप्यकाणां 5 प्रमुखविकासपरियोजनानाम् उद्घाटनं राष्ट्राय समर्पणं विधास्यति. एतासां परियोजनानाम् उद्देश्यं सम्पर्कव्यवस्थायाः सुदृढीकरणम्, ऊर्जा

0: ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പുലർവെട്ടത്തിലേക്ക് സ്വാഗതം. പുലർവെട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. വെള്ളനാട്,

0: നികേതൻ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം കർഷകർക്കായി ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബ്രഷ് കട്ടർ ഡെമോൺസ്ട്രേഷൻ, ഫോർ സ്ട്രോക്ക് ആൻഡ് ടു സ്ട്രോക്ക് കട്ടർ പ്രവർത്തനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇന്നു രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് പരിശീലനം. രജിസ്ട്രേഷൻ ഫീസ് 250 രൂപ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9400028804. നാളികേര കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളുടെ വ്യാപനവും മൂല്യശൃംഖല വികസനവും ലക്ഷ്യമിട്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം കായംകുളം പ്രാദേശിക കേന്ദ്രത്തിൽ ഇന്നലെ ശില്പശാല സംഘടിപ്പിച്ചു. CPCRI ഡയറക്ടർ ഡോക്ടർ KB ഹെബ്ബാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപാ ഡി നായർ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ അനുവദിച്ച ടിഷ്യൂ കൾച്ചർ ലാബിന്റെ ശിലാസ്ഥാപനവും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ID നേടിയ കർഷകർ തങ്ങളുടെ പേരിലുള്ള മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്ട്രി അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രാരംഭഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ കർഷകരുടെ പേരിലുള്ള മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കുന്നതിനുള്ള സൌകര്യം അഗ്രി സ്റ്റാക്ക് പോർട്ടലിലും ആപ്ലിക്കേഷനിലും ലഭ്യമാണ്. അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. കൃഷിഭൂമിയുടെ വിവരങ്ങൾ സ്വയം ചേർക്കുന്നതിനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന യൂസർ മാനുവൽ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മാനുവലിന്റെ സഹായത്തോടെ കർഷകർക്ക് തങ്ങളുടെ വിവരങ്ങൾ സ്വയം ചേർക്കുകയോ തിരുത്തുകയോ ചെയ്യാം. കൂടാതെ സമീപത്തെ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, കൃഷിഭവനുകൾ എന്നിവയുടെ സേവനവും പ്രയോജനപ്പെടുത്താം. ക്ഷീരവികസന വകുപ്പിന് കീഴിലുള്ള പത്തനംതിട്ട ജില്ലയിലെ അടൂർ അമ്മക്കണ്ടകരിയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര സംരംഭകത്വ പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി ശാസ്ത്രീയ പശുപരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ മാസം 26 മുതൽ 30 വരെയുള്ള തീയതികളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർക്ക് 8081151789 അല്ലെങ്കിൽ 9496332048 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കുകയോ ചെയ്ത് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിക്കുന്ന കൈറ്റ് വെള്ളായണി ഈ മാസം 23 കൂൺ കൃഷിയിലും 27 തെങ്ങ് കൃഷി നടീലും പരിപാലന രീതികളും എന്ന വിഷയത്തിലും 31 മൈക്രോഗ്രീൻ കൃഷി എന്ന വിഷയത്തിലും നടത്തുന്ന ഏകദിന പരിശീലന പരിപാടികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ 8891540778 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്ത് വിളിച്ചു രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ പരിശീലന പരിപാടിക്കും 500 രൂപ വീതമാണ് രജിസ്ട്രേഷൻ ഫീസ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 40 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 23 മുതൽ 31 വരെ 10 ദിവസങ്ങളിലായി ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർക്കും ക്ഷീര സംരംഭകർക്കും ഓച്ചിറ പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേർക്കായി പരിശീലനം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പരിശീലനാർത്ഥികൾ ഈ മാസം 22 വൈകുന്നേരം 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9645922324 അല്ലെങ്കിൽ 0476269855 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം നടത്തിവരുന്ന ഇൻട്രൊഡക്ഷൻ ടു ജനറേറ്റീവ് AI എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് നവംബർ 6 ആരംഭിക്കുന്നു. നവംബർ 16 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് നവംബർ 6 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0487243856 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി

0: പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്ന് ഒക്ടോബർ 15, ചരിത്രത്തിലെ ഈ ദിനത്തിന്റെ പ്രാധാന്യം ഇനിയറിയാം. റീഗൽ ജുവലേഴ്സ്, ചരിത്രത്തിൽ ഇന്ന്.
0: റീഗൽ ജുവലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്.
1: പ്രായോജകർ
0: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്.
5: ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൾ കലാം 1931 ഒക്ടോബർ 15 ജനിച്ചത്. ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്കും ബഹിരാകാശ പദ്ധതികൾക്കും നൽകിയ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹം മിസൈൽ മാൻ എന്നും ജനങ്ങളോടുള്ള അടുത്ത ഇടപെടലുകൾ കാരണം ജനങ്ങളുടെ രാഷ്ട്രപതി എന്നും അറിയപ്പെട്ടു. ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കുപരിയായി വിദ്യാർത്ഥികളുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ട ഡോക്ടർ APJ അബ്ദുൾ കലാമിനോടുള്ള ആദരസൂചകമായി രാജ്യം ഇന്ന് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ജന്മനാടായ തമിഴ്നാട് അദ്ദേഹത്തിന്റെ ജന്മദിനം യുവജന നവോത്ഥാന ദിനം അഥവാ യൂത്ത് റെനസൻസ് ഡേ ആയും ആചരിക്കുന്നു. രാജ്യം അദ്ദേഹത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ട്. മലയാള കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചത് 2020 ഒക്ടോബർ 15. ജ്ഞാനപീഠത്തിന് പുറമെ എഴുത്തച്ഛൻ പുരസ്കാരം, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അരങ്ങേറ്റം, 20th ഇതിഹാസം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം മുതലായ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി 20th ഇതിഹാസമാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന അദ്ദേഹത്തിന്റെ വരികൾ മലയാളികളുടെ മനസ്സിൽ എന്നും നിൽക്കുന്നവയാണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓഴക്കുടൽ അവാർഡ് എന്നിവയ്ക്ക് പുറമെ 2017 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകിയും ആദരിച്ചു. JRD ടാറ്റയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച എയർ ഇന്ത്യയുടെ ആദ്യത്തെ വാണിജ്യ തപാൽ വിമാന സർവീസ് കറാച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് പറന്നത് 1932 ഒക്ടോബർ 15. ഒരു ചെറിയ ഡി ഹാവിലാൻഡ് പുസ്മോത്ത് വിമാനത്തിലാണ് JRD ടാറ്റ സ്വയം ഈ വിമാനം പൈലറ്റ് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ചത്. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിപ്ലവകരവുമായ ചുവടുവെപ്പായിരുന്നു ഈ ആദ്യ പറക്കൽ. പിന്നീട് ഇത് വളർന്ന് ഇന്ത്യയുടെ അഭിമാനമായ അന്താരാഷ്ട്ര വ്യോമയാന സ്ഥാപനമായി എയർ ഇന്ത്യ മാറി. വ്യോമയാന രംഗത്ത് ഇന്ത്യയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകാൻ ഈ തുടക്കത്തിന് കഴിഞ്ഞു. ഇന്ത്യയിലെ വന്യജീവികളുടെ സംരക്ഷണം കൂടുതൽ ശക്തമാക്കുന്നതിനായുള്ള വന്യജീവി സംരക്ഷണ നിയമം ഔദ്യോഗികമായി നിലവിൽ വന്നത് 2003 ഒക്ടോബർ 15. വനങ്ങളിലെ മൃഗവേട്ടയും നിയമവിരുദ്ധ കടത്തുകളും തടയുന്നതിന് ഈ ഭേദഗതിയിലൂടെ കർശനമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കി. ദേശീയ ഉദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും സംരക്ഷണത്തിന് നിയമപരമായ കൂടുതൽ സുരക്ഷ ലഭിച്ചു. രാജ്യത്തെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ പ്രകൃതി പ്രവർത്തകർക്കും കോടതികൾക്കും കൂടുതൽ അധികാരം നൽകുന്നതായിരുന്നു ഈ നിയമം. പ്രശസ്ത ഇന്ത്യൻ ശില്പിയും ചിത്രകാരനുമായിരുന്ന ദേബി പ്രസാദ് റോയ് ചൌധരി അന്തരിച്ചത് 1975 ഒക്ടോബർ 15. വെങ്കലത്തിൽ തീർത്ത അദ്ദേഹത്തിന്റെ ഭീമാകാരമായ ശില്പങ്ങൾ ഏറെ പ്രശസ്തമാണ്. ചെന്നൈയിലെ മറീന ബീച്ചിലും ഡൽഹിയിലും സ്ഥാപിച്ചിട്ടുള്ള തൊഴിലാളികളുടെ വിജയം, പാറ്റ്നയിലെ രക്തസാക്ഷികളുടെ സ്മാരകം എന്നിവ അദ്ദേഹത്തിന്റെ വിഖ്യാത സൃഷ്ടികളാണ്. കലാരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. പ്രശസ്ത ഹിന്ദി കവിയും നോവലിസ്റ്റുമായിരുന്ന സൂര്യകാന്ത് ത്രിപാഠി നിരാല അന്തരിച്ചത് 1961 ഒക്ടോബർ 15. ഹിന്ദി സാഹിത്യത്തിലെ റൊമാന്റിക് കാലഘട്ടമായ ഛായാവാദ് പ്രസ്ഥാനത്തിന്റെ 4 പ്രധാന തൂണുകളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ഹിന്ദി കവിതയിൽ മുക്ത ഛന്ദ് രീതി ആദ്യമായി അവതരിപ്പിച്ചത് നിരാലയാണ്. ഇത് ഹിന്ദി കാവ്യലോകത്ത് വലിയൊരു വിപ്ലവത്തിന് വഴി തുറന്നു. രാം കി ശക്തി പൂജ, സരോജ് സ്മൃതി, കുക്കർ മുട്ട, അനാമിക എന്നിവ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിൽ ചിലതാണ്. ഇതിൽ സരോജ് സ്മൃതി തന്റെ മകളുടെ ഓർമ്മയ്ക്കായി എഴുതിയതാണ്. വിപ്ലവകരമായ ആശയങ്ങളും ദരിദ്രരോടുള്ള അനുകമ്പയും നിറഞ്ഞ എഴുത്തുകൾ കാരണം അദ്ദേഹം മഹാപ്രാൺ എന്നും അറിയപ്പെട്ടു. തദ്ദേശീയമായി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മനുഷ്യരെയും വഹിച്ചുകൊണ്ടു

0: ഉള്ള ഷെൻഷൗ 5 എന്ന പേടകം ചൈന വിക്ഷേപിച്ചത് 2003 ഒക്ടോബർ 15. അങ്ങനെ യാങ് ലിവി എന്ന യാത്രികനെ ബഹിരാകാശത്തേക്ക് എത്തിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ രാജ്യമായി ചൈന.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ സംസാരിക്കുന്നു.
5: മലയാളികൾക്കിടയിൽ വളരെ സാധാരണമായ എന്നാൽ തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളും കാണിക്കാത്ത ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. ലളിതമായി പറഞ്ഞാൽ കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. കരളിലെ കോശങ്ങളിൽ 5% കൂടുതൽ കൊഴുപ്പ് അടിയുമ്പോഴാണ് നമ്മൾ അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും 2 തരത്തിലാണ് ഇതുണ്ടാകുന്നത്. 1, അമിതമായി മദ്യപിക്കുന്നവരിൽ ഉണ്ടാകുന്ന ആൽക്കഹോളിക് ഫാറ്റി ലിവർ. 2, മദ്യപാനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ നമ്മുടെ തെറ്റായ ഭക്ഷണരീതിയും ജീവിതശൈലിയും കൊണ്ടുണ്ടാകുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ 2-ാമത്തെ കാറ്റഗറിയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ആഹാരത്തിലെ അമിതമായ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്സ്, പഞ്ചസാര, ബേക്കറി സാധനങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയാണ് ഇതിലെ വില്ലന്മാർ. നമ്മൾ കഴിക്കുന്ന അമിതമായ ഊർജത്തെ ശരീരം കൊഴുപ്പായി മാറ്റി കരളിൽ സൂക്ഷിക്കുന്നു. ഒപ്പം വ്യായാമമില്ലായ്മയും അമിതവണ്ണവും ഈ കൊഴുപ്പടിയുന്ന പ്രക്രിയയുടെ വേഗത കൂട്ടുന്നു. ഫാറ്റി ലിവറിന്റെ ആദ്യഘട്ടങ്ങളിൽ അഥവാ ഗ്രേഡ് 1, ഗ്രേഡ് 2 അവസ്ഥകളിൽ രോഗിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. പലരും മറ്റ് അസുഖങ്ങൾക്കോ വെറുമൊരു ചെക്കപ്പിനോ വേണ്ടി വയറിന്റെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോഴായിരിക്കും തനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ. എന്നാൽ ചിലരിൽ വല്ലാത്ത ക്ഷീണം അല്ലെങ്കിൽ വയറിന്റെ വലതുഭാഗത്ത് മുകളിലായി ചെറിയൊരു വേദനയോ ഭാരമോ അനുഭവപ്പെടാം. പലരും ഇതിനെ വെറും ഗ്യാസ്ട്രബിൾ ആണെന്ന് കരുതി അവഗണിക്കുകയാണ് പതിവ്. ഇത് തുടക്കത്തിലെ നമ്മൾ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ ഈ കൊഴുപ്പ് കാരണം കരളിൽ നീർക്കെട്ടുണ്ടാകുകയും അത് പതുക്കെ കരളിലെ കോശങ്ങളെ നശിപ്പിച്ച് സിറോസിസ് എന്ന ഗുരുതരമായ അവസ്ഥയിലേക്കും അല്ലെങ്കിൽ ലിവർ ക്യാൻസറിലേക്ക് വരെ നയിക്കുകയും ചെയ്തേക്കാം. ഇനി ഫാറ്റി ലിവർ വന്നാൽ അത് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിയുമെന്നാണ് ഉത്തരം. കരളിനുള്ള ഒരു വലിയ പ്രത്യേകത അതിന് സ്വയം നന്നാകാനുള്ള അഥവാ സെൽഫ് ഹീലിംഗ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നതാണ്. ആദ്യഘട്ടങ്ങളിലാണ് ഇത് കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങളുടെ ഡയറ്റിലൂടെ തന്നെ ഇതിനെ 100% മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതിനായി പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഫ്രക്ടോസ് അടങ്ങിയ പാക്കറ്റ് ജ്യൂസുകൾ, കോളകൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ കരളിൽ നേരിട്ട് കൊഴുപ്പായി അടിയും. 2-ാമതായി അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. ഒരു പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കുന്ന ശീലം മാറ്റി ചോറിന്റെ അളവ് കാൽഭാഗമാക്കി കുറയ്ക്കുക. പകരം പ്ലേറ്റിന്റെ പകുതി ഭാഗം പച്ചക്കറികളും ബാക്കി കാൽഭാഗം മുട്ട, മത്സ്യം തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും ആക്കുക. 3-ാമതായി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള രീതികൾ, അതായത് രാത്രി ഭക്ഷണം നേരത്തെ കഴിച്ച് പിറ്റേന്ന് രാവിലെ വരെ ഒന്നും കഴിക്കാതിരിക്കുന്നത് കരളിലെ കൊഴുപ്പ് കുറയാൻ വളരെ വലിയ രീതിയിൽ സഹായിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഡയറ്റിനൊപ്പം തന്നെ പ്രധാനമാണ് വ്യായാമവും ശരീരഭാരം കുറയ്ക്കുക എന്നതും. നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരഭാരത്തിന്റെ വെറും 5 മുതൽ 10% വരെ കുറച്ചാൽ തന്നെ കരളിലെ കൊഴുപ്പ് വലിയൊരളവിൽ കുറഞ്ഞു തുടങ്ങും. ഇതിനായി ദിവസവും കുറഞ്ഞത് 30 മുതൽ 45 മിനിറ്റ് വരെ വേഗത്തിൽ നടക്കുകയോ അല്ലെങ്കിൽ ഇവയുള്ളവർ അത് മരുന്നുകളിലൂടെ കൃത്യമായി നിയന്ത്രിച്ച് നിർത്താനും ശ്രദ്ധിക്കണം. ഫാറ്റി ലിവർ ഒരു രോഗമല്ല, അതൊരു തുടക്കമാണ്. ശരീരം നമുക്ക് നൽകുന്ന വലിയ ഒരു മുന്നറിയിപ്പാണിത്. ആ മുന്നറിയിപ്പ് മനസ്സിലാക്കി ഭക്ഷണരീതിയും ജീവിതശൈലിയും മാറ്റിയാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. യാതൊരു ലക്ഷണങ്ങളും ഇല്ലെങ്കിൽ പോലും 30 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടുക.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫാറ്റി ലിവർ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.

0: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
1: തൊഴിൽ ദർശനം.
2: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ഹൈദരാബാദിലുള്ള റിസർച്ച് സെന്റർ ഇമാരത്തിൽ അപ്രന്റിസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും ITIക്കാർക്കും അപേക്ഷിക്കാം. 195 പേർക്കാണ് അവസരം. വിഷയങ്ങൾ ECE, ഇൻസ്ട്രുമെന്റേഷൻ, ECE, CSE, മെക്കാനിക്കൽ, കെമിക്കൽ, മെറ്റലർജിക്കൽ, സേഫ്റ്റി, എയ്റോനോട്ടിക്കൽ, സിവിൽ. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ BE, BTech. ടെക്നീഷ്യൻ അപ്രന്റിസ് ഒഴിവ് 30. വിഷയങ്ങൾ ECE, ഇൻസ്ട്രുമെന്റേഷൻ, ECE, CSE, മെക്കാനിക്കൽ, കെമിക്കൽ, മെറ്റലർജിക്കൽ, സേഫ്റ്റി. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ട്രേഡ് അപ്രന്റിസ് ഒഴിവ് 115. ട്രേഡുകൾ ഫിറ്റർ, വെൽഡർ, ടർണർ, മെഷീനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, ഇലക്ട്രോണിക് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്സ്മാൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഗ്രൈൻഡർ. എല്ലാ വിഭാഗത്തിലെയും അപേക്ഷകർ ഗ്രാജുവേറ്റ് ടെക്നീഷ്യൻ ട്രേഡ് കുറഞ്ഞത് 70% മാർക്കോടെ BE, BTech, ഡിപ്ലോമ, ITI പാസ്സായവരായിരിക്കണം. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ കോഴ്സ് പാസ്സായവർക്കാണ് അവസരം. BE, BTech, ഡിപ്ലോമ യോഗ്യതയുള്ളവർ https://nats.education.gov.in എന്ന പോർട്ടൽ മുഖേനയും ITIക്കാർ https://apprenticeshipindia.gov.in എന്ന പോർട്ടൽ മുഖേനയും രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://drdo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 1. അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിനു കീഴിൽ പശ്ചിമ ബംഗാളിലെ കാശിപൂരിലുള്ള ഗൺ ആൻഡ് ഷെൽ ഫാക്ടറിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 40 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഇലക്ട്രിക്കൽ ഫിറ്റർ 4, മെക്കാനിക്കൽ ഫിറ്റർ 14, മെഷീനിസ്റ്റ് 6, ടർണർ 7, ഇലക്ട്രോപ്ലേറ്റർ 6, ഹെഡ് ട്രീറ്റ്മെന്റ് ഓപ്പറേറ്റർ 3. യോഗ്യത 10 ക്ലാസ് വിജയവും ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NDCE. പ്രായം 18-35 വയസ്സിനും ഇടയിൽ. ഓഫ്ലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിന്റെ മാതൃകയ്ക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://awel.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://awel.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 1. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്കുള്ള സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ കായിക ഇനങ്ങളിലായി 126 ഒഴിവുണ്ട്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. കായിക ഇനങ്ങൾ അത്ലറ്റിക്സ്, അക്വാറ്റിക്, ആർച്ചറി, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ഇക്വസ്ട്രിയൻ, ഫുട്ബോൾ, ജിംനാസ്റ്റിക്, ഹാൻഡ്ബോൾ, ഐസ് ഹോക്കി, ഹോക്കി, ജൂഡോ, ഖോഖോ, പെൻകാക് സിലാറ്റ്, പവർ ലിഫ്റ്റിംഗ്, സ്പോർട്സ് ഷൂട്ടിംഗ്, ടേബിൾ ടെന്നീസ്, തൈക്വാൻഡോ, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്, കനോയിങ്, കയാക്കിംഗ്, റോവിംഗ്, MTB, സൈക്ലിംഗ്, കരാട്ടെ. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും വിമുക്തഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 100 രൂപ ഫീസ് അടയ്ക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. പ്രായപരിധി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://recruitment.itbpolice.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruitment.itbpolice.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 1.
1: തൊഴിൽ ദർശനം. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രഘുകുമാർ സംഗീതം നൽകി, യേശുദാസും S. ജാനകിയും ചേർന്ന് പാടിയത്.

0: പുലർവട്ടത്തിൽ ഇനി വാർത്തകൾക്കുള്ള സമയമാണ്. പുലർവട്ടത്തിലെ മറ്റു പരിപാടികൾ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന്

0: സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്നു മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിജയവാഡയിൽ നാഷണൽ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. വിജയവാഡയിൽ ശ്രീ ദുർഗാ മല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമതി ദ്രൌപദി മുർമു സന്ദർശനം നടത്തി. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി 2 തവണയാണ് ഇന്ത്യ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നത്. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സ് മുതൽ 625 രൂപയുമായിരിക്കുമെന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രായപരിധി ജനനം മുതൽ ബാധകമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. കരിമ്പ് കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായി കമ്മിറ്റി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. നീതി ആയോഗിന്റെ മുൻ അംഗം രമേശ് ചന്ദ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകും. കരിമ്പ് കർഷകരുടെ പ്രതിനിധികളും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ ഏകദേശം 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പ്. വ്യോമാക്രമണം ഉണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാനക്കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
1: Yesterday also there was attack on Aramco headquarters. We condemn all such attacks on civilian infrastructure in Saudi Arabia, and we feel that such attacks need to cease immediately. They are totally unacceptable. We stand in solidarity with the people and government of Saudi Arabia in defense of their sovereignty, and we hope there is return to peace and normalcy in the region soon.
0: കാർഷിക മേഖലയിൽ സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ അംഗീകരിക്കുന്നതിനായി കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് ആഘോഷിക്കും. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വികസിത കാർഷിക മേഖലയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31 പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
2: हरियाणा में तमिलनाडु चलता रहे और तमिलनाडु में हरियाणा चलता रहे, देश की एकता को जोड़ने का, देश के अन्य राज्यों को पहचानने का, अन्य भाषाओं को जानने का एक सहज उपक्रम बनेगा.
0: ഇന്ത്യയിലെയും കാനഡയിലെയും ജനങ്ങൾക്ക് പ്രകടമായ നേട്ടങ്ങൾ ലഭ്യമാക്കുന്നതിനായി കാനഡയുമായി ക്രിയാത്മകവും തന്ത്രപ്രധാനമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. വ്യാപാരം, സാങ്കേതികവിദ്യ, സുരക്ഷ, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം

0: സരൾ കേരളം ബില്ലിന്റെ അവതരണവും ഇന്ന് നടത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം, UPI ഇടപാടുകൾക്കുള്ള കമ്മീഷൻ തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ച, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവരുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടങ്ങിയവയും ഇന്നത്തെ കാര്യപരിപാടികളിൽ ഉൾപ്പെടുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 24 റൺസിനാണ് വെസ്റ്റിൻഡീസ് പരാജയപ്പെടുത്തിയത്. വിൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 2-2 സമനിലയിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കും. ഇന്ന് ലോക വൈറ്റ് കെയിൻ ദിനം. കാഴ്ച പരിമിതിയുള്ളവരുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കാഴ്ച പരിമിതിയുള്ളവർക്ക് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാനും സുരക്ഷിതമായി സഞ്ചരിക്കാനും സഹായിക്കുന്ന വെളുത്ത വടി അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകം കൂടിയാണ്. കാഴ്ച പരിമിതിയുള്ളവരുടെ അവകാശങ്ങളെയും സമൂഹത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെയും കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരം, മലപ്പുറം അടക്കം വിവിധ ജില്ലകളിൽ വൈറ്റ് കെയിൻ റാലി സംഘടിപ്പിക്കും.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 October 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്ര വികാസത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന കലാം ISRO, DRDO എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അബ്ദുൾ കലാമിനുള്ളത്. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയിൽ രാമന്റെ സംസ്കാരം ഇന്ന് നടക്കും. വയനാട് കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ജർമ്മനിയിൽ തീപിടുത്തത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾക്ക് സഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ജർമ്മനിയിലെ പടിഞ്ഞാറൻ നഗരമായ ബഹുമൂല്യ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് 3 പേർ കൊല്ലപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി.

0: പുലർവെട്ടം തുടരുന്നു. കാലം സാക്ഷി.
1: കിഷോർ കുമാർ. ഇന്ത്യൻ പിന്നണി ഗായകനും നടനുമായിരുന്ന കിഷോർ കുമാർ എന്ന അഭാസ് കുമാർ ഗാംഗുലി 1929 ഓഗസ്റ്റ് 4 മധ്യപ്രദേശിൽ ജനിച്ചു. ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. തന്റെ സഹോദരൻ അശോക് കുമാർ നായകനായി അഭിനയിച്ച ഷിക്കാർ എന്ന സിനിമയിലൂടെ കിഷോർ കുമാർ അഭിനയ രംഗത്തെത്തി. സിദ്ധി എന്ന ഹിന്ദി ചിത്രത്തിൽ മർനേ കി ദുആയേ എന്ന പാട്ടുപാടിയാണ് അദ്ദേഹം സിനിമാ സംഗീത ലോകത്തേക്ക് കടക്കുന്നത്. ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടില്ലാത്ത അപൂർവം ചില പിന്നണി ഗായകരിൽ ഒരാളാണ് കിഷോർ കുമാർ. ബംഗാളി, മറാത്തി, ആസാമീസ്, ഗുജറാത്തി, കന്നഡ, ഭോജ്പുരി, മലയാളം എന്നിങ്ങനെ നിരവധി ഇന്ത്യൻ ഭാഷകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ആർ ഡി ബർമൻ ഒരുക്കിയ ഗാനങ്ങളിലൂടെ കിഷോർ കുമാർ ഏറെ പ്രശസ്തനായി.

ആരാധന, ഹാഫ് ടിക്കറ്റ്, ടാക്സി ഡ്രൈവർ, പേയിങ് ഗസ്റ്റ്, ബാപ് രേ ബാപ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിലായി ഏതാണ്ട് 3000 ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പിറന്നു. മലയാളത്തിൽ അയോധ്യ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ഗാനമാലപിച്ചത്. നിത്യഹരിത ഗാനങ്ങളിലൂടെ സംഗീത പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ കിഷോർ കുമാർ 1987 ഒക്ടോബർ 13 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് കിഷോർ കുമാർ പാടിയ ഒരു ഗാനശകലം കേൾക്കാം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
3: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത്ത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
2: വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
4: ഗുഡ് ഇംഗ്ലീഷ്.
5: ഗുഡ് മോർണിംഗ്. ഐ എം ഡോക്ടർ കല്യാണി വല്ലത്ത്. വിൽ യു ബിലീവ് മീ ഇഫ് ഐ ടെൽ യു സംതിങ്? ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കും? നമ്മൾ ഒരു കാര്യം എത്രത്തോളം വിശ്വസിക്കുന്നു എന്ന് പറയാനുള്ള വാക്കുകളാണ് ഈ എപ്പിസോഡിൽ. സ്കെപ്റ്റിക്കൽ, സ്കെപ്റ്റിക്കൽ, എസ് സി ഇ പി ടി ഐ സി എ എൽ, സ്കെപ് എസ് സി ഇ പി ടിക്കൽ ടി ഐ സി എ എൽ. ബ്രിട്ടീഷുകാർ എസ് സി ഇ പി ടി ഐ സി എ എൽ എന്ന് പറയും, അമേരിക്കക്കാരോ എസ് കെ ഇ പി ടി ഐ സി എ എൽ എന്ന് പറയും. സ്കെപ്റ്റിക്കൽ ആണെങ്കിൽ നമുക്ക് സംശയമുണ്ട്. When I said I'll finish this work early, she looked skeptical. ഞാൻ ഈ ജോലി നേരത്തെ തീർത്തേക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ അവിശ്വാസത്തോടെ നോക്കി. പ്ലോസിബിൾ, പ്ലോസിബിൾ, പി എൽ എ യു എസ് ഐ ബി എൽ ഇ. പ്ലോസിബിൾ എന്നത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു, പക്ഷേ ഉറപ്പായിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. ഒരു വിശദീകരണം പ്ലോസിബിളായി തോന്നിയാലും ഉറപ്പുള്ള തെളിവ് കിട്ടുന്നത് വരെ കാത്തിരിക്കാം. That is a plausible theory.

0: ബട്ട് യു നീഡ് മോർ ഡേറ്റ ടു പ്രൂവ് ഇറ്റ്. അത് സത്യമായേക്കാവുന്ന തിയറിയാണ്, പക്ഷെ തെളിയിക്കാൻ കൂടുതൽ ഡേറ്റ വേണം. ഇനി ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം തോന്നിയാലോ ക്രെഡിബിൾ എന്ന വാക്ക് ഉപയോഗിക്കാം. ക്രെഡിബിൾ മീൻസ് ബിലീവബിൾ, ട്രസ്റ്റ് വേർദി. ഷി ഗേവ് എ ക്രെഡിബിൾ റീസൺ ഫോർ ബീയിങ് ലേറ്റ്. വൈകിയതിൽ വിശ്വസനീയമായ ഒരു കാരണമാണ് അവൾ നൽകിയത്. കോൺഫിഡൻറ്റ്, COFIDENT. കോൺഫിഡൻ്റ് ആണെങ്കിൽ വിജയിക്കുമെന്നോ ചെയ്യാനാകുമെന്നോ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. ഐ എം കോൺഫിഡൻ്റ് അബൌട്ട് ദിസ് പ്ലാൻ. എനിക്ക് ഈ പ്ലാനിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇനി ഒരു കടുത്ത വാക്ക് പറയട്ടെ. അൺഇക്വിവോക്കൽ, അൺഇക്വിവോക്കൽ, UNEQUIVOCAL. അൺഇക്വിവോക്കൽ എന്നാൽ സംശയത്തിനിടയില്ലാത്തത്ര വ്യക്തം. ദേ ഗേവ് അസ് അൺഇക്വിവോക്കൽ സപ്പോർട്ട്. ദാറ്റ് മീൻസ് ദേ ഗേവ് അസ് സ്ട്രോങ് സപ്പോർട്ട്. ദ ചീഫ് മിനിസ്റ്റർ ഗിവ്സ് അൺഇക്വിവോക്കൽ സപ്പോർട്ട് ടു ഓൾ ഗുഡ് എൻഡവേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ മേഖലയിലുള്ള എല്ലാ നല്ല സംരംഭങ്ങൾക്കും മുഖ്യമന്ത്രി അൺഇക്വിവോക്കൽ സപ്പോർട്ട് നൽകുന്നുണ്ട്. ഗുഡ് ഇംഗ്ലീഷ് ഗിവ്സ് യു അൺഇക്വിവോക്കൽ സപ്പോർട്ട് ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. എങ്ങനെയുണ്ട്? നല്ല വാക്കുകളല്ലേ? ഇത്തരം വാക്കുകൾ പറഞ്ഞാൽ നമ്മൾക്ക് വളരെ ഇഫക്റ്റീവായി, കോൺഫിഡൻ്റ് ആയി സംസാരിക്കാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
1: ഗുഡ് ഇംഗ്ലീഷ്. വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ്, പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
2: മാറുന്ന ലോകത്തിൽ ഇംഗ്ലീഷിനെ ഇനി പേടിക്കണോ? കീഴടക്കാം ലോകം, സ്വന്തമാക്കാം ഭാഷ. വല്ലത്ത് എഡ്യൂക്കേഷൻ ഒപ്പമുണ്ട്.
1: വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
3: ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പി കെ ഗോപി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി. ധനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്.

നമുക്ക് ചുറ്റും. വോട്ടർ പട്ടിക പുനഃപരിശോധിക്കാനും പുതിയ വോട്ടർമാരെ ചേർക്കാനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക യജ്ഞം ഇന്നു മുതൽ ഒക്ടോബർ 31 വരെ നടക്കും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പേര് ചേർക്കാനുള്ള ഫോം 6 വിതരണം ചെയ്യും. കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ഐടിയിൽ NCVT ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ അസൽ രേഖകൾ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9946036340 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. തിരുവനന്തപുരം സെൻട്രൽ റോട്ടറി ക്ലബും BMVSS ബാംഗ്ലൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമക്കാൽ ദാന ക്യാമ്പ് നവംബർ 13, 14, 15 തീയതികളിൽ തിരുവനന്തപുരം വഴുതക്കാടുള്ള ഫ്രീമേസൺ ഹാളിൽ വെച്ച് നടക്കും. ആവശ്യമുള്ളവർ ഒക്ടോബർ 30 വൈകിട്ട് 5 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 9846005854 എന്ന നമ്പരിലോ 7907157508 എന്ന നമ്പരിലോ ബന്ധപ്പെടേണ്ടതാണ്. കേരളത്തിലെ മുന്നാക്ക സമുദായത്തിൽപ്പെട്ടവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഉൾപ്പെടുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായി സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ മുഖേന നടപ്പാക്കി വരുന്ന വിദ്യാസമുന്നതി മെരിറ്റ് സ്കോളർഷിപ്പിന് അർഹരായവരിൽ നിന്നും 2026-27 വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതോടൊപ്പം വിവിധ മത്സര പരീക്ഷകളുടെ പരിശീലനത്തിനായുള്ള ധനസഹായം അനുവദിക്കുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റന്റ് പദ്ധതി 2026-27 അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും www.kswcfc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 7 ആണ്. നമുക്ക് ചുറ്റും സമാപിച്ചു. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. P ഭാസ്കരൻ എഴുതി, SP വെങ്കടേഷ് സംഗീതം നൽകി, ചിത്രപാടിയത് ചിത്രം കടൽ.

0: ആകാശവാണി.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: വേലുനായരെ കണ്ടുകൂടാത്തവർക്ക് പോലും അമ്മാളുകുട്ടി അമ്മയെ ഇഷ്ടമായിരുന്നു. മനസ്സഴിച്ചിലുള്ളവളാ, ആരുടെ കഷ്ടം കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ലട്ടോ. അവർ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യും, പക്ഷേ ആ ഗുളിക നായരാ അപകടക്കാരൻ. ശരിയാ, നല്ല ധർമ്മവുമുണ്ട്, അതല്ലേ മനുഷ്യന് വേണ്ടത്. പിന്നെ അവരുടെ നടപടി, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുന്നത്? ആറു ജനം നൂറുവിധം എന്നല്ലേ. ഈ കുറ്റം പറയുന്ന കൊലകമ്പന്മാരുടെ സ്ഥിതിയൊക്കെ നമുക്കറിയാം. അവരും അമ്മാളുകുട്ടിയമ്മയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവർക്കൊരു തിരശ്ശീലയുണ്ട്, ആയ അമ്മയ്ക്കതില്ല. അത്ര തന്നെ, മനുഷ്യന്റെ മനസ്സല്ലേ നന്നാവേണ്ടത്. തന്നെപ്പറ്റി ഇങ്ങനെ ഒരഭിപ്രായമുള്ളതായി അമ്മാളുകുട്ടിയമ്മ അറിഞ്ഞിട്ടില്ല, അറിയാൻ ആഗ്രഹിച്ചതുമില്ല, അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല. പക്ഷേ വിശന്നു വലഞ്ഞ് ആ വീട്ടിൽ ചെന്നു കയറിയ ആരും വെറും കൈയോടെ പോയിട്ടില്ല. ആശ്രിതന്മാരോട് അതിവാത്സല്യം, എതിരാളികളോട് തീർത്താൽ തീരാത്ത പക.

0: രണ്ടു കുട്ടികളെ അവിടെ പാർപ്പിക്കാനുള്ള അപേക്ഷ വന്നു. ആ കുട്ടികളുടെ അമ്മ അമ്മാളു കുട്ടിയമ്മയോട് പറഞ്ഞു, ദാ നോക്കൂ, ഇവർ പട്ടിണി കിടന്ന് ചാവും. ഇപ്പോ ഒരു രക്ഷ ചെയ്തില്ലെങ്കിൽ അവരിവിടെ നിന്നോട്ടെ എന്ന് പറയാൻ ആയമ്മ ഒട്ടും മടിച്ചില്ല. വേലുമാൻ കലശലായി എതിർത്തു, ആരാണിവയ്ക്കൊക്കെ തിന്നാൻ കൊടുക്കുക? ഞാൻ നീ നാളെ കഷ്ടത്തിലാവും. ദാ എന്നെ പഠിപ്പിക്കല്ലേ. ഒരു തിരിച്ചടി, വേലുമാൻ കീഴടങ്ങി. ഇത്തിക്കണ്ണി കളയാൻ വേണ്ടി കായ്ക്കുന്ന മാവ് തന്നെ വെട്ടിക്കളയരുതെന്ന് വേലുമാന് അറിയാം. ആ കുട്ടികളെ ആ സ്ത്രീ സ്വന്തം മക്കളെപ്പോലെ വളർത്തി. വേലുമാനും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും ആ ബന്ധം അംഗീകരിക്കേണ്ടി വന്നു. നിങ്ങൾക്കും കുട്ടികൾക്കും സുഖമല്ലേ എന്ന് അമ്മാളുകുട്ടി അമ്മയോട് ചോദിക്കാൻ എല്ലാവരും ഓർമ്മ വച്ചു. അതേ, നിസ്സംശയം മറുപടിയും വന്നു. ആ കുട്ടികൾ വീട് ശബ്ദായമാനമാക്കി. അത് അവരെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും കണ്ണും തിരിയും വച്ചപ്പോൾ അവർ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. മറ്റൊരു സ്ത്രീയാണെങ്കിൽ അതോടെ ലോകവിദ്വേഷിണിയായി തീരും. എന്നാൽ അവർ എന്തെങ്കിലും സംഭവിച്ചുവെന്ന് തന്നെ നടിച്ചില്ല. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ? വേലുമാൻ ചോദിച്ചു. എന്ത്, കള്ളവകയാണെന്ന്? അങ്ങനെ ആവട്ടെ, അതിനെന്താ? വേലുമാൻ അതിന് സമാധാനം പറഞ്ഞില്ല.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ഇന്ന് രാത്രി 8 മണിക്കുള്ള നേർമൊഴിയിൽ നാടകകൃത്തും തിരക്കഥാകൃത്തുമായ മുഹാദ് വെമ്പായവുമായി നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ. ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ. പുഴ നിറയെ മീനുണ്ടാർന്നേ. മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴികൾ അതിന്റെ അവസാന ഭാഗത്താണ്. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ. ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ. അതിനപ്പുറം അൻപുണ്ടാർന്നേ. നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ.
1: നേർമൊഴിയിൽ ഇന്ന് രാത്രി 8 മണിക്ക്.

ആകാശവാണി സ്മൃതിമധുരം. ഇന്നത്തെ സ്മൃതിമധുരത്തിൽ അളകാപുരിയുടെ വിശേഷങ്ങൾ കേൾക്കാം. ആദ്യം വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസും പി മാധുരിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം അഗ്നിമൃഗം.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: എന്റെ ബൈക്കിൽ നോക്കിംഗ് കുറവാണ്.
3: എന്റെ കാറിൽ നിന്ന് നേരത്തെ അതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
4: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
5: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു. കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
6: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
7: അടുത്ത ഗാനം SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയതാണ്. തുടർക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി ONB കുറിപ്പ് എഴുതിയത്.

0: ആകാശവാണി യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ പ്രാണായാമം, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ നന്ദിനി വി എസ്.
2: ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിനോടൊപ്പം മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ശ്വാസാഭ്യാസമാണ് പ്രാണായാമം. പ്രാണം എന്നത് ജീവിതശക്തിയെയും ആയാമം എന്നത് നിയന്ത്രണം അല്ലെങ്കിൽ വിപുലീകരണം എന്നതുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രാണായാമം എന്നത് വെറും ശ്വാസവ്യായാമമല്ല, ശ്വാസത്തിന്റെ വേഗത, ആഴം, താളം എന്നിവയെ ബോധപൂർവം നിയന്ത്രിക്കുന്ന ഒരു പരിശീലനമാണ്. പ്രാണായാമത്തിലെ പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് നാഡീശോധന പ്രാണായാമം. ഒരു നാസിയിലൂടെ ശ്വാസം എടുത്ത് മറ്റേ നാസിയിലൂടെ പുറത്തേക്ക് വിടുകയും പിന്നീട് മറുവശത്ത് ഇതേ ക്രമം ആവർത്തിക്കുകയും ചെയ്യുന്നതാണ് നാഡീശോധന പ്രാണായാമം. ശ്വാസത്തിന്റെ താളം ക്രമീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഇത് സഹായിക്കും. ബ്രഹ്മരി പ്രാണായാമം, ആഴത്തിൽ ശ്വാസമെടുത്ത ശേഷം പുറത്തേക്ക് വിടുമ്പോൾ തേനീച്ചയുടെ മൂളൽ പോലെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് ബ്രഹ്മരി. മനസ്സിലെ പിരിമുറുക്കം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. കപാലഭാതി പോലുള്ള അഭ്യാസങ്ങൾ ശക്തമായി ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ് പ്രധാനമായും ചെയ്യുന്നത്. എന്നാൽ കപാലഭാതി എല്ലാവർക്കും അനുയോജ്യമായതല്ല. പ്രത്യേകിച്ച് ഗർഭിണികൾ, ഹൃദ്രോഗമുള്ളവർ, നിയന്ത്രണ വിധേയമല്ലാത്ത രക്തസമ്മർദ്ദമുള്ളവർ തുടങ്ങിയവർ വിദഗ്ധ നിർദ്ദേശമില്ലാതെ ഇത്തരം ശക്തമായ ശ്വാസാഭ്യാസങ്ങൾ ചെയ്യരുത്. പ്രാണായാമം പരിശീലിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണമായി ശാന്തമായ അന്തരീക്ഷത്തിൽ വെറും വയറ്റിലോ ഭക്ഷണം കഴിച്ച് മതിയായ ഇടവേളയ്ക്ക് ശേഷമോ ചെയ്യുന്നതാണ് ഉചിതം. ശ്വാസം ഒരിക്കലും ബലമായി പിടിച്ചു നിർത്തുകയോ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകും.

0: ാകുന്ന തരത്തിൽ ശ്വാസം നിയന്ത്രിക്കുകയോ ചെയ്യരുത്. തുടക്കക്കാർ ലളിതമായ ശ്വാസാഭ്യാസങ്ങളിൽ നിന്നും ആരംഭിക്കുന്നതാണ് നല്ലത്. ശരീരത്തിന് ചലനം നൽകുന്നത് യോഗാസനങ്ങളാണെങ്കിൽ മനസ്സിന് ശാന്തത നൽകുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് പ്രാണായാമം. അതിനാൽ ദിവസവും കുറച്ചു നേരം നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാം. ശാന്തമായ ശ്വാസത്തിലൂടെ ശാന്തമായ മനസ്സിലേക്കും ആരോഗ്യകരമായ ജീവിതത്തിലേക്കും ചുവടുവയ്ക്കാം.
1: പ്രാണായാമം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി വി.എസ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ. ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പൂവച്ചൽ ഖാദർ എഴുതി ഇളയരാജ സംഗീതം നൽകി ആ രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം.

ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എംഎസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടി പറയാം, 9495963321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പൂവച്ചൽ ഖാദർ എഴുതി, ഗംഗൈ അമരൻ സംഗീതം നൽകി, പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

ഗ്രാമവഴിയിലെ പെൺവെളിച്ചം, ഗ്രാമീണ വനിതകൾ ശക്തരാകുമ്പോൾ. മണ്ണിൽ വിയർപ്പൊഴുക്കി വിശപ്പിന്റെ വിളനിലങ്ങളിൽ സമൃദ്ധിയുടെ വിത്തുപാകി നാടിന്റെ സാമ്പത്തിക സാമൂഹിക അടിത്തറ ഭദ്രമാക്കുന്ന ഗ്രാമീണ വനിതകൾക്കായി സമർപ്പിക്കപ്പെട്ട ദിനമാണ് ഒക്ടോബർ 15, അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനം. ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ വികസനത്തിന്റെ അളവുകോൽ അവിടുത്തെ ഗ്രാമീണ സ്ത്രീകളുടെ ജീവിത നിലവാരമാണ്. പുലർച്ചെ അടുക്കളയിൽ നിന്നും തുടങ്ങുന്ന അവരുടെ ദിനചര്യയിൽ കൃഷിയിടങ്ങളും പ്രാദേശിക തൊഴിലിടങ്ങളും കുടുംബ സംരക്ഷണവുമെല്ലാം ഒരുപോലെ ഇഴചേർന്ന് നിൽക്കുന്നു. എങ്കിലും പലപ്പോഴും അർഹിച്ച അംഗീകാരങ്ങളോ വിഭവങ്ങളിലെ തുല്യ പങ്കാളിത്തമോ ലഭിക്കാതെ പോയവരാണ് ഇക്കൂട്ടർ. ഇന്ന് കാലം മാറുകയാണ്. അടുക്കളത്തളങ്ങളിൽ നിന്ന് സ്വയം പര്യാപ്തതയുടെയും നേതൃപാടവത്തിന്റെയും പുതിയ ഉയരങ്ങളിലേക്ക് നമ്മുടെ ഗ്രാമീണ വനിതകൾ ഉയർന്നുവരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും പ്രതിസന്ധികളെ അതിജീവിച്ച് സുസ്ഥിരവും ശാക്തീകരിക്കപ്പെട്ടതുമായ ഒരു ഭാവി പണിതുയർത്താൻ ഗ്രാമീണ സ്ത്രീകൾക്ക് സാധ്യമാകുന്നുണ്ടെന്ന സന്ദേശമാണ് ഈ ദിനം ലോകത്തിന് നൽകുന്നത്. കേരളത്തിൽ ഗ്രാമീണ സ്ത്രീകളുടെ ശാക്തീകരണത്തിൽ വിപ്ലവകരമായ മാറ്റമാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി സംസ്ഥാനത്തെ കുടുംബശ്രീയും സ്വയം സഹായ സംഘങ്ങളും വനിതാ ശാക്തീകരണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. കേവലം വായ്പാ വിതരണത്തിനുപരിയായി സ്ത്രീകളുടെ സാമൂഹിക പദവിയും ആത്മാഭിമാനവും ഉയർത്താൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഗ്രാമീണ വനിതകൾക്ക് നൽകുന്ന പിന്തുണയും ഏറെ ശ്രദ്ധേയമാണ്. PM മുദ്രാ പദ്ധതി വായ്പാ ലഭ്യതയിൽ വനിതകൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തി സ്വയം സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സബ്സിഡികൾ നേരിട്ട് ബാങ്കുകളിലേക്ക് എത്തുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഗ്രാമീണ വനിതകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കുന്ന VBG റാംജി പദ്ധതി ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാമ്പത്തിക

0: ആത്മിക സ്വാശ്രയത്വം നേടുന്നതിനും അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ഗ്രാമീണ വനിതകളുടെ ശാക്തീകരണം എന്നത് കേവലം വരുമാനം നേടൽ മാത്രമല്ല, തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി കൈവരിക്കലുമാണ്. നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നവർ ഇന്ന് ഗ്രാമസഭകളിൽ ശബ്ദമുയർത്താനും പ്രാദേശിക വികസന കാര്യങ്ങളിൽ സജീവമായി പങ്കാളികളാകാനും തുടങ്ങിയിരിക്കുന്നു. ഈ മാറ്റമാണ് ശരിയായ സാമൂഹിക ശാക്തീകരണം. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിൽപരമായ ഉന്നതിക്കും ലിംഗനീതിക്കും വേണ്ടി സംസ്ഥാനത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മറ്റൊരു പ്രധാന പ്രസ്ഥാനമാണ് കേരള മഹിളാ സമഖ്യ സൊസൈറ്റി. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുക, അവരിൽ അവകാശബോധവും സ്വാശ്രയത്വവും വളർത്തുക എന്നിവയാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. വിവിധ സ്വയം തൊഴിൽ പരിശീലനങ്ങളിലൂടെയും ബോധവൽക്കരണ ക്ലാസുകളിലൂടെയും ആയിരക്കണക്കിന് ഗ്രാമീണ വനിതകളുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ മഹിളാ സമഖ്യ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുള്ളതായി കേരള മഹിളാ സമഖ്യ സൊസൈറ്റി സംസ്ഥാന കൺസൾട്ടന്റ് പി പി ആശ പറയുന്നു.
1: കേരള മഹിളാ സമഖ്യ സൊസൈറ്റി കേരളത്തിൽ 1998-99 കാലഘട്ടം മുതൽ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലയിൽ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തോടെ ഗ്രാമീണ മേഖലയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഈ പദ്ധതി കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആണ്. ഈ പദ്ധതി വഴി സ്ത്രീകളുടെ സാമൂഹ്യം, സാമ്പത്തികം, സാംസ്കാരിക വികസനത്തിനും ലിംഗസമത്വത്തിനും നിയമ ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകുന്നു. കേരളത്തിൽ അതിജീവിതകളായി, അതായത് ലൈംഗിക ചൂഷണത്തിന് വിധേയരായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വനിതാ ശിശു വികസന വകുപ്പിന്റെ സഹായത്തോടെ 7 സ്ഥാപനങ്ങൾ കേരള മഹിളാ സമഖ്യയുടെ ചുമതലയിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതിന് ഗ്രാമതലത്തിൽ വനിതാ സഭ, കൗമാരസഭ, പഞ്ചായത്ത് തല കൂട്ടായ്മകൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്.
0: പരമ്പരാഗത തടസ്സങ്ങളെ മറികടന്ന് പെൺകരുത്ത് പുത്തൻ മേഖലകളിലേക്ക് മുന്നേറുകയാണിന്ന്. ലിംഗസമത്വവും വികസനവും കൈകോർക്കുമ്പോൾ ഗ്രാമീണ മേഖലയിലുണ്ടാകുന്ന പുരോഗതി ചെറുതല്ല. പുതിയ സാങ്കേതിക വിദ്യകളും കഴിവുകളും സ്വായത്തമാക്കാൻ ഇന്നത്തെ സ്ത്രീകൾ പൂർണ്ണ സജ്ജരാണ്. ഗ്രാമീണ തലത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെയും അതിലൂടെ സ്ത്രീകൾ കൈവരിക്കുന്ന നേട്ടങ്ങളെയും കുറിച്ച് എറണാകുളം തൃപ്പൂണിത്തുറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഹിളാ വികാസ് സമാജ് അസോസിയേറ്റ് പ്രോജക്ട് കോർഡിനേറ്റർ ആദിത്യ ആർ നായർ.
2: ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ വികസനം സാധ്യമാകുന്നത് അവിടെയുള്ള സ്ത്രീകൾക്ക് തുല്യമായ അവസരങ്ങളും സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹ്യ അംഗീകാരവും ലഭിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സ്ത്രീകൾ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും സാമ്പത്തിക പരിമിതികളും തൊഴിലവസരങ്ങളുടെ കുറവും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളുടെ അഭാവവും അവരുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മഹിളാ വികാസ് സമാജ് ഗ്രാമീണ വനിതകളുടെ ശാക്തീകരണത്തിനും സംരംഭകത്വ വികസനത്തിനും പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും സാമ്പത്തികമായി സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനും ആവശ്യമായ പിന്തുണ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത്. സ്വയം സഹായ സംഘടനകൾ രൂപീകരിക്കുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ പദ്ധതികളെക്കുറിച്ചും അതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും അവബോധം നൽകുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ഏകോപനം നടത്തി അർഹരായ ഗുണഭോക്താക്കളിലേക്ക് പദ്ധതികളുടെ പ്രയോജനങ്ങൾ എത്തിക്കാൻ സഹായിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. സ്ത്രീകളുടെ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ വ്യക്തികളെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും സാമ്പത്തികവും സാമൂഹികമായ പുരോഗതിയും സാധ്യമാക്കാൻ കഴിയും.
0: ഗ്രാമീണ വനിതകൾ കേവലം തൊഴിലാളികൾ മാത്രമല്ല, മികച്ച സംരംഭകർ കൂടിയാണ്. ഗ്രാമീണ സ്ത്രീകൾക്ക് അവസരങ്ങളും ശരിയായ പിന്തുണയും നൽകിയാൽ ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിച്ച് നാടിന്റെ നട്ടെല്ലായി മാറാൻ സാധിക്കുമെന്നാണ് ഇടുക്കിയിലെ ഗ്രാമ്യ എന്ന സംരംഭത്തിന്റെ സ്ഥാപകയായ അന്നു സണ്ണി നമുക്ക് കാട്ടിത്തരുന്നത്. പി എം എഫ് എം ഇ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നിന്ന് ലഭ്യമായ വായ്പകൾ തന്റെ സംരംഭത്തിന് ഏറെ സഹായകരമായതായി അന്നു പറയുന്നു.
3: 2018 ഗ്രാമീ ആരംഭിക്കുമ്പോൾ ആൾക്കാർക്കൊരു ലൈവ്ലിഹുഡ് ഓപ്ഷൻസ്, ഗ്രാമങ്ങളിൽ ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഇപ്പം ഗ്രാമീ അവരുടെ പ്രൈമറി ലൈവ്ലിഹുഡ് ഓപ്ഷനായ സ്പൈസസ് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാമീ ഒരു മാനുഫാക്ചറർ എക്സ്പോർട്ടറാണ് സ്പൈസസിന്. ഓർഗാനിക് സ്പൈസസിലാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. 2018 ഗ്രാമീ ആരംഭിക്കുമ്പോൾ സ്പൈസസ് ട്രേഡ് എന്ന് പറയുന്നത് ഒരു മെയിൽ ഡോമിനൻ്റ് ഇൻഡസ്ട്രി ആയിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ

0: കാണുന്നത്, പുറത്ത് കാണുന്നത്. പക്ഷേ ഇപ്പോഴുള്ള പല ഗവൺമെന്റ് സ്കീംസും ഞങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മാനുഫാക്ചറിങ് യൂണിറ്റ് CMEDP എന്ന് പറഞ്ഞ സ്കീം കിട്ടിയതാണ്. PMFME ഞങ്ങൾക്ക് കുറച്ച് മിഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ പല സ്കീമുകളും ഉള്ളതിന് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കൊളാറ്ററൽ ഇല്ലാതെ തന്നെ ലോണുകൾ കിട്ടാനും അത് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ സബ്സിഡിയുടെ കാര്യം വരുമ്പോൾ വിമൻ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പം ഇങ്ങനത്തെ സപ്പോർട്ടുകൾ ഗവൺമെന്റ് സ്കീംസിൽ നിന്നും പോളിസീസിൽ നിന്നും നമുക്ക് 2018 തൊട്ട് ഇപ്പോൾ വരെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഗ്രാമീണ വഴി ഞങ്ങൾക്കിപ്പം ഒരു 10 ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ലോക്കൽ യൂത്ത് തന്നെയാണ് മിക്കവരും, അതിലും സ്ത്രീകളാണ് കൂടുതലായിട്ടും വരുന്നത്. ഒരു 200 ഫാമേഴ്സിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ലൊക്കേഷൻ ഒന്നും അല്ല പ്രശ്നം. എവിടെയാണെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനോട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് വേണേലും ചെയ്യാമെന്നുള്ളതാണ്. ഒരു എക്സ്പോർട്ട് യൂണിറ്റ് ഇടുക്കിയിൽ നെടുങ്കണ്ടം പഞ്ചായത്തിൽ, അതും തമിഴ്നാട് ബോർഡറിൽ നടക്കുന്നുള്ളത് സാധാരണ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിപ്പോൾ നടക്കുന്നുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്.
1: 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന കേന്ദ്ര പദ്ധതിയായ VBG റാംജി ബാങ്ക് അക്കൌണ്ടുകൾ സ്വന്തമാക്കുന്നതിനും വരുമാനം നേടി സ്വയം ശക്തരാകുന്നതിനും ഏറെ സഹായകരമായതായി ഗുണഭോക്താവായ സീനി പറഞ്ഞു.
2: എല്ലാ തൊഴിലാളികളും ഇപ്പോൾ ഏകദേശം ബാങ്കിലെല്ലാം പോയി പൈസ വാങ്ങാൻ തയ്യാറായി. ആദ്യകാലങ്ങളൊന്നും ഇവർക്ക് ബാങ്കിൽ പോയിട്ട് അങ്ങനെ പൈസ വാങ്ങാനൊന്നും അത്ര ഇതില്ലായിരുന്നു. ഈ പദ്ധതി വന്നതിന് ശേഷം നമ്മൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരികയോ ജീവിതമാർഗം മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ട്.
1: ഗ്രാമീണ വനിതകളുടെ അധ്വാനത്തെ ആദരിക്കുക എന്നത് ഒരു ദിനത്തിലെ ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. കൃഷിയിടങ്ങളിലും സംരംഭങ്ങളിലുമെല്ലാം അവർക്ക് അർഹമായ വേതനം, തുല്യ അവകാശം, പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കൽ എന്നിവ ഉറപ്പുവരുത്താൻ നാം പ്രതിജ്ഞാബദ്ധരാകണം. നാടിന്റെ സുസ്ഥിര ഭാവി ഗ്രാമീണ പെൺകരുത്തിന്റെ പുരോഗതിയിലാണ് കുടികൊള്ളുന്നത് എന്ന് നാം ഓർക്കുക. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9
3: ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം. ഡൽഹിയിലെ

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി ഭാസ്കരൻ എഴുതിയ ഔസേപ്പച്ചൻ സംഗീതം നൽകി ഭൂമിഗീതം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാഠ്യ ഗാനം.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി MS മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9495655321. മറ്റൊരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൈതപ്രം എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി. വിഷ്ണുലോകം എന്ന ചിത്രത്തിനുവേണ്ടി മലേഷ്യ വാസുദേവൻ പാടിയത്.

0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: കിസാൻ വാണി
3: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാട്ടിയ ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 10 മണി. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടവരുടെ മുഖവും എന്തിന് സ്വന്തം പേര് പോലും മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് നമ്മുടെ ഓർമ്മകളെ പതിയെ കവർന്നെടുക്കുന്ന അൾഷിമേഴ്സ് അഥവാ മറവി രോഗത്തെക്കുറിച്ചാണ്. ഒരു അൾഷിമേഴ്സ് രോഗിയെ സംബന്ധിച്ച് രോഗതീവ്രത കൂടുന്തോറും രോഗിയേക്കാൾ പ്രയാസപ്പെടുന്നത് അവരെ സംരക്ഷിക്കുന്ന കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ അൾഷിമേഴ്സ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ രോഗി പരിചരണത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അൾഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെക്കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരാൾക്ക് അൾഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവുക. ചിലപ്പോൾ നമ്മളൊരു കാര്യം ഒരിടത്ത് വെച്ച് മറന്നെന്നിരിക്കും, കുറച്ച് നാൾ കൂടുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നെന്നിരിക്കും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ ദ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം.

0: അതിനെ നമ്മൾ പ്രായത്തോടനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും, അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ച് വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത് പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും ആൽസിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിന്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
1: മാഡം, അടുത്തതായി ഈ അൾഷിമേഴ്സ് രോഗിയുടെ ഓർമ്മക്കുറവിനോടും അതുപോലെ തന്നെ ഒരേ കാര്യങ്ങൾ രോഗി ആവർത്തിച്ച് ചോദിക്കുമ്പോഴും കുടുംബാംഗങ്ങൾ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്?
0: അതായത് ഓർമ്മക്കുറവ് ഉണ്ടാകുമ്പോൾ ഒരേ കാര്യങ്ങൾ അവർ വീണ്ടും ചോദിച്ചെന്നിരിക്കും, കാര്യങ്ങൾ വെച്ച് മറന്നെന്നിരിക്കും, സ്ഥലം മാറി വെച്ചെന്നിരിക്കും, പൈസ കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റുകൾ വരുത്തിയെന്നിരിക്കും, ചിലപ്പോൾ നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നെന്നിരിക്കും, ചിലപ്പോൾ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറിയെന്നിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതൊക്കെ ഒരു രോഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിനോടൊത്ത് നമ്മൾ സമചിത്തതയോടുകൂടി വേണം പെരുമാറാൻ. അത് അവരെ മനസ്സിലാക്കി പെരുമാറുക, വീട്ടിൽ അവർക്ക് ശാന്തമായിട്ടുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമ്മൾ അവർക്ക് നൽകണം. കാരണം നമ്മൾ അവരെ പ്രകോപിപ്പിക്കുമ്പോൾ അത് അവരെ അവരുടെ വികാരങ്ങളെ ഹേർട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ വ്യക്തിയുടെ ആ വികാരങ്ങൾ, ആ വ്യക്തിത്വം, മാന്യത, ഇവയൊന്നും നമ്മൾ എഫക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് കാമായി തന്നെ അസുഖത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരിചരിക്കുന്നവർ അതിനനുസരിച്ച് പെരുമാറേണ്ടതാണ്.
1: മാഡം, അതുപോലെ തന്നെ ചില നേരങ്ങളിൽ രോഗി ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയോ ഏറ്റവും പരിചയമുള്ള ആൾക്കാരെ തന്നെ തിരിച്ചറിയാതെ പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കുടുംബാംഗങ്ങൾ അത്തരം സന്ദർഭം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്?
0: അതായത് രണ്ട് രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ ആശയക്കുഴപ്പം ഉണ്ടാവുക, അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വഴി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മുറി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്നതാകാം. അപ്പൊ ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്തരം വ്യത്യാസങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രത്യേക കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത കാരണം ഒരു നിർജ്ജലീകരണം വന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂത്രത്തിലെ അണുബാധ കാരണമോ മറ്റോ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നതോ, അല്ലെങ്കിൽ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞതോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞതോ കൂടിയതോ, അല്ലെങ്കിൽ ചെറിയ സ്ട്രോക്ക് വന്നതോ ഒക്കെ കൊണ്ടാകുമ്പോഴാണ് പലപ്പോഴും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക. അല്ല ഇത് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ക്രമേണ ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗത്തിന്റെ ഭാഗമാണ്. അത് കൂടെയുള്ളവർ തിരിച്ചറിയുക, അതനുസരിച്ച് സമചിത്തതയോടുകൂടി പെരുമാറുക. മറ്റും നമ്മൾ തിരിച്ചറിയേണ്ടത് അവർ അപകടങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കുക, അതായത് അപരിചിതരോട് അവരുടെ വിലപ്പെട്ട വസ്തുക്കൾ പങ്കുവെക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന്, വഴി തെറ്റിപ്പോകാം. ഈ വഴി തെറ്റിപ്പോകുമ്പോഴുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിന് പുറത്തു പോയാൽ അവരിങ്ങനെ വാണ്ടർ ചെയ്ത് പോകാം. ഈ വഴി തെറ്റിപ്പോയി അവർക്ക് തിരിച്ച് വീട് എവിടെയാണെന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയില്ല. തനിയെ വഴി കണ്ടെത്തി തിരിച്ച് വരാനും കഴിയുകയില്ല. അങ്ങനെ മിസ്സിംഗ് ആയി പോയാൽ അതാണ് ആൽസിമേഴ്സ് ഡിമെൻഷ്യയിലെ മരണസാധ്യതയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ രോഗിയെ പുറത്ത് വിടാതെ അടച്ചു പൂട്ടണം എന്ന് പറയുന്നില്ല. തീർച്ചയായും പുറത്തെ എൻവയൺമെന്റ് കാണണം, അത് നമ്മളോടൊപ്പം പോയി വേണം കാണാൻ. ഒരിക്കലും ഒറ്റയ്ക്ക് രോഗി പുറത്തിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. അത് വീടും പരിസരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കണം. പിന്നെ എന്തെങ്കിലും കാരണവശാൽ പുറത്തു പോകാൻ ഇടവന്നു.

0: എന്നാൽ പോലും കൂടെയുള്ളവർക്ക് അതായത് കാണുന്നവർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാനുള്ള ഒരു ബാൻഡോ അല്ലെങ്കിൽ ഒരു ലോക്കറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയുന്നത് രോഗിയുടെ ശരീരത്തിലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കിതിൽ ഏറ്റവും പ്രധാനം ഈ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് എത്ര കാലയളവിനുള്ളിൽ വരുന്നു എന്നുള്ളതാണ്. ഇത് മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ വരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. അതിൽ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം ശരീരത്തിൽ ഉണ്ടായതാണ്, അത് കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ടുണ്ടാവുന്നത് ഡിമെൻഷ്യ എന്ന രോഗത്തോടനുബന്ധിച്ചിട്ടുള്ളതാണ്. അതിന് നമ്മളെല്ലാവരും അതനുസരിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കുക, പെരുമാറ്റത്തിലെ വ്യത്യാസം നമ്മൾ വരുത്തുക എന്നുള്ളതാണ് പ്രധാനം.
1: മാഡം, വീട്ടിൽ അൾഷിമേഴ്സ് രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നമ്മുടെ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒന്ന് വീട്ടിനുള്ളിലും രണ്ട് വീട്ടിന് പുറത്തും. വീട്ടിന് പുറത്തുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇവർ പുറത്തിറങ്ങി പോയാൽ തിരിച്ചു വരാൻ ഉള്ള ബുദ്ധിമുട്ട്, വഴി തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, അപ്പൊ ഐഡന്റിറ്റി എന്താണെന്നുള്ള അറിയാനുള്ള എന്തെങ്കിലും ഒരു ബാൻഡോ സംതിങ് നമുക്ക് വേണം. വീട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം, ഇത് വീടിന് പുറത്ത്. പക്ഷേ നമ്മളുടെ ഡിമെൻഷ്യ ഉള്ളവരെന്നല്ല, പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വീട്ടിനുള്ളിലുള്ള അപകടങ്ങളാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും വീഴ്ചകൾ, പ്രായം ചെല്ലുമ്പോൾ എല്ലുകളുടെ എല്ലാം ബലം കുറഞ്ഞു വരുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ വീഴ്ച കൂടുതൽ അപകടകരമാകാം. ഈ ആൽസമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരുന്നവർക്ക് കാലം ചെല്ലും തോറും ബാലൻസ് കുറച്ചുകൂടി മോശമായിരിക്കും, അവർ പെട്ടെന്ന് വീണു പോവാം. അതുകൊണ്ട് തന്നെ ആ രോഗി ഉപയോഗിക്കുന്ന മുറി, പരിസരങ്ങൾ നമ്മൾ അതനുസരിച്ച് വേണം അത് കീപ്പ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് രോഗി ഉപയോഗിക്കുന്ന കസേര, ഒത്തിരി താഴ്ന്ന ഒരു കസേരയാണെങ്കിൽ അതിൽ നിന്ന് എണീക്കുമ്പോൾ പെട്ടെന്ന് വീണു പോകാം. അതുകൊണ്ട് കുറച്ച് ഉയരമുള്ള സീറ്റ്, കുറച്ച് ഉയർന്നൊരു കസേരയായിരിക്കും നല്ലത്. ആം റെസ്റ്റ് വേണം, അപ്പൊ അതിൽ പിടിച്ചെണീക്കാൻ കഴിയും. രോഗി ഉപയോഗിക്കുന്ന കട്ടിൽ, കട്ടിലും ആ കുളിമുറിയും തമ്മിലുള്ള ദൂരം പരമാവധി കുറവായിരിക്കണം. എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. തറയിൽ വെള്ളമൊന്നും വീണ് കിടക്കാൻ പാടില്ല. ഉപയോഗിക്കുന്ന ഫ്ലോർ മാറ്റ് നമ്മൾ സൂക്ഷിക്കണം. ആ സ്കിഡിയാത്ത രീതിയിലുള്ള ഫ്ലോർ മാറ്റ് വേണം ഉപയോഗിക്കാൻ. ഉപയോഗിക്കുന്ന ഫേർണിച്ചേഴ്സ്, വീട്ടിലെ ഫേർണിച്ചേഴ്സിന്റെ അറ്റങ്ങൾ കൂർത്ത് മൂർച്ചയുള്ളവയാണെങ്കിൽ അതിൽ തട്ടി പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വീട്ടിലെ ഭിത്തിയിലും ബാത്റൂമിനുള്ളിലും ചെറിയ ഹാൻഡ് റെയിൽസ് കൊടുക്കുന്നത് അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് നൽകും, വീഴ്ചയും പ്രിവെന്റ് ചെയ്യും. അതുപോലെ ബാത്റൂമിൽ, ബാത്റൂമിൽ പോകുമ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞാൽ പരമാവധി അവരും എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന തന്നെയാണ് നല്ലത്. സഹായം വേണ്ടി വരുന്ന സ്റ്റേജസിൽ അതിന് ഒരാളുടെ സഹായത്തോടു കൂടി കുളിക്കുക. പക്ഷെ അല്ലെങ്കിൽ പോലും നിന്ന് കുളിക്കുമ്പോൾ വീഴ്ചയുടെ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇരുന്ന് കുളിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സേഫ്. അതിനൊപ്പം ഹാൻഡ് റെയിൽസും കൊടുക്കണം. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് വെളിച്ചം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തെ മുറിയിലൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഉറക്കം ശരിയാവില്ല. അപ്പൊ എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. വെളിച്ചം തീരെ കുറഞ്ഞ ഒരു ബൾബ് റൂമിലുണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഇരുട്ടത്ത് പെട്ടെന്ന് എണീക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, അവർ പെട്ടെന്ന് മറിഞ്ഞ് വീഴാം. അങ്ങനെ വീഴ്ചയിൽ നിന്നും പരമാവധി നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഈ രോഗിക്ക് ഉറപ്പാക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്.
1: മാഡം, ഒരു വ്യക്തിക്ക് അൾഷിമേഴ്സ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: അതായത് അൽസിമേഴ്സ് ഡിമെൻഷ്യ സ്ഥിരീകരിച്ചു കഴിയുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ രോഗിയുടെ ഓരോ കഴിവുകളായിട്ട് പതുക്കെ നഷ്ടപ്പെടുകയും പരാശ്രയത്വം കൂടി വരികയും ചെയ്യും. അപ്പോൾ അവരുടെ ജീവിതം, ബാക്കി സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു തീരുമാനം, കൂട്ടായ തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു കാര്യം നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ സാമൂഹിക പിന്തുണ ഈ രോഗിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പരമാവധി എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യണം. നമ്മുടെ തലച്ചോറിന് ഇപ്പോൾ ഓർമ്മ കുറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല കഴിവുകളും ഉണ്ട്. അപ്പൊ പരമാവധി ന്യൂറോൺസിനെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ, മാനസികമായുള്ള പ്രവർത്തികളിൽ അവർ ഏർപ്പെടണം. അത് കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഇടപഴകുന്നതായിരിക്കാം, കൂടുതൽ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കാം, പുതുതായിട്ടൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, ചെറുതായി പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയും ചെറിയ ശാരീരിക വ്യായാമങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഉള്ള എബിലിറ്റീസ് പരമാവധി നമ്മൾ സംരക്ഷിക്കാൻ നോക്കണം. മറ്റൊന്ന്, രോഗിക്ക് വരാൻ പോകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾ, മറവി, ഇതിനോടൊക്കെ ഈ കെയർ ഗീവർ, ആ പരിചരിക്കുന്ന ആൾ, രോഗിക്കൊപ്പം ഒരു പരിഗണന അർഹിക്കുന്ന ആൾക്കാരാണ് ഈ കെയർ ഗീവേഴ്സ്. ആ കെയർ ഗീവേഴ്സ് അവസാനം തളർന്നു പോകും. അപ്പൊ അവര് ഇതിനോടൊത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരണം, എങ്ങനെ പെരുമാറണം, സാഹചര്യത്തിനൊത്ത് ഒരാൾ മാത്രമല്ല കുടുംബം മൊത്തമായിട്ടാണ് ഈ രോഗിയെ പരിചരിക്കേണ്ടി വരുന്നത്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് തങ്ങളുടെ രീതികളിൽ മാറ്റം വരുത്താനും ഉള്ള ഒരു അവസരമാണ്.
1: മാഡം, അവസാനമായി മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ ആൽഷിമേഴ്സ് രോഗിയുടെ ധനപരമോ അതുപോലെ തന്നെ വ്യവഹാരപരമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഇത് തന്നെയാണ് നമ്മളുടെ ഏർലി ഡയഗ്നോസിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതായത് ധനപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൈസ കണക്ക് കൂട്ടുന്ന മാത്രമല്ല, കൃത്യമായ കാര്യങ്ങൾ ചിന്തിക്കുക, ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി അത് ഏകോപിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ നേരത്തെ തീരുമാനിക്കുക. അത് തലച്ചോറിന് എത്രത്തോളം കഴിവുകൾ ബാക്കിയുണ്ടോ അത്രയും നേരത്തെ വേണം ഇത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ രോഗിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ നിയമപരമായിട്ട് ശരിയാകണമെന്നില്ല. കുടുംബങ്ങൾ തമ്മിൽ, അംഗങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും പോകാം. അത് ഒഴിവാക്കാനായി നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ, അൽസൈമേഴ്സ് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ ഒരിക്കലും ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ അല്ല ആരംഭിക്കുന്നത്. അൽസൈമേഴ്സ് ഡിമെൻഷ്യ വർഷങ്ങൾ കൊണ്ട് ക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, പ്രായത്തിൻ്റെതാണെന്ന് കരുതി അവഗണിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഇതെല്ലാം നേരത്തെ തീരുമാനിക്കാനും ചെയ്യാനും ഉള്ള സമയമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്.
1: അൽഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെ കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് മൈസൂർ നാഗമണി ശ്രീനാഥ് പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം ശംഭോ ശിവശങ്കര എന്നാരംഭിക്കുന്ന സ്വന്തം കൃതി കേൾക്കാം. രാഗം ഹംസാനന്ദി, ഖണ്ഡചാപ്പ് താളം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് കവി മുരുകൻ കാട്ടാക്കട. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495964321, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, മറ്റൊരു നമ്പർ 9496596321. അതിഥി കവി മുരുകൻ കാട്ടാക്കട.
2: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
3: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
4: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്.
5: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
6: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
7: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു, കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
8: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം.

0: മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടി പറയാം: 9496596321. സ്റ്റുഡിയോയിൽ മീനാകുമാരി എം എസിനൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോടൊപ്പം നമ്മൾ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് മുൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറും അതുപോലെ തന്നെ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുൻ അംഗവും നിലവിൽ കൊല്ലം ജുവനൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായി പ്രവർത്തിക്കുന്ന ശ്രീമതി മീനാകുമാരി എം എസ് ആണ് അടുത്ത പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നീതി നിഷേധം നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംരക്ഷണവും ആവശ്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികളെന്നുള്ളത്. അതുപോലെ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ സമൂഹം വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു കാര്യവുമാണ്. നമ്മുടെ ഇപ്പോൾ അവരുടെ സംരക്ഷണം, കുട്ടികളുടെ സംരക്ഷണത്തിനായി നിലവിൽ 2015 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുണ്ട്, 2015 മുതലുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പല സംഗതികളും ഇന്ന് സമൂഹത്തിൽ നടപ്പാക്കി കൊണ്ടുവരികയാണ് എല്ലാ സർക്കാരുകളും. അപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ആ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായിട്ടും. ഇത് ആദ്യമായിട്ട് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിക്ഷേപിക്കണമെന്നാണ്. നമ്മുടെ സമ്പത്തിലോ സ്വത്തിലോ അല്ല, നമ്മുടെ മാനവിക വിഭവ ശേഷി എന്ന് പറയുന്നത് കുട്ടിയിലേക്ക് നിക്ഷേപിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നല്ല പൗരന്മാരായിട്ട് അവർക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അതിന് സഹായകമായിട്ടാണ് നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ 2015 നടപ്പാക്കിയിട്ടുള്ളത്. ആ ആക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ശിശു സൗഹാർദ്ദപരമായും കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടും ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്കും നിയമത്തോട് കലഹിക്കുന്ന കുട്ടികൾക്കും പരിചരണം, പരിപാലനം, സംരക്ഷണം, വികസനം, സാമൂഹികമായ പുനഃസംയോജനം, ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക എന്നതാണ് ആ ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
1: ഇപ്പോൾ മാഡത്തിൻ്റെ ഈ വിശാലമായിട്ടുള്ള ഈ ഒരു മേഖലയിൽ ഒരു 10-35 ഒരു സേവന പരിചയം ഈ മേഖലയുണ്ട്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട് ഓഫീസറായിട്ട് ഉള്ള സർവീസ്, അതുപോലെ തന്നെ CWCയുടെ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പം നിലവിൽ ജഡ്ജ് ബോർഡിൻ്റെ അംഗവുമാണ്. അപ്പോൾ ഈ ഒരു മാഡത്തിൻ്റെ വളരെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഈ കുട്ടികൾക്ക് ഈ മാനസികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ കുറ്റങ്ങൾ ചെയ്യുന്ന കുട്ടികൾ, അവരുടെയൊക്കെ ഒരു മാനസികമായിട്ടുള്ള അവരുടെ ഒരു ഇത് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഈ കുട്ടികളിൽ ഇങ്ങനെ കുറ്റവാസന ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തന്നെ അവരെ ഇരയാക്കപ്പെടുന്നത്? അതിനുള്ളൊരു അവരെ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഇത്, അവരെ എത്രയും പെട്ടെന്ന് ഇരയാക്കാം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യവും നിലവിലുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ മാറുന്നത്?
2: കുട്ടി എന്ന് പറയുമ്പോൾ 18 താഴെ എന്നാണ് അർത്ഥം. അപ്പോൾ അവരുടെ ആ കുട്ടിക്കാലത്ത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം അവരെ കൺട്രോൾ ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം. ഇപ്പോൾ ഓരോ കുട്ടിയുടെയും ബാല്യം നമ്മൾ പരിശോധിച്ചാൽ അറിയാം ആ കുട്ടിക്ക് എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ശരിക്കും ഒരുപക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ കുട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാലഘട്ടമാണ് ഓരോ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം, അച്ഛനമ്മമാരുടെ പരസ്പര സ്നേഹം, അവർ മാതൃകാപരമായ ജീവിതം നയിക്കുന്നുണ്ടോ. അപ്പോൾ അതിന് ഒരുപാട് സമ്പത്ത് വേണമെന്നില്ല, ഒരുപാട് വലിയ ജോലി

0: വേണമെന്നില്ല. ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഒരു കുട്ടിയുടെ ഓരോ കുട്ടിയുടെ അനുഭവം. ഇപ്പം നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തിമായിട്ട് വരുന്നതാണെങ്കിലും കുറ്റാരോപിതരായിട്ട് വരുന്നതാണെങ്കിലും അവരുടെ സാമൂഹിക പശ്ചാത്തലം, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ മിക്ക കുട്ടികൾക്കും സുരക്ഷിതമല്ലാത്ത കുടുംബജീവിതം ആണ്, കുടുംബത്തിലെ അംഗമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഒരു 99% കുട്ടികളിലും അങ്ങനെ തന്നെയാണെന്നുള്ള ഇനി യാതൊരു സംശയവുമില്ല. ഒന്നുകിൽ സിംഗിൾ പേരൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആയിട്ട് ഈ എന്താ ഡിവോഴ്സ് കേസിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട കുട്ടിയായിരിക്കും, ഇല്ലെങ്കിൽ അമ്മ ഉപേക്ഷിച്ച് പോയതായിരിക്കും, അച്ഛൻ മാത്രം വളർത്തുന്ന, അല്ലെങ്കിൽ തിരിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർത്തുക എന്നുള്ള വാക്ക് തന്നെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ സ്വയം വളരുകയല്ല, നമ്മൾ സ്നേഹം കൊടുക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. പക്ഷെ അതിനിടയിൽ അവരെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് കൂടി കുടുംബത്തിലെ അതെ അതെ അവിടെ നമ്മൾ അവർക്ക് പാളിച്ച പറ്റി പോകുമ്പോഴാണ് കുട്ടികൾ നേരല്ലാത്ത വഴികളിലേക്ക് പോകുന്നതിന് യാതൊരു സംശയവുമില്ല.
1: ഇപ്പം മാഡത്തിൻ്റെ മുമ്പിൽ ഇപ്പം ജേജ ജുവനൽ ജസ്റ്റിസ് ബോർഡിൽ ഇരിക്കുമ്പോൾ അവിടെ വരുന്ന കേസുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിൽ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും വരുന്നത്?
0: കൂടുതലായിട്ടും വരുന്നൊരു 10 മുതൽ 10-17 ഇടയ്ക്കുള്ള കുട്ടികളാണ്. 10 മുന്നേയുള്ള കുട്ടികൾ അങ്ങനെ വരികയില്ല. 7 മുന്നേ ഉള്ള കേസുകളാണെങ്കിൽ നമുക്കത് ഒന്നും കേസ് എടുക്കണ്ട എന്നാണ് നിയമം. പക്ഷേ 7 ശേഷമുള്ളതും വരാറില്ല. 10-11 മുതലുള്ള കേസുകളാണ് കൂടുതലും വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ കൗമാര കാലഘട്ടത്തിലെ അവരുടെ വൈകാരികമായ ചേഞ്ചസ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഏറ്റവും കുട്ടിയായിരിക്കുമ്പോഴെന്നതുപോലെ തന്നെ അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ ഈ പേരൻസിനെ വലുതായിട്ട് കൺസിഡർ ചെയ്യത്തില്ല, അവരെപ്പോഴും അവരുടെ പിയർ ഗ്രൂപ്പിനിടയിലുള്ള അവരുടെ ആക്ടിവിറ്റി ആയിരിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരും, നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ചസ്, നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം, ഇതെല്ലാം എവിടെ നിന്ന് കിട്ടണം? ഒന്നുകിൽ സ്കൂളിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടണം. ഇത് രണ്ടും വിട്ടുപോകുമ്പോൾ, ഒന്നീ വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കുട്ടികളൊക്കെ ആവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ കിട്ടുവാണെങ്കിൽ ആ കുട്ടികൾക്കൊരിക്കലും മോശപ്പെട്ട വഴിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്.
1: എപ്പോഴെങ്കിലും മാഡത്തിന് തോന്നിയിട്ടുണ്ടോ ഒരു പക്ഷേ കുട്ടികൾക്ക് ഈ നമ്മൾ അവർക്ക് കെയറും ഇത് കൊടുക്കുന്നതിൽ അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പേരൻസിന് ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത്?
0: തീർച്ചയായിട്ടും അത് ഏറ്റവും നമ്പർ 1 നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പേരൻസിനാണ് കുട്ടിയെ ശരിയായ രീതിയിൽ വളർത്തുന്നതിനാവശ്യമായ വിദ്യാഭ്യാസം പേരൻസിന് കൊടുക്കുന്ന ഒരു പരിപാടി ICDSൽ ഉണ്ട്. അത് ഇപ്പോഴും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ തന്നെ, ഞാൻ സൂപ്പർവൈസറായിട്ട് ജോലി കയറിയ ആളാണ്. അപ്പോൾ അന്ന് നമുക്ക് ഒരു മാസത്തിൽ ഒരു 5 മീറ്റിംഗെങ്കിലും നമ്മൾ പോയി നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അംഗനവാടിയിൽ നമ്മൾ പർപ്പസായിട്ട് അത് പോയി നടത്തുമായിരുന്നു. അതൊരു വലിയ ഒരു എന്താണ്, എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. ഇത്രയും അമ്മമാരോട് നമുക്ക് ഇൻ്ററാക്റ്റ് ചെയ്യാനും അവർക്കിത് പറഞ്ഞു കൊടുക്കാനും എങ്ങനെ വളർത്തണം കുട്ടികളെ എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനാണ്. നമുക്കും അതനുസരിച്ച് നമ്മളും എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും കൂടുതൽ ട്രെയിനിങ്സ് നടത്തുന്ന ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റും കാണത്തില്ല ഈ ICDSനെ പോലെ.
1: നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ നമസ്കാരം, എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ ലക്നൌവിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഓ, ഉത്തർപ്രദേശിൽ നിന്ന്. ഓക്കെ ഗിരീഷ്, സംസാരിക്കാം മാഡത്തോട്. മീനാകുമാരി മാഡത്തോട് സംസാരിക്കാം. ഓക്കെ
0: ഓക്കെ, പറഞ്ഞോളൂ
2: മാം. മാം, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ കുട്ടികള് മാതാപിതാക്കളുടെ സ്വന്തമല്ല, അതായത് സ്വത്തല്ല എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഞാൻ കേട്ടിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് സംസാരിക്കാം. അതായത് അവർ ഇൻഡിവിജ്വൽ ആണ്, അവർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് മാതാപിതാക്കൾ

0: ശ്രദ്ധകൾ കൊടുക്കേണ്ടത്, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം.
1: അത് പറയാം, കുട്ടികൾ സ്വത്തല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വത്ത് തന്നെയാണ്, പക്ഷെ ആ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഭൗതികമായ സ്വത്തല്ല. ശരിക്കും അവരുടെ ബ്രെയിനിലേക്ക് നമ്മൾ നിക്ഷേപിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികളുടെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം പേരൻസ് കുട്ടിയുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ പേരൻസ് ശിക്ഷിക്കപ്പെടും. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം, അടുത്ത് അവർക്ക് എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും വൈകാരികമായും സാമൂഹികമായും വികസിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. കാസ്റ്റിൻ്റെയോ മതവർഗ വർണ്ണ ചലഞ്ചസ് ഇതിനെല്ലാം അതീതമായിട്ട് എല്ലാ പാർട്ടി എല്ലാത്തിലുമുള്ള പാർട്ടിസിപ്പേഷൻ ഒന്നിലും അവരെ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള ഈ ഇത്രയും അവകാശങ്ങൾ കുട്ടിയുടേത് സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം നല്ലതായിട്ട് നമ്മുടെ സമൂഹത്തിന് കൊള്ളാവുന്ന ഒരാളായിട്ട് കുട്ടിയെ വളർത്തിക്കൊണ്ടു വരാനുള്ള ഉത്തരവാദിത്തം തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് തന്നെയാണുള്ളത്. അതായത് ഞാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലിരിക്കുമ്പോൾ അതിനകത്ത് ക്യാപ്പബിളല്ലാത്ത പേരൻസിൻ്റെ കയ്യിലാണ് കുട്ടിയെങ്കിൽ കുട്ടിയെ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ക്യാപ്പബിളായിട്ടുള്ള ഒരു പേരൻറ്റിനെ ഏൽപ്പിക്കാനുള്ള പ്രൊവിഷൻ ആക്ടി പറയുന്നുണ്ട്. ഇതെത്ര പേരൻസിനറിയാം? ഫോസ്റ്റർ കെയറിന് കൊടുക്കാം നമുക്ക്. അപ്പോൾ പേരൻസ് ഓക്കെ, അതിന് പ്രൊവിഷനുണ്ട്. നമ്മുടെ പേരൻസ് ക്യാപ്പബിൾ അല്ലെങ്കിൽ, അവർ കുട്ടിയെ നന്നായിട്ട് സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവരുടെ അടുത്തു നിന്ന് കുട്ടിയൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മളെടുത്തിട്ട് ക്യാപ്പബിളായിട്ടുള്ള പേരൻസിനെ ഏൽപ്പിക്കാനുള്ള പ്രൊവിഷനുണ്ട്, ആക്ട് അത് പറയുന്നുണ്ട്. അത് പല പേരൻസിനും അറിയില്ല എന്നുള്ളതാണ് സത്യം.
2: ലക്നൌവിൽ എന്ത് ചെയ്യുന്നു?
0: ഞാൻ ഇപ്പം ഫാമിലിയോടെ താമസിക്കുകയാണ്. എന്റെ വൈഫ് ഡിഫൻസ് വർക്ക് ചെയ്യാണ്. ഞാൻ എന്റെ മകന് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഞാന് ഫാമിലി മാനേജ് ചെയ്ത് ഞാൻ അവരുടെ
2: കൂടെയാണ്. പരിപാടി കേട്ടത്
0: ഞാൻ DTH വഴിയാണ് കേൾക്കുന്നത്. ഞാൻ റെഗുലർ ആയിട്ട് കേൾക്കാറുണ്ട് ആകാശവാണി.
2: തിരുവനന്തപുരം തന്നെയാണോ കേൾക്കുന്നത് എപ്പോഴും?
0: അതെ, ആകാശവാണി തിരുവനന്തപുരമാണ്. പിന്നെ ലോക്കല് ഉത്തർപ്രദേശിന്റെ മീഡിയം വേവും കേൾക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടം ആകാശവാണി തിരുവനന്തപുരമാണ്.
2: ഓക്കെ, അപ്പം വിളിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ.
0: വളരെ സന്തോഷം.
2: ഓക്കെ, താങ്ക് യു. നമ്മൾ പേരൻസിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
1: അതെ അതെ അതെ. അപ്പോൾ പേരൻസ് നമ്മുടെ കുട്ടികളോട് എല്ലാ ദിവസവും ഇൻ്ററാക്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ആ ഇൻ്ററാക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് അവർക്ക് ചിലപ്പോൾ പേരൻസിനോട് എന്തൊക്കെയോ പറയാനുണ്ടാവും. ഓരോ ദിവസവും അവർ സ്കൂളിൽ പോകുന്ന വഴിക്ക് അവിടെ ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ, അതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഏതൊക്കെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചു, ഇതിനെല്ലാം ഒരു അരമുക്കാൽ മണിക്കൂർ ഓരോ പേരൻറ്റും ദിവസേന എന്നോണം. ഇനി നമ്മൾ LKG അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സിൽ വിടുന്ന സമയം മുതലേ നമ്മൾ കുട്ടിയോട് ഇങ്ങനെ ഇൻ്ററാക്ട് ചെയ്തു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഈ അമ്മയോ അച്ഛനോ ഒരു ഫ്രണ്ടായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഈച്ച് ആൻഡ് എവറി ഇൻസിഡൻസും വന്ന് ഷെയർ ചെയ്യാനായിട്ട് കുട്ടി തയ്യാറാവും. അപ്പോൾ അവിടെ നമുക്ക് ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ പലതും നമ്മളോട് ഒളിച്ചു വയ്ക്കാൻ ചിലപ്പോൾ ഭയപ്പെടുന്നുണ്ടാവും പേരൻസിനെ. അവരെപ്പോഴും നല്ല സ്ട്രിക്റ്റ് ആയിരിക്കണം, എപ്പോഴും പടി പടി എന്ന് പറയും. കാരണം കുട്ടിക്ക് മറ്റൊരു കാര്യവും പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അമ്മ കിച്ചണിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളെയും കൂടെ നമ്മൾ അവിടെ നിർത്തുക. അച്ഛനും അമ്മയും, അച്ഛൻ എന്ത് ചെയ്യാൻ പോകുന്നോ, വീട്ടിനുള്ളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അച്ഛൻ ഏർപ്പെടുന്നു, അതിലെല്ലാം കുട്ടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓരോ കുട്ടിയും വീടെന്ന് പറയുന്ന അവർ ഓൺ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ വീട് അവരുടെ സ്വന്തമാകണം. വീടെന്ന് പറയുന്ന അന്യൊന്നായിപ്പോയാലാണ് അവർ വേറെ വേറെ സുഖസൗകര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ കൃഷി ചെയ്യുന്നു എന്തെങ്കിലും കാര്യത്തിൽ, കുട്ടിയെ കൂടെ പങ്കെടുപ്പിക്കുക എല്ലാത്തിനും. അമ്മ കിച്ചണി ചെയ്യുന്ന അമ്മയുടെ ജോലി എന്തെന്ന് കുട്ടി അറിയണം. അമ്മ എത്രമാത്രം കഷ്ടപ്പെടും, എത്ര മണിക്കൂർ നിൽക്കുന്നു ഈ കിച്ചണിൽ, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം കുട്ടിയെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യും.
2: പലപ്പോഴും നമ്മൾ കുട്ടികളെ അല്ല മോൻ ഇങ്ങോട്ട് വരണ്ട, അല്ലെങ്കിൽ നിൽക്കണ്ട, വെറുതെ പോയിരുന്നു പഠിക്കുക, അല്ലെങ്കിൽ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്താനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അതെ
1: അതെ അതെ, അതൊരിക്കലും ശരിയായ പ്രവണതയല്ല. കാരണം അപ്പൊ ഈ അമ്മയ്ക്ക് ഒരു വിശ്രമം വേണ്ട ഒരാളാണോ എന്ന് പോലും ഈ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നില്ല. അമ്മ ഇത്രയും നേരം ഈ ജോലി ചെയ്യുന്നു, അവൻ അല്ലെങ്കിൽ അവൾ അത് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ജോലിയുടെ ഗൗരവം അവർക്ക് മനസ്സിലാവുള്ളൂ. ഇല്ല. അപ്പം ഈ ഒരു മേഖലയും നമുക്കിപ്പോൾ വലിയ ഗ്യാപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പേരൻസ് വിചാരിക്കുന്നത് എന്താ,

0: എന്നെ പോലെ അവർ കഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ കഷ്ടപ്പെടണം
1: കുട്ടിയും, കഷ്ടപ്പാട് മനസ്സിലാക്കണം.
0: അതെ, എങ്കിൽ മാത്രമേ കുട്ടിക്ക് ജീവിതത്തോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ഒറ്റശേര മംഗലത്തുനിന്ന് രാജശേരൻ നായർ എന്ന് പറഞ്ഞ ആളാണ് വിളിക്കുന്നത്. 81 വയസ്സ്.
1: ആ ശരിയാണ്, ചോദിച്ചാട്ടെ, എന്താണ് അറിയാനുള്ളത് ചോദിച്ചാട്ടെ.
2: എന്റെ മോന്റെ മക്കള് ചെറിയ ചെറിയ കുറ്റങ്ങൾ കാണിക്കുമ്പോൾ മാതാ അരി കൊടുക്കും,
0: തല്ലും.
1: ആ ഹലോ, പറഞ്ഞോളൂ.
2: കൊച്ചുപിള്ളേരല്ല, ഒരാൾ 7-ാം ക്ലാസ്സിലും ഒരാൾ 9-ാം ക്ലാസ്സിലും പഠിക്കുന്നു.
0: ഓക്കെ.
2: അവര് രണ്ട് ചെറിയ കുറ്റങ്ങളൊക്കെ കാണിക്കും, പറയുന്നില്ല. അപ്പോഴത്തേക്ക് അമ്മ കാര്യമായിട്ടൊക്കെ അടിയിൽ കൊടുക്കുന്നു. അടിയെന്ന് വെച്ചാൽ കുടുംബ സാധനം കൊണ്ടൊക്കെ അടിക്കും.
0: ഓക്കെ.
2: ചട്ടുവം ചട്ടുവം പുറപ്പെങ്ങിട്ടുറപ്പാ, എനിക്ക് അറിഞ്ഞൂടാ.
0: ആ അത് ഒരിക്കലും
2: ഞാൻ
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ആ പുറപ്പെങ്കിൽ പുറപ്പാ, ചട്ടുവെങ്കിൽ ചട്ടുവം ചെടുത്തൊക്കെ അടിക്കും.
0: ശരി,
2: അത് എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പ്രയാസം.
0: ഓക്കെ. ആ ശരി ശരി, ആയിക്കോട്ടെ. അപ്പൊ 81 വയസ്സുള്ള ആളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് അഭിവൃദ്ധൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇപ്പോ അത് അതിനെ പറ്റി വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അനുഭവം കൊണ്ട്. ആ ഓക്കെ. അപ്പൊ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറില്ലേ അപ്പൂപ്പൻ?
2: ഓക്കെ.
0: ഈ അമ്മ അമ്മയ്ക്ക് അമ്മ ഹൗസ് വൈഫാണോ, ജോലിക്ക് പോകുന്ന ആളാണോ?
2: ജോലിക്ക് പോകുന്ന ആളാണ്.
0: അപ്പൊ അമ്മ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ എവിടെയാണ്?
2: അച്ഛനും
0: വീട്ടിലുണ്ട്. അപ്പൊ
2: ജോലിക്ക് പോകണു.
0: ആ ഓക്കെ. അപ്പൊ വീട്ടില് വരുമല്ലോ?
2: വീട്ടിൽ വരും.
0: ആ അവര് തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ?
2: ഇല്ല
0: ഇല്ല, ഒന്നുമില്ല. നല്ല കുടുംബ ജീവിതമാണല്ലേ. അപ്പൊ ഈ ഈ കുട്ടികളെ, ആ അത് സ്വാഭാവികമാണല്ലോ. കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമ്മളെ അവരെ വെറുതെ അടിച്ചത് കൊണ്ട് പ്രയോജനമില്ല.
2: ആ
0: അടിക്കുന്നത് തന്നെ വളരെ കഠിനമായ ഒരു പണിഷ്മെന്റും ഒരു കുട്ടിക്കും കൊടുക്കാൻ പാടില്ലെന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അമ്മയുടെ പേരിൽ നടപടി എടുക്കാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് കുട്ടിയോട് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. കുട്ടിയുടെ തെറ്റെന്തെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടിച്ചത് കൊണ്ട് കുട്ടിക്ക് വിഷമം ഉണ്ടാവുകയുള്ളു. പക്ഷേ ഈ എന്താണ് ആ തെറ്റുകൊണ്ട് എന്ത് ദോഷമാണ് കുട്ടിക്കും നമ്മുടെ വീടിനും ഉണ്ടാകാൻ പോകുന്ന, സമൂഹത്തിനും ഉണ്ടാകാൻ പോകുന്നത്, ഇതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും വെറുതെ അടിച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവില്ല എന്തിനാണ് അടിച്ചതെന്ന്. കുട്ടിയോട് നമുക്ക് സമാധാനമായിട്ട് അതിനെപ്പറ്റി ചോദിക്കുക, എന്താണ് കുഞ്ഞിനെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വലിയൊരു കുറ്റമൊന്നും ആയിരിക്കത്തില്ല കുട്ടി അവിടെ ചെയ്ത്. ചെറിയ ചെറിയ
2: ചെറിയ
0: എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്യുന്നത്? പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, അങ്ങനെയൊക്കെയാണോ?
2: ആ
0: ഇത് ഒന്നായത് ഈ രണ്ട് കുട്ടികളും കൗമാര പ്രായത്തിലേക്ക് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അമ്മയോട്, അതെ അതെ, 10 വയസ്സ് 11 വയസ്സ് മുതല് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ?
2: ഒരാള് പെൺകുട്ടികളേ.
0: ആ രണ്ടുപേരും അവരുടെ ടീനേജിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അച്ഛൻ ചെയ്യേണ്ടത് ആ അമ്മയുടെ അടുത്ത്, അത് മകളാണോ മരുമകളാണോ? ആ അപ്പൊ മരുമകളുടെ അടുത്ത് സ്വസ്ഥമായിട്ട് പറയുക, ഇവരുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടെ ആണ് ആ കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ടാൽ ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് അകന്നു പോകും. ഇത് അച്ഛൻ ഒന്നുകിൽ അച്ഛൻ്റെ മകനോട് പറയുക, അങ്ങനെ മരുമകളോടുത്ത് കൺവേ ചെയ്യുക, അച്ഛന് നേരിട്ട് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ അമ്മയെ നമ്മളിത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം കുട്ടികൾക്ക് പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ സമൂഹത്തെ മൊത്തത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയൊക്കെ ഈ സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എല്ലാത്തിനെ എതിർക്കണം, ആരെ അനുസരിക്കരുത്. ഇത് അവരുടെ ആ ഒരു ഏജിൻ്റെ, അവരുടെ ആ ഒരു ഇമോഷൻസ്, ഏറ്റവും കൂടുതൽ വികാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് ആ കുട്ടികൾ കടന്നുകൊണ്ടാകുന്നത്. വളരെ സൂക്ഷിച്ച് അവരോട് നമ്മളൊരു പളുങ്കു പാത്രം പോലെയാണത്. അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്താൽ താഴെ വീണ് പൊട്ടിച്ചിതറിപ്പോകും. ഇത് അമ്മയോട് പറഞ്ഞ് സമ

0: സമാധാനമായിട്ട് അച്ഛനും അമ്മയും കൂടെ, അച്ഛൻ ഈ മകളുടെ അടുത്തും മരുമകളുടെ അടുത്തും, മകന്റെ അടുത്തും മരുമകളുടെ അടുത്തും ഇത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ സ്വയം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ആയിപ്പോകും. ഓക്കെ ആണോ? മനസ്സിലായോ അച്ഛാ?
1: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. ഇപ്പം നമ്മൾ പല വീടുകളിലും കാണുന്നത് പേരൻസ് ഇപ്പം ജോലി, ഗവൺമെൻറ് ജോലിയുള്ളവരായാലും അല്ലാത്തതായാലും, അവർ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കുറച്ച് നേരം മൊബൈൽ നോക്കി അവരുടെ സമയം അത് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. പലരും പരസ്പരം സംസാരിക്കുക പോലുമില്ല, രണ്ടുപേരും രണ്ട് വഴിക്ക് അല്ലെങ്കിൽ മക്കൾ അവരുടെ വഴിക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രീതി ഇന്ന് വളരെ വ്യാപകമായിട്ടുണ്ട്. പണ്ട് ഇതൊക്കെ ടിവിയുടെ മുമ്പിലായിരുന്നു, ഇപ്പം ടിവിയും മാറി മൊബൈലിലേക്ക് അവർ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ് വീടുകളിലുള്ളത്. അത് എത്രത്തോളം ഇത്തരം കുട്ടികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: അതെ, നമ്മൾ ഇപ്പം ഞാൻ ഈയിടെ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ രണ്ടും മുറിയിലായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വാട്സാപ്പ് മെസ്സേജാണ് അയക്കുക, പേരൻസ് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, മുകളിന്ന് താഴെ ഇറങ്ങി വരിക എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രമാത്രം നമ്മുടെ കോർണേഴ്സായിട്ട് നമ്മൾ അങ്ങനെ ഒതുങ്ങി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ, അതൊരു ദുരവസ്ഥയെന്ന് തന്നെ പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാല് ഭാഗത്തു നിന്ന് നമ്മൾ വീട്ടിൽ ഒത്തുചേരുന്നു. അപ്പം അത് ഒരു അതിനൊരു സമയമുണ്ട് അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പേരൻസിന് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഈ മൊബൈൽ എടുക്കാമല്ലോ. ഒരു കാരണവശാലും പേരൻസ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ മൊബൈൽ എടുക്കാനേ പാടില്ല. അതുമല്ല, മൊബൈൽ ടൈം കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ കൺട്രോളിലായിരിക്കണം. കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് അവരെന്താണ് അതിൽ കാണുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവരെന്ത് വീഡിയോസ് കാണുന്നു, അല്ലെ പഠിക്കുന്ന കാര്യങ്ങൾ എത്ര സമയം ചിലവാക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എത്ര, ഇതൊക്കെ നമ്മുടെ കൺട്രോളിൽ കൂടെ അവർ പോയാൽ മാത്രമേ അതിനകത്ത് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്കവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം.
2: ഗുഡ് മോർണിംഗ് മാഡം. എന്റെ പേര് ബാലസുബ്രഹ്മണ്യം. ഞാൻ തിരുവനന്തപുരം താലൂക്കില് തിരുവനന്തപുരം മറ്റേ കല്ലിയൂർ പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോഴെ ഞാൻ എന്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. അത് ഒരു കുറിച്ചേ ഉള്ളൂ. എന്റെ അമ്മയാണെങ്കിൽ എന്നെ ചെറുപ്പകാലത്ത് അടുക്കള കേട്ടില്ല. അപ്പൊ അമ്മ പറയുന്നത് ആൺകുട്ടികളെ, എന്റെ അപ്പ 64 വയസ്സായി, അമ്മ പറഞ്ഞ ആൺകുട്ടികളെ അകത്ത് അടുക്കള കേട്ട് കയറാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ സത്യം പറഞ്ഞ ഒരു ഞാനിപ്പോഴേ ഒരു ചായടാനൊക്കെ അറിയാമെങ്കിൽ അടുക്കള കേട്ട് കയറില്ല. പിന്നെ ഭാര്യ ഇല്ലെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കണം. അപ്പൊ ഞാൻ അതിനെ കുറിച്ചല്ല പറയാൻ വന്നത്, ഈ കുട്ടികളെ വീടുകളിൽ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അതാണ് അതിനെ കുറിച്ച് ഒരു സജഷൻ പറയാനാണ് വന്നത്. കാരണം ചില വീടുകളിലൊക്കെ വളരെ ഈ അച്ഛന്മാര് മദ്യപിച്ചുകൊണ്ട് വീട്ടില് ഭാര്യയെ ഉപദ്രവിക്കുക, കുട്ടികളെ തല്ലുക, ചില വീഡിയോസ് ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ഞാൻ മനസ്സിൽ വിചാരി എന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്ന അയാളെ വെടിവെച്ചു പോലാന്ന്
0: വിചാരിച്ചു.
2: അല്ല, വീഡിയോ ആണ് എനിക്ക് തോന്നിയിട്ട് അത്രയും പ്രയാസം. അതായത് നെസറിപ്പണിയിൽ കുട്ടികളൊക്കെ വലിച്ചെറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലുള്ള സംഭവം അല്ല, വടക്കേ ഇന്ത്യയിലുള്ളതായിരിക്കും. ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക്, കുട്ടി ജനിച്ചാൽ ഉടനെ നമ്മള് 1 മാസം 6 മാസം 2 വയസ്സ് 3 വയസ്സ് ഇങ്ങനെ ഓരോ വാക്സിനേഷൻ എടുക്കുമല്ലോ റൂട്ടീൻ ആയിട്ട്, അവര് ഒരു ഹോസ്പിറ്റലിൽ എഴുതി കൊടുക്കുമല്ലോ. അപ്പോഴ് അത് ഈ സർക്കാർ ആശുപത്രിയിൽ വന്ന് പ്രസവം നടത്തുന്നത് വളരെ പൂറായിട്ടുള്ള ഒരാൾക്കാരായിരിക്കും, വളരെ പൂറായിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും സർക്കാർ ആശുപത്രിയിൽ വന്ന് വൈഫിന് അഡ്മിറ്റ് ചെയ്യുക. കാരണം അവർക്ക് ഒരു 2 കുട്ടികളിൽ പ്രസവം നിർത്തി കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് എന്തോ കിട്ടാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി അമ്മ, മിക്കവാറും അമ്മയായിരിക്കും കുട്ടിയെയും കൊണ്ടുവരുന്നത്. അപ്പൊ കുട്ടിയെയും കൊണ്ട് വരുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛനെയും കൂടെ വരാനായിട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കും, വരണം. ഗവൺമെന്റ് അത് ഗവൺമെന്റാണ് നടപടി എടുക്കേണ്ടത്. എന്നിട്ട് ഈ കുട്ടികളുടെ അച്ഛനെന്ന് വളരെ പൂറായിരിക്കുമ്പോ ചിലപ്പോ അയാൾ കൃഷിക്കാരനോ ചിലപ്പോ മദ്യപനിയോ എന്തായാലും ആയിരിക്കും. പക്ഷെ അയാൾ വന്നിട്ട് ഈ വാക്സിനേഷൻ അതൊരു ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ട്, അത് വന്നിട്ട് അന്നേരം കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്ന സമയത്ത് ഈ ഈ കുട്ടികളുടെ അച്ഛന് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. നിങ്ങളെയാണ്, നിങ്ങളെ കൊച്ചുകുട്ടിയാണ്, നിങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞ് ഒരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അയാൾക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരു ഐഡിയ കിട്ടും. അതാണ് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതാണ്. അപ്പോഴ് അയാൾ മദ്യപിച്ചുകൊണ്ട് ചെന്നാലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്, മദ്യപിച്ചുകൊണ്ട് ചെന്നാലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല, അത് ഇപ്പോഴ് മാഡം ഈ ഒരു ഈ പരിപാടിയിൽ

0: ഞാൻ കേട്ടത് കൊണ്ട് എനിക്ക് പണ്ട് കേട്ട് മനസ്സിൽ തോന്നിയതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കുറച്ചൊക്കെ കുട്ടിയുടെ അച്ഛനും കൂടെ വരണം, വാക്സിനേഷൻ എടുക്കാൻ വരുമ്പോ കുട്ടിയുടെ അച്ഛനെയും കൂടെ കൊണ്ടുവരണം എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കാൻ വരുന്നതിൽ നിന്ന് അച്ഛനെയും കുട്ടിയുടെ അച്ഛനെയും വെച്ചിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കുക.
1: ഒരുപക്ഷെ കുട്ടിയുടെ വാക്സിനേഷൻ നടക്കാതെ പോവാതെ അതാണ് നടക്കാൻ പോകുന്നത്.
0: അല്ല, ഞാൻ പറഞ്ഞത് വാക്സിനേഷൻ കഴിഞ്ഞ ശേഷം ഒരു ചെറിയൊരു കൗൺസിലിംഗ്. അപ്പൊ കുട്ടിയുടെ അച്ഛന് കാരണം ഈ ചിലവരൊക്കെ മദ്യപിക്കുന്നവർക്കൊക്കെ അവര് ചില പത്രം പോലും വായിക്കില്ല, അവര് ജോലി ചെയ്യും, മദ്യപിക്കും, വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാകും, കുട്ടിയുടെ ദേഷ്യം കാണിക്കും. അതുകൊണ്ട് ഇത് ഗവൺമെന്റ് തലത്തില് ഒരു തീരുമാനം എടുക്കാനുള്ള നടപടികള് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറഞ്ഞേ ഉള്ളൂ.
2: പക്ഷെ അതിനകത്ത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, ഇതിനേക്കാളും നല്ലത് ഈ അച്ഛനെ കുട്ടികളെ വളർത്തുന്ന എങ്ങനെയെന്ന് ഈ അച്ഛൻ കണ്ടത്, അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ശരിയായ രീതിയിൽ ഈ അച്ഛനെ വളർത്തിയില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. കാരണം അവിടെ വെച്ച് അത് കണ്ടു പഠിച്ചിരുന്നെങ്കിൽ അച്ഛനെ ഇനി ഇപ്പൊ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല.
0: അല്ല, അത് പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് അമ്മ ഒന്ന് എന്നെ അടുക്കളയ്ക്ക്.
2: അപ്പൊ അതെ അതെ, ആ ഒരു
0: മാറ്റം വേണം.
2: അതെ, ആ ഒരു ജനറേഷനാണ്
0: മനസ്സിലാക്കണം.
2: അത് നമുക്ക് ഈ വാക്സിനേഷന് വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പേരന്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ അംഗണവാടികൾ വഴിയെല്ലാം നടത്തുന്നുണ്ട്, പക്ഷെ പേരൻസിനെ നമുക്ക് കിട്ടാറില്ല. പേരൻസ് മിക്കവാറും അമ്മ മാത്രമായിരിക്കും വരിക. അവിടെ നമ്മളത് സ്ട്രിക്റ്റ് ആക്കുന്നു, അച്ഛനും കൂടെ വന്നേ പറ്റൂ. അംഗണവാടികളിൽ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ അച്ഛനും അമ്മയും ഒന്നിച്ച് തന്നെ വരണം എന്ന്, അത് നമുക്ക് അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നടത്താനുള്ള സാഹചര്യം കുറവാണ്. അതിനേക്കാളും അംഗണവാടിയിൽ അവരെല്ലാം ചെറിയ കുട്ടികളുടെയാണ്. അപ്പം തീർച്ചയായിട്ടും അന്ന് മുതലേ നമ്മൾ അവർക്കത്, അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടിയാണ് പുതിയതായിട്ട് ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിഞ്ഞിരിക്കണം, അവരതിനു മുന്നേ അവർക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ല. ആ എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് കുട്ടിയെ വളർത്തേണ്ടത്, അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്നേ നമ്മളത് അവിടെ നമുക്കത് ഇടപെടാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ ഈ സജഷനെ നമ്മളൊരു ചെറിയ ഭേദഗതിയോടുകൂടി അംഗീകരിക്കുന്നു. ഓക്കെ
1: മേഡം, ഈ ജുവനൈൽ എന്ന് പറയുമ്പോഴേ, ജുവനൈൽ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്, അത് അതിൻ്റെ ഒരു വിവക്ഷ എങ്ങനെയാണ്?
2: ജുവനൈൽ എന്ന് പറഞ്ഞാൽ കുട്ടി എന്ന് തന്നെയാണ് അർത്ഥം. കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന്
1: താഴെയുള്ളൂ.
2: അപ്പം നേരത്തെ ഈ ആക്ട്, 2015 ആക്ട് വരുന്നതിന് മുന്നേ എല്ലാ സ്ഥലങ്ങളിലും ജുവനൈൽ എന്നുള്ള വാക്കായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നുള്ളതിനകത്ത്, അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, അവിടെയും രണ്ടിടത്തും മാത്രമേ ജുവനൈൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ചൈൽഡ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
1: നമുക്ക് ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഫോണിൽ കൂടെ സംസാരിച്ചാൽ മതി.
1: ഹലോ, ഹലോ, പറഞ്ഞോളൂ. ഹലോ
3: സാറേ, ഞാൻ പിന്നെ കോന്നിന്നാ വിളിക്കുന്നത്. ഞാനൊരു കുഞ്ഞിന്റെ വല്യച്ഛനാണ്, 4 വയസ്സുണ്ട് ആ കുഞ്ഞിന്. അത് ഇവരുടെ മാതാപിതാക്കൾ തമ്മില് കേസ് നടക്കുന്ന ഒരു വിഷയമായിരുന്നു കുടുംബക്കോടതിയിൽ. അപ്പം 3-5 മാസം കൊണ്ട് നടന്ന അതൊരു കോംപ്രമൈസില് ഞങ്ങൾ ആ തള്ളയടർമ്മിച്ച് തള്ളയ്ക്ക് കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. അത് തള്ള വെളിയില കുവറ്റില. അപ്പം കോംപ്രമൈസില് ഞങ്ങൾ കുറച്ച് പൈസ അവള് ഞങ്ങൾക്ക് പോകുന്നതിന് കൊടുത്തായിരുന്നു. അത് കുറച്ച് തരാമെന്നും കുഞ്ഞിനെ വിട്ടുകൊടുക്കാമെന്നും ഒക്കെ അങ്ങനെ കുഞ്ഞിനെ കൊടുത്തു. ഞങ്ങളെ പിന്നെ ഇപ്പൊ ഒന്ന് കാണിക്കുവോ കുഞ്ഞിനെ?
2: പറയൂ, പറഞ്ഞോളൂ.
3: കുഞ്ഞിനെ അവിടെ കൊടുത്തു. കുഞ്ഞിനെ അവള് കൊണ്ടുപോയില്ല. കുഞ്ഞിന് പാസ്പോർട്ട് എടുക്കാനാണ് മോനോടെ ചേർന്നാ കൊടുത്തത്. അപ്പൊ അങ്ങനെ ഈ കുഞ്ഞിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞ് ഇങ്ങോട്ടൊന്ന് വക്കീലന്മാര് തന്നെ പറഞ്ഞത് ഇങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ടൂടെ ഒന്ന് വിടാം, കൊണ്ടുവന്നതിനുമ്പ് ഇതുവരെ അവര് വിട്ടിട്ടില്ല, ഞങ്ങളെ കാണിച്ചിട്ടില്ല.
2: ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കോടതിയുടെ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്തതാണോ ഈ കേസ്?
3: കോടതിയിലെ കുടുംബക്കോടതി കിടക്കുന്ന,
2: അല്ല കിടക്കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണോ?
3: അതിന്റെ പുറത്ത് വെച്ച് നമ്മുടെ വക്കീലും അവരുടെ വക്കീലും.
2: അതാ ഞാൻ ചോദിച്ചത്, സെറ്റിൽ ചെയ്തു. അപ്പൊ ആ സെറ്റിൽമെന്റിനകത്ത്, ഞാൻ കരാറിനകത്ത് ഈ കുട്ടിയെ ഇങ്ങനെ, നിങ്ങൾ അച്ഛന്റെ അച്ഛനാണോ വിളിക്കുന്നത്? അച്ഛന്റെ അച്ഛനാണോ? അച്ഛന്റെ അച്ഛനാണോ ഈ സംസാരിക്കുന്നത്? അച്ഛന്റെ ജ്യേഷ്ഠൻ, അച്ഛന്റെ ജ്യേഷ്ഠൻ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അമ്മയോടൊപ്പം ആണ് കുട്ടി, അമ്മയോടൊപ്പം പോവാനാണ് സെറ്റിൽമെന്റ് അല്ലേ? അപ്പൊ ആ സെറ്റിൽമെന്റ്
3: ആ
2: മനസ്സിലായി.

0: ജനന്മാരെ വിളിച്ചു, ഒരു നേരിയോ ഒന്നും പറയത്തില്ല. ഈ 2 ലക്ഷം രൂപ തന്നിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ബാക്കി നമുക്ക് തരാനുള്ള 1.5 ലക്ഷം രൂപയും തരത്തില്ല. കേസ് പിന്നെ ഡൈവോഴ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നമ്മളിനിയിപ്പോ എന്ത് ചെയ്യാനും,
1: നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യം, ഈ സെറ്റിൽമെന്റിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ?
0: എങ്ങനെ,
1: ഈ സെറ്റിൽമെന്റ് രേഖയുടെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ?
0: അത് ഞങ്ങളുടെ വക്കീലിന്റെ കയ്യിലുണ്ട്, അത് എടുപ്പിക്കാം.
1: അത് നിങ്ങൾ എടുക്കുക. അത് എടുത്തിട്ട് നിങ്ങളുടെ വക്കീലിനെ കണ്ടിട്ട് അത്യാവശ്യമായിട്ട് ഇതിനകത്ത് ഇടപെടാൻ പറയുക, ഇല്ലെങ്കിൽ ഇത് കോടതിയിലേക്ക് ഞങ്ങൾ വീണ്ടും മൂവ് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ആ രേഖ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ CWC ഒന്ന് സമീപിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിങ്ങൾ ഈ രേഖ വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടിയെ കിട്ടുന്നില്ല എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ ഇടപെടാൻ സാധിക്കും.
2: അദ്ദേഹം കോന്നിയാണ് സ്വദേശം.
1: അപ്പോൾ പത്തനംതിട്ട വയലത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് CWC ഓഫീസ്. പത്തനംതിട്ട അതെ, ആ ജില്ലയിൽ ഒരൊറ്റ ഓഫീസേ കാണുള്ളൂ, അത് വയലത്തല. അറിയാലോ സ്ഥലം. ആ കോന്നി നമ്മൾ റാന്നിയിലേക്ക് പോകുന്ന വഴിക്കാണ്, ഒരു 2 കിലോമീറ്ററിന്റെ കഴിഞ്ഞ റാന്നിയാണ്. അപ്പൊ റാന്നി വയലത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസ്. പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ രേഖ ഉണ്ടായിരിക്കണം. വാക്കാൽ പറഞ്ഞാൽ ഇത് കോടതി കേസായതുകൊണ്ട് അവർ ഇടപെടത്തില്ല. പക്ഷെ ഈ കോടതിയിൽ വന്ന് ഇങ്ങനെ തീരുമാനം ആക്കിയ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അച്ഛൻ്റെയും ലാളനെ അനുഭവിക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും CWC നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും കേട്ടോ.
0: ഞാൻ മാഡം ഇടയ്ക്ക് അന്ന് കാണിക്കാത്തപ്പോ ഞാൻ ശിശുക്ഷേമത്തിൽ വിളിച്ചു, അവർ ഇവളെ വിളിച്ചപ്പോ പറയുക കുഞ്ഞിനെ ഞാന് മൊത്തത്തിൽ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ വായിച്ചാണ്. അങ്ങനെയൊന്നും ഞങ്ങൾ എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് അവധി കിട്ടുമ്പോൾ
2: മാഡം പറഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടോ.
1: എഗ്രിമെന്റ് വാങ്ങണം നിങ്ങൾ കേട്ടോ, അത് കണ്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ കേട്ടോ.
2: മാഡം ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
1: ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞാല് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി, അതൊരു 12 വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ളവരായിട്ട് ആക്ട് നിർവചിച്ചിട്ടുണ്ട്. അതായത് സ്വന്തമായി വീടില്ലാത്ത, അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ അവരുടെ ജീവിതോപാധിക്ക് യാതൊരു മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽപ്പെട്ട കുട്ടി, ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമായ കുട്ടി, മനുഷ്യക്കടത്തിന് വിധേയമായ കുട്ടി, ലഹരി ഉപയോഗത്തിന് വിധേയമായിട്ടുള്ള കുട്ടി, അല്ലെ അങ്ങനത്തെ ഒരു വീട്ടിൽ ഉള്ള കുട്ടി, പോക്സോ കേസിന് ഇരയായ കുട്ടി, പിന്നെ ഏതെങ്കിലും ചലഞ്ചസ്, ശാരീരികമോ മാനസികമോ ആയ ചലഞ്ചസ് ഉള്ള കുട്ടി, ഇങ്ങനെ ഒരു 12 വിഭാഗം കുട്ടികളെ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും പിന്നെ ക്യാപ്പബിൾ അല്ലാത്ത പേരൻസിൻ്റെ കുട്ടി, അതും ഈ ശ്രദ്ധയും സംരക്ഷണം ആവശ്യമുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി, ഇപ്പം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ആരെങ്കിലും ഫോണിൽ വിളിച്ച് പറയുന്നതായിരിക്കും ഇങ്ങനെ ഒരു കുട്ടി സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട്, അതിൽ ധാരാളം കോൾസൊക്കെ അങ്ങനെ വരും. അപ്പോൾ അവർ പോയി അന്വേഷിച്ചിട്ട് ഈ കുട്ടി അതിൽ പെട്ടതാണ് എന്ന് CWC അറിയിക്കുമ്പോൾ ഈ കുട്ടിയെ അവിടെ ഹാജരാക്കിക്കുകയും കുട്ടിയുടെ കാര്യത്തിൽ വേണ്ട തീരുമാനം എടുക്കുകയും ചെയ്യും. അപ്പോൾ CWC ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പോക്സോ കേസിന് ഒരാളെ
2: CWC സ്ട്രക്ചർ എന്താണ്?
1: CWC ഒരു ചെയർമാനും 4 മെമ്പേഴ്സുമാണ് ഉള്ളത്. അതിനകത്ത് ഒരു മെമ്പർ ലേഡി ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അപ്പോൾ ഈ 5 പേരും ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ കുട്ടിയെയും കേൾക്കുന്നതും കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ കുട്ടിയെപ്പറ്റി തീരുമാനമെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഇതിനകത്ത് ആക്ടിനകത്ത് പറയുന്നുണ്ട്, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ്, കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമുള്ളതെല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, കുട്ടിക്ക് ഏതാണോ ഉത്തമമായിട്ട് വരുന്നത് അത് പാലിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വത്വം, കുട്ടിയുടെ സോഷ്യൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ സാമൂഹിക ഉന്നമനം, അതേപോലെ തന്നെ കുട്ടിയുടെ ശാരീരികം, മാനസികം, ബൗദ്ധികം, വൈകാരികം, സാമൂഹികവുമായ വികസനത്തിന് സഹായകമായ ശിശു സൗഹാർദ്ദപരമായ തീരുമാനം, ഇതാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ CWC ഈ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് വെച്ചിട്ട് കുട്ടിക്ക് എന്താണോ വേണ്ടത്

0: കുട്ടിക്ക് ഇത് ആവശ്യം ചിന്തിക്കാൻ കഴിയില്ല, കുട്ടിക്ക് അറിയില്ല എന്താണ് അവർ.
1: അതെ,
0: അപ്പൊ അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും നിർണായകമായിരിക്കും. അത് ഹൈക്കോടതി മാത്രമേ അതിന് അപ്പീല് പോകാൻ സാധിക്കുകയുള്ളൂ, വേറൊരു കോടതിയിലേക്കും പോകാൻ പറ്റില്ല. അതാണ് സി ഡബ്ല്യു സി എന്ന് പറയുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുമ്പോൾ അത് കുറ്റാരോപിതനായ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള കുട്ടിയുടെ അല്ലെങ്കിൽ നിയമത്തോട് കലഹിക്കുന്ന കുട്ടിയെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു സിംഗിൾ മെമ്പറിൻ്റെ അടുത്താണെങ്കിലും കുട്ടിയെ ഹാജരാക്കാം. മൂന്ന് മെമ്പേഴ്സാണുള്ളത് അവിടെ, ഒരു മജിസ്ട്രേറ്റും രണ്ട് മെമ്പർ, അതിൽ ഒരു മെമ്പർ ലേഡി ആയിരിക്കണം എന്നുണ്ട്.
1: ഓക്കെ, ഇത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലുമാണ് പ്രവർത്തിക്കുന്നത്.
0: അതെ അതെ അതെ.
1: ഈ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടിയെ എവിടെയാണ് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് എത്തിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും?
0: അത് ആർക്ക് വേണമെങ്കിലും അങ്ങനൊരു കുട്ടിയെ എത്തിക്കാം. അത് ഇന്ന ആളെന്ന് ഇല്ല. ഇപ്പോൾ സി ഡബ്ല്യു ഇപ്പോൾ ചൈൽഡ് ലൈനിൽ നമുക്ക് കുട്ടിയെ എത്തിക്കാം, നേരിട്ട് ഇപ്പം പേരൻസിന് എത്തിക്കാം, അല്ലെ അന്യ ഒരാൾക്ക് വേണമെങ്കിലും എത്തിക്കാം, ഒരു സോഷ്യൽ വർക്കറിന് എത്തിക്കാം, ആർക്ക് വേണമെങ്കിലും കുട്ടിയെ സി ഡബ്ല്യു സിയിൽ എത്തിക്കാം. പക്ഷേ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ കുട്ടിയെ എത്തിക്കുന്നതിന് ഒന്നുകിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർക്കോ മാത്രമേ കുട്ടിയെ എല്ലാ പോലീസ്
1: സ്റ്റേഷനിലും.
0: ഇപ്പൊ അതിനൊരു പുതിയ ഒരു മേന്മ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്പെഷ്യൽ എസ് ജെ പി യുയിലോ അല്ലെ സി ഡബ്ല്യു പി ഒയോ ആയിട്ടിരുന്നുള്ള ഒരു പോലീസ് ഓഫീസർ ട്രാൻസ്ഫർ ആയാലും ആ അവിടെയും പുള്ളി അതേ തസ്തികയിൽ തന്നെ
1: ട്രാൻസ്ഫർ.
0: അത് അത് ഏറ്റവും വലിയ നല്ലൊരു ഉത്തരവായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. കാരണം അവരത് പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരിടത്ത് ചെല്ലുമ്പോൾ മറ്റേ ജോലിയിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് പിന്നെ വേറൊരു പുതിയ ആളാണെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു നിർദ്ദേശം വന്നത് നല്ലൊരു നിർദ്ദേശമായിട്ടാണ് തോന്നുന്നത്.
1: ഓക്കെ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ടോ?
0: അതിന് ശിക്ഷ എന്ന് പറയില്ല.
1: അല്ലെങ്കിൽ എങ്ങനെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
0: കുട്ടിയെ അപ്രിഹെൻഷൻ, അറസ്റ്റ് എന്ന് പറയില്ല, അപ്രിഹെൻഡ് ചെയ്താണ് നമ്മുടെ കോടതിയിലെ ബോർഡിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പം നമ്മളിത്
1: ഈ അറസ്റ്റ് എന്ന് പറയില്ല എന്ന് പറയുമ്പോഴേ ഇപ്പം ഈ പറയുന്ന പോലീസിലെ ആളിനാണല്ലോ ഇതിനുള്ള അധികാരമുള്ളത്.
0: അതെ.
1: അപ്പം അവരെ യൂണിഫോമിലാണോ വരുന്നത്?
0: അല്ല. അവിടെ എല്ലാ അതിൻ്റെ നടപടിക്രമങ്ങളും ചൈൽഡ് ഫ്രണ്ട്ലിയാണ്. അവിടെ ഡയസ് ഉണ്ടാവില്ല കോടതിക്ക്. കോടതി എന്ന് പറയില്ല, ബോർഡെന്നാണല്ലോ. ബോർഡിൽ ഡയസ് ഇല്ല. നമ്മൾ അവരെ പോലെ തന്നെ അതിന് പാരല അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ അഡ്വക്കേറ്റ്സിനോ ആർക്കും മജിസ്ട്രേറ്റിനോ ഒരു ഗൗണും ഒന്നുമില്ല. വരുന്ന പോലീസ് ഓഫീസേഴ്സും സിവിൽ ഡ്രസ്സിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ കുട്ടി ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്മുടെ മുന്നിൽ വരുന്നു. 15 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ ഒരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എടുക്കും. കുട്ടിക്ക് ഈ കുറ്റം ചെയ്യാനുണ്ടായ സാമൂഹിക പശ്ചാത്തലം, മെൻ്റൽ അസസ്മെൻ്റ് റിപ്പോർട്ട് എടുക്കും. കുട്ടിയുടെ മാനസിക അവസ്ഥ എന്തായിരുന്നു?
1: ഇതൊക്കെ ആരാ കമ്മിറ്റി തന്നെയാണോ ചെയ്യുന്നത്?
0: അല്ല, ഇതിനവിടെ അതിനുള്ള സ്റ്റാഫുണ്ട്. ലീഗൽ കം പ്രൊബേഷൻ ഓഫീസറുണ്ട്. എസ് ഐ ആർ എടുക്കാനായിട്ട്, മെൻ്റൽ അസസ്മെൻ്റ് റിപ്പോർട്ട് എടുക്കാനായിട്ട് സൈക്കോളജിക്കൽ കൗൺസിലറുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ റിപ്പോർട്ടും ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: നമുക്കൊരു ശ്രോതാവ് കൂടിയോ പറഞ്ഞോളൂ.
0: അപ്പം ഈ റിപ്പോർട്ടുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ കുറ്റം പെറ്റി ഒഫൻസസ് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകും. ധാരാളം കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ആക്സിഡൻ്റ് ആവുന്ന കേസുകൾ, അടിപിടി കേസുകൾ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ അടിപിടി കേസുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്നിട്ട് അതിനകത്ത് ഈ കുട്ടികൾക്ക് നിരന്തരമായിട്ട് നമ്മളവരെ കാവൽ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി കുറ്റാരോപിതനായിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങളാണെങ്കിൽ നമുക്ക് അവരെ കാവലിലോട്ട് വെക്കണ്ട. പക്ഷേ എങ്കിൽ അവരുടെ ഈ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷന് മെൻ്റൽ അസസ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തുടർച്ചയായ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പേരൻസിനെ ഉൾപ്പെടെ കൗൺസിലിങ്ങിന് വിധേയമാക്കും. നിരന്തരമായിട്ടുള്ള കൗൺസിലിംഗ്.
1: ഇപ്പൊ അവിടെ വരുന്ന ഒരു കുട്ടിയെ അവിടെ തന്നെ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്?
0: അല്ല, നമ്മൾ ബെയിൽ കൊടുക്കും. എല്ലാ കുട്ടിക്കും ബെയിൽ കൊടുക്കണമെന്നാണ് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്.

0: അപ്പം ബെയില് കൊടുക്കേണ്ടാത്ത ഒരൊറ്റ സാഹചര്യം മാത്രമേ പറയുന്നുള്ളൂ, കുട്ടിയുടെ ജീവന് വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയാൽ കുട്ടിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ബോധ്യമുള്ള സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ബെയില് നിഷേധിക്കാൻ പറ്റുള്ളൂ. അപ്പം FIR-നകത്ത് പോലീസ് അത് റിപ്പോർട്ട് ചെയ്യണം, എന്ത് ഈ കുട്ടി തിരിച്ച് നാട്ടിൽ പോയാൽ അവിടെ പ്രശ്നമുണ്ടാകും എന്ന് റിപ്പോർട്ടുണ്ടെങ്കിൽ.
1: അതെ, എത്ര സീരിയസ് ആയിട്ടുള്ള കുറ്റമാണെങ്കിലും
0: അതെ എത്ര സീരിയസ് കുറ്റമാണെങ്കിലും വെയിലബിളാണ്. ഈ ഒരു കണ്ടീഷൻ ഇല്ലെങ്കിൽ വെയിലബിളാണ്. ഇപ്പോൾ കൊലപാതകം, തഴുത്തല കൊലപാതകമൊക്കെ നടന്ന് നമ്മൾ കൊല്ലത്ത് വന്നതാണ്, മുഖത്തല കൊലപാതകം, അതിലൊക്കെ നമ്മൾ ബെയിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.
1: എന്തായിരിക്കണം അങ്ങനെ അങ്ങനെ നിയമത്തിൽ അങ്ങനെ കൊടുക്കാൻ,
0: അങ്ങനെ വരാങ്ങാട്ട് കുട്ടി ആയതുകൊണ്ട് കുട്ടി എന്തായാലും ഒരു കുഴപ്പം ചെയ്തു പോയി എന്ന് അവനറിയാം. അപ്പോൾ അവനെ പെട്ടെന്ന് തന്നെ പേരൻസിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും നമ്മൾ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു ഒരു പെട്ടെന്ന് അവൻ വീണ്ടും വലിയൊരു ഡൈലമയിലേക്ക് ആയി പോവുകയാണ്. അപ്പോൾ പക്ഷേ അങ്ങനെ നമ്മൾ വിടുന്നു എന്ന് വിചാരിച്ചിട്ട് അവനെ നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്, നമ്മൾ അവനെ വിളിച്ചോണ്ടേയിരിക്കും, അവൻ്റെ പേരൻസിനെ വിളിച്ചോണ്ടേയിരിക്കും. അവരൊരുമിച്ചിരുന്ന് അവരുടെ കൗൺസിലിംഗ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട്, അവർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അല്ലാതെ അവനെ അങ്ങ് പോയി വിട്ടു പിന്നെ ഇനി എപ്പോഴേലും കേസിന് അങ്ങനെയല്ല.
1: ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പിൽ വരുന്ന ഒരു കുട്ടിയേക്ക് ബെയില് കിട്ടിയത് കൊണ്ട് അയാൾ ചെയ്ത കുറ്റത്തിൻ്റെ തീവ്രതയ്ക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അതിൽ അടുത്ത അനന്തര നടപടികളിൽ എന്തെങ്കിലും അതിനകത്ത് ലഘൂകരണമോ
0: ഒന്നുമില്ല. ഇതെല്ലാം അതിൻ്റെ പ്രോസസ്സിൽ തന്നെ നടക്കും. വിചാരണയുണ്ട്, സാക്ഷി വിസ്താരമുണ്ട്, ക്രോസ് ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. പക്ഷെ നമ്മൾ മറ്റേത് അതിൻ്റെ വാക്കുകളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രം, എല്ലാ റെക്കോർഡിങ്സും അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നടത്തിക്കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ നമ്മൾ ഈ 8 കുറ്റത്തിനുള്ള കറക്ഷൻ മെസ്സേജസ് മെത്തേഡ്സ് ആക്ട് പറയുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റൂ. ആദ്യത്തേത് ഒരു അഡ്മോണിഷനാണ്, അതായത് പേരൻസിനും ഒരു താക്കീത് നൽകി കുട്ടിയെ പേരൻസിനോടൊപ്പം, അല്ലെങ്കിൽ പേരൻസ് ക്യാപ്പബിൾ അല്ലെങ്കിൽ അല്ലെ വേറെ ഏതെങ്കിലും ഫിറ്റ് പേഴ്സണോടൊപ്പം നമുക്ക് കുട്ടിയെ വിട്ടയക്കുന്നു. അതാണ് ആദ്യത്തെ കറക്ഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഗ്രൂപ്പ് കൗൺസിലിങ്ങിനെ ഇത്ര പ്രാവശ്യത്തെ കൗൺസിലിങ്ങിന് നമ്മൾ വിടുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി സർവീസിന് നമ്മൾ ഇത്ര ദിവസത്തേക്ക് നമ്മുടെ ഏതെങ്കിലും ഹോമുകളിൽ, കുട്ടികളുടെ ഹോമുകളല്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമ്മുടെ വയോജനങ്ങളുടെ ഹോമുകളുണ്ട്. അപ്പോൾ ആ അച്ഛനപ്പൂപ്പന്മാരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാനും അവരുമായിട്ടൊരു ഇൻ്ററാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള അവസരം കുട്ടിക്ക് കിട്ടുന്ന കമ്മ്യൂണിറ്റി സർവീസ്. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടി വിപുലമാക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ട്രാഫിക് റൂൾസ് തെറ്റിക്കുന്ന കുട്ടികളെ വേണമെങ്കിൽ ആ ട്രാഫിക്കിലേക്ക് തന്നെ നമുക്ക് അവരെ വിടാൻ പറ്റും അല്ലേ. അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന് കോമൺ ആയിട്ട് നമ്മളൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കണം എന്നുള്ള ആലോചനകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള, പിന്നെ വേണമെങ്കിൽ അതുപോലെ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിൽ ഈ എക്സൈസിൻ്റെ ഒരു ഇൻ്ററാക്ഷനിലേക്കൊക്കെ അവരെ കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. അത് അങ്ങനെ ഒരു 6-7 വിഭാഗമുണ്ട്. പിന്നെ ഫൈൻ അടപ്പിക്കാം കുട്ടിയെ കൊണ്ടും. കുട്ടി ചിലപ്പം ഈ കേസ് ഓൺ ഗോയിങ് ആകുമ്പോൾ 6-7 വർഷമൊക്കെ ചിലപ്പം വരും. അപ്പോൾ കുട്ടി വളർന്ന് ചിലപ്പോൾ ജോലിയൊക്കെ ആവും. അപ്പോൾ ആ ആളിനെ കൊണ്ട് തന്നെ ഫൈൻ ചിലപ്പോൾ അടപ്പിച്ച് കേസ് ചിലപ്പം ഡിസ്പോസ് ആവും. അല്ലെങ്കിൽ പിന്നെ പ്രൊബേഷനുണ്ട്, ഒരു 3 വർഷത്തേക്ക് നമ്മളെ നല്ല നടപ്പെന്ന് പറയുന്നല്ലോ. അതേപോലെ തന്നെ പേരൻസിൻ്റെ കൂടെ ഇവന് പുറത്ത് പോകാനൊന്നും പറ്റത്തില്ല. മാസത്തിലൊരിക്കൽ ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക, അവനവിടെ ഉണ്ടോ, എന്താണ് അവൻ്റെ ആക്ടിവിറ്റി, അണ്ടർ സർവൈലൻസിലാണ് JJBയുടെ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഒന്നുകിൽ അല്ലെങ്കിൽ ആ പേരൻസിൻ്റെ കൂടെ വിടാൻ പറ്റത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നോൺ ഗവൺമെൻറ്റിലോ ഗവൺമെൻറ്റിലോ ഓർഗനൈസേഷനിൽ അവനെ നല്ല നടപ്പിന് വിടാം. ലാസ്റ്റ് ഓപ്ഷനാണ് സ്പെഷ്യൽ ഹോമിലേക്ക് വിടുക എന്ന് പറയുന്നത്. അത്രയ്ക്കും
1: സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങൾ ചെയ്യുക.
0: അതെ അതെ, അവിടെ 21 വയസ്സ് വരെ 3 വർഷമാണ് ഈ സ്പെഷ്യൽ ഹോമിലേക്ക് നമ്മൾ വിടുന്നത്. അത് ശരിക്കും ഒരു ജയിലൊക്കെ പോലെ തന്നെയാണ്. അത് ലാസ്റ്റ് ഓപ്ഷനേ പാടുള്ളൂ എന്ന് ആക്ടിൽ പറയുന്നുണ്ട്.
1: ഇപ്പോൾ ഈ ജഡ്ജ് ബോർഡിൻ്റെ മുമ്പിൽ വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ പോലെയുള്ള പ്രശ്നങ്ങൾ, കുട്ടികളെ ഇതിനെ ബലിയാടാക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അവരെ ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ കുട്ടികൾ വഴി ഉണ്ടാവുന്നുണ്ട്.
0: അപ്പോൾ
1: അങ്ങനെയുള്ള കേസുകളാണോ കൂടുതലായിട്ട് വരുന്നത്? ഏതാണ് ഏതുതരം

0: കേസുകളാണ് ജെ ബോർഡിന് മുമ്പിൽ ഇപ്പം കൂടുതലായും വരുന്നത്.
1: ഇപ്പം കൂടുതലായിട്ട് ഈ MDMA കേസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ച് 2-3 മാസമായിട്ട് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ലഹരി ഒരു വേട്ടയായിട്ട് ഇപ്പം വരുന്നത് കൊണ്ടാകാമെന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ്. അത് ഒഴിവാക്കിയാൽ കൂടുതൽ വരുന്ന കേസുകൾ പോക്സോയും അടിപിടി, ഈ അടിപിടി കേസുകളാണ് ഏറ്റവും കൂടുതൽ. ഗ്രൂപ്പായിട്ടാണ് അടിപിടി കേസുകളിൽ 3, 4, 5 കുട്ടികൾ വീതമായിട്ടാണ് വരുന്നത്. അപ്പം അത് നമുക്കൊരു വലിയ തലവേദനയായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെ എല്ലാവരും അവരുടെ ആ ഒരു ഏജ് ഉണ്ടല്ലോ, അഡോളസെന്റ് ഏജിലുള്ള ആ ഒരു വീരനാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ആ ഒരു
0: തത്രപ്പാട്.
1: അതെ അതെ, സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള, അല്ലെ മുതിർന്നവരുണ്ട് അമ്പലത്തിൽ പോയിട്ട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിപിടി.
0: ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
2: ഞാൻ കാസർഗോഡ് നിന്ന് സന്തോഷാണ് വിളിക്കുന്നത്.
0: ആ, ചോദിച്ചോളൂ, മാഡത്തോട് സംസാരിക്കാം.
1: പറയൂ
2: മാഡം. മാഡം നമസ്കാരം.
1: നമസ്കാരം.
2: എനിക്ക് അറിയാനുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 18 വയസ്സിന് താഴെയുള്ളവർക്കാണല്ലോ ഈ ശിക്ഷ വരുന്നത് അല്ലേ?
1: ആ, ശിക്ഷ എന്ന് പറയില്ല, അവരെ കറക്റ്റ് ചെയ്യുക എന്നാണ് കേട്ടോ.
2: കറക്റ്റ് ചെയ്യുക.
1: അതെ,
2: എന്നുള്ള രീതിയിൽ വരുന്നത് 18 വയസ്സിന് താഴെയുള്ളവർക്കാണ്.
1: അതെ അതെ.
2: അവരെ മാത്രമല്ല ഈ ബോസ്റ്റൺ ഹോസ്റ്റലിലേക്കൊക്കെ അയച്ചാറുള്ളൂ?
1: അല്ല അല്ല അല്ല, ബോസ്റ്റൽ
2: ഈ മിനിയാന്റെ ഒരു കേസ് വരുന്ന നമ്മൾ പെരുമ്പാവൂരിലെ കേസിൽ 19 വയസ്സുള്ളൊരു ആളാണ്.
1: ഓക്കെ.
2: ആക്സിഡന്റ് കേസ് നടന്നത്.
1: അതെ അതെ.
2: അപ്പൊ അതിനെ അയച്ചത് ഈ ബോസ്റ്റൺ ഹോസ്റ്റലിലേക്കാണ് അയച്ചത് കോടതി.
1: ഓക്കെ.
2: അപ്പൊ 19 വയസ്സുള്ള ഒരാള് പോസ്റ്റൺ ഹോസ്റ്റലിലേക്ക് അയക്കേണ്ടതാണോ? അദ്ദേഹം 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവുന്ന ഒരു വ്യക്തിയും ലൈസൻസ് കിട്ടിയ ഒരു വ്യക്തിയുമാണ്, മദ്യപിച്ച് വരുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ അത് ഈ ഇവർക്ക് ശിക്ഷ കിട്ടുമ്പോൾ ഈ പ്രായപൂർത്തിയായില്ലെന്നോ ഈ ജുവനൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള കേസിൽ 2-3 വർഷം കൊണ്ടുള്ള ശിക്ഷ കിട്ടി പോകാനുള്ള സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. അത് നമുക്ക് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ധാരണ. നമ്മുടെ ഫേസ്ബുക്കിൽ ഈ കേസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാവരുടെ അറിവിലേക്ക് പറയുകയാണ്, ബോസ്റ്റൽ സ്കൂളെന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാപനമാണ്. അത് ജയിൽ വകുപ്പിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബോസ്റ്റൽ സ്കൂൾ. അവിടെ 19-21 ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തിയുടെ ആദ്യത്തെ ക്രൈമാണെങ്കിൽ മാത്രമാണ് ഈ ബോസ്റ്റൽ സ്കൂളിലേക്ക് വിടുന്നത്. ആ ബോസ്റ്റൽ സ്കൂൾ ഉള്ള ജില്ലകളിൽ മാത്രമേ അവിടേക്ക് വിടുകയുള്ളൂ. അതായത് അത് തീരുമാനമെടുക്കുന്നത് മജിസ്ട്രേറ്റാണ്. അതിന് പോലീസ് ഓഫീസേഴ്സിന് യാതൊരു ഇടപെടലും നടത്താൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് ക്രൈം ചെയ്ത ഒരാൾ, അയാളുടെ വയസ്സ് 19-21 ഇടയിൽ, അയാൾക്ക് എറണാകുളം ജില്ലക്കാരനാണ്, അവിടെ ബോസ്റ്റൽ സ്കൂളുണ്ട്. ഇതിരിക്കെ ആ ആളിനെ മറ്റ് വലിയവരുള്ള റിമാൻഡ് ജയിലിലേക്ക് വിടാൻ ഒരു കാരണവശാലിനും മജിസ്ട്രേറ്റിന് സാധിക്കില്ല. അപ്പോൾ അവിടെ വിട്ടു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് കുട്ടിയെന്നുള്ള യാതൊരു പരിഗണനയും കിട്ടുകയില്ല. അത് 100% ഉറപ്പായിട്ട് പറയുന്നു. എന്നാൽ എന്തിനാണ് അവിടെ വിട്ടത്? അവിടേക്കാണ് അവരെ വിടേണ്ടത്. 21 വയസ്സിന് താഴെ ആയതുകൊണ്ടും ആദ്യമായിട്ട് ക്രൈം ചെയ്ത ആളായതുകൊണ്ടും അയാൾക്ക് കുറച്ച് മാനസികമായിട്ട് കുറേ കൗൺസിലിങ്ങും അങ്ങനെയൊക്കെ തെറ്റിനെപ്പറ്റി കൂടുതൽ ബോധ്യപ്പെടുത്താനുള്ള അവസരവും സമപ്രായക്കാരോടും മാത്രമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാനും അവർക്ക് കഴിയും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, വലിയ പ്രായമുള്ള സീനിയേഴ്സായിട്ടുള്ള കുറ്റം ചെയ്തവരോടൊപ്പം ഇട്ട് കഴിയുമ്പോൾ ആ കുട്ടി വീണ്ടും വലിയ കുറ്റങ്ങളിലേക്ക് പോകാനുള്ള, കുട്ടിയല്ല ആ വ്യക്തി, പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ളത്. ഈ ബോസ്റ്റൽ സ്കൂൾ ഇല്ലാത്ത ജില്ലകളിലെല്ലാം അത് തുടങ്ങണമെന്ന് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗമെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ആ പറയാം. ഉറപ്പായിട്ടും അങ്ങനെയാണ്, ഉറപ്പായിട്ടും ശിക്ഷ കിട്ടിയാൽ അയാൾ ആ വ്യക്തി മറ്റുള്ളവരുടെ പോലെ തന്നെ കൺസിഡർ ചെയ്യും. വിചാരണയിലും എല്ലാം ഒരു ഇളവും പുള്ളിക്ക് കിട്ടുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാ തെളിവുകളും
2: നല്ല നടപ്പനുസരിച്ച് ഇപ്പോൾ നല്ല നടപ്പ്

0: ഇല്ല,
1: നേരത്തെ മാഡം പറയുന്നത്
0: നല്ല നടപ്പ്
1: യാത്രയുടെ
0: 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം ഉള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞ ഇല്ല, അതെ, 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീനസ് ഒഫൻസ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, കുട്ടിയാണെങ്കിലും ഞാൻ പറയുകയാണ്, 16 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീനസ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിനാണ് ഹീനസ് ഒഫൻസ് എന്ന് പറയുന്നത്. ഈ ഹീനസ് ഒഫൻസ് ചെയ്ത കുട്ടിയാണെങ്കിലും കുട്ടിയെ ചിൽഡ്രൻസ് കോർട്ടാണ് വിചാരണ ചെയ്യുന്നത്, JJB പോലുമല്ല. മനസ്സിലാക്കൂ. അപ്പൊ 16 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി ഹീനസ് ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വലിയ വ്യക്തിയായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ആ കുട്ടി ജയിലിലേക്ക് തന്നെയാണ്, സ്പെഷ്യൽ ഹോമിൽ 21 വയസ്സ് വരെ സ്പെഷ്യൽ ഹോമിൽ നിന്നിട്ട് ബാക്കിയുള്ള കാലം അഡൾട്ട് ജയിലിലേക്ക് ആ കുട്ടിയെ മാറ്റും. ഇതാണ് നിയമം. മനസ്സിലായോ?
1: ബാക്കി രണ്ട് ആൺകുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നു. പിന്നെ ഇത് വന്നത് ടെസ്റ്റ് മെസ്സേജ് ഒക്കെ വന്നതെന്ന് വെച്ചാൽ ആ കുട്ടി തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് നമുക്ക് പ്രായപൂർത്തിയാകത്തോണ്ട് ശിക്ഷ ഇളവ് കിട്ടും, വലിയ ശിക്ഷയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റത്തിന് ഇവരെ വീണ്ടും രക്ഷിതാക്കളുടെ ഇടയിലേക്കോ ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു നിഷ്കളങ്കമായ ഒരു നമുക്ക് പറയാൻ പറ്റുമോ മാഡം?
0: ഇല്ല, ഇത് ഇത് ഹീനസ് ഒഫൻസ് ആണെന്ന്
1: ചെയ്തിട്ടാണ്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത്.
0: അതെ അതെ.
1: ആ പെൺകുട്ടി തന്നെ 16 വയസ്സിന് തെളിവുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത്രമാത്രമേ ശിക്ഷ കിട്ടുള്ളൂ അഥവാ പിടിച്ചു കഴിഞ്ഞാലും. അപ്പൊ ഈ കുറ്റവും ഇതിനുള്ള ശിക്ഷയും എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഈ കുട്ടികളുടെ ഇനത്തിൽ തന്നെപ്പെടുത്താൻ
0: ഇല്ല ഇല്ല വരില്ല. ഇത് ഹീനസ് ഒഫൻസ് ആയിട്ടാണ് കോടതി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ പോലീസിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരിക്കലും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റഡി വിടുന്ന ഒരു സംഭവം ഇന്നുവരെയും കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടുണ്ടായി. ഹൈക്കോടതി ഇടപെട്ടു, കുട്ടിയെ കസ്റ്റഡിയിൽ വിടാൻ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഹീനസ് ഒഫൻസ് ആയിട്ട് പരിഗണിച്ചു, ഇത് ചിൽഡ്രൻസ് കോർട്ടിലേക്ക് പോകും. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ. ഒരു കാരണവശാലും ഈ പറഞ്ഞ കറക്ഷണൽ മെത്തേഡ്സ് അവരുടെ കാര്യത്തിൽ വരാൻ സാധ്യതയില്ല. ഇത് ഹീനസ് ഒഫൻസ് ആയിട്ട് ജുവനൈൽ കോർട്ടിലേക്ക് പോകേണ്ട കേസായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് 21 വയസ്സ് വരെ അഥവാ കിട്ടുവാണെങ്കിൽ സ്പെഷ്യൽ ഹോമിൽ എന്തെങ്കിലും ശിക്ഷ വരുമ്പോൾ 21 വയസ്സ് വരെ സ്പെഷ്യൽ ഹോമിൽ പാർപ്പിക്കുകയും അതിനുശേഷം അഡൾട്ട് എന്നുള്ള നിലയിൽ അഡൾട്ട് ജയിലിലേക്ക് മാറുകയും ചെയ്യും. അതിനൊരു തർക്കവും ഇല്ല. ഓക്കെ.
2: നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പിലെത്തുന്ന കേസുകൾ, അത് കുട്ടി എന്നുള്ള ഒരു പരിഗണന വെച്ച് അവർക്ക് എന്തെല്ലാം കൺസെഷൻസ് ആണ് കിട്ടാറുള്ളത് സാധാരണഗതിയിൽ?
0: കുട്ടി എന്ന് വെച്ചിട്ട് ഉള്ള അവർക്ക് അവരുടെ പേരൻസ് എല്ലായ്പ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള പരിഗണന. കേസിൻ്റെ എല്ലാ പ്രൊസീജിയറിലും അച്ഛനമ്മമാരോടൊത്ത് മാത്രമാണ് കുട്ടിയോടെ വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂടെ നമ്മൾ അവരോടുകൂടി നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി മോഷണം നടത്തുന്നു. അപ്പോൾ മോഷ്ടിക്കാൻ സാധാരണ ഒരു ചേതോ വികാരം കുട്ടികൾക്കുണ്ടാവുന്ന എന്താണ്? വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ സാമ്പത്തികം കുറവുള്ളവരായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവനെ ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ്സ് അവന് അങ്ങനെ വരുന്നുണ്ട്. നല്ല കണ്ണാടി കൂടിനകത്ത് നല്ല ഡ്രസ്സ് ഒരു കടയിലെ, അപ്പോൾ അവനത് ആഗ്രഹം തോന്നി, അവന് പറ്റിയതാണെന്ന് തോന്നി, അവന് കരിങ്കല്ല് കൊണ്ട് ഗ്ലാസ് പൊട്ടിച്ചിട്ട് ആ ഒരു ജോഡി ഡ്രസ്സ് മാത്രം എടുത്തിട്ട് പോയ ഒരു കേസ് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ അച്ഛനെയും അമ്മയും നമ്മൾ വിളിക്കുന്നു. അപ്പോൾ അവർക്കൊരു വരുമാനമില്ല. അപ്പം നമ്മുടെ കാവൽ പ്രോജക്റ്റിലേക്ക് അവരെ വയ്ക്കുകയും അവർക്കൊരു തൊഴിൽ കിട്ടാനുള്ള ഒരു സംവിധാനം, അതിനൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ട്. നമ്മുടെ അണ്ടറിലാണ് അതെല്ലാം. അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും പിന്നെ എന്തൊക്കെ പ്രോഗ്രസ് ഓരോ കുട്ടിക്കും അവരുടെ ഫാമിലിക്കും ഉണ്ടായി എന്നുള്ളത് മാസത്തിൽ ഒരിക്കലുള്ള ഈ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. ആ റിവ്യൂ മീറ്റിങ്ങിൽ നമ്മൾ ഓരോന്നും റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുട്ടി എന്നുള്ള ഒരു പരിഗണനയിലാണ് നമുക്ക്. പിന്നെ കുട്ടിയുടെ പഠിത്തം മുടങ്ങിപ്പോയി, തീർച്ചയായിട്ടും അതിൽ ഹോപ്പെന്ന് പറഞ്ഞിട്ട് ആഭ്യന്തര പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റൂറലിലും ഉണ്ട്, അർബനിലും ഉണ്ട്. അപ്പം നമ്മുടെ ഏതെങ്കിലും കുട്ടി പഠിത്തം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവനിനി എത്ര വലിയ കുറ്റം ചെയ്ത് അവന് ബെയിലില്ലാതെ അവന് അവിടെ ഡീറ്റെയിൻ ചെയ്തെങ്കിൽ പോലും അവനെ കൊണ്ട് പരീക്ഷ എഴുതിക്കാനും ഒക്കെയുള്ള സംവിധാനം നമ്മൾ

0: ഓക്കെ, നമ്മുടെ പരിപാടിയുടെ സമയം ഏതാണ്ട് തീരുകയാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും പോക്സോ ആറ്റൊന്നും നമുക്ക് സംസാരിക്കാനേ പറ്റിയില്ല. അടുത്ത പരിപാടിയിൽ ഈ കാര്യങ്ങളും കൂടി നമ്മൾ ഒരു പരിപാടി കൂടി ഉൾപ്പെടുത്തേണ്ടതായി വരും. കോൾസ് കൂടുതലുണ്ടായിരുന്നു. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ, ഈ കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്തതിന് ശ്രീമതി മീനാകുമാരി എം എസിന് ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: തീർച്ചയായിട്ടും എനിക്ക്
2: കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മുൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ്. സ്റ്റുഡിയോയിൽ മീനാകുമാരി എം എസിനോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം സുഹ്റാ മമ്മു, ലതീഷ്.
3: ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം. ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൗതിക ശാസ്ത്രം. ശാസ്ത്ര പ്രചാരകനായ ഹരികൃഷ്ണൻ ആർ എസ് സംസാരിക്കുന്നു.
4: എന്താണ് ഇന്ദ്രിയങ്ങൾ? ഇന്ദ്രിയങ്ങൾ എന്നാൽ നമ്മുടെ ചുറ്റാകെ ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന അവയവങ്ങളാണ്. ചുറ്റുമുള്ള വർണ്ണാഭമായ ലോകത്തെ കണ്ടും അവിടുത്തെ ശബ്ദങ്ങൾ കേട്ടും ആ ലോകം നമ്മളെ സ്പർശിക്കുമ്പോൾ ആ സ്പർശത്തെ തിരിച്ചറിഞ്ഞുമൊക്കെയാണ് നമ്മൾ ചുറ്റാകെ ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. ഇങ്ങനെ ചുറ്റുപാടുമുള്ള ലോകത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവങ്ങൾക്ക് പിന്നിലെ ഭൗതിക ശാസ്ത്രമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതായത് കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും ത്വക്കുകൊണ്ട് സ്പർശത്തെ തിരിച്ചറിയാനും ഭൗതിക ശാസ്ത്രം നമ്മളെ എങ്ങനെയാണ് പ്രാപ്തരാക്കുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്? ചുറ്റുപാടുമുള്ള ലോകത്ത് പ്രകാശം വിതറുന്ന സൂര്യനിൽ നിന്നുള്ള പ്രകാശരശ്മികൾ വസ്തുക്കളിൽ തട്ടി പ്രതിപദിക്കുന്നു. പ്രകാശ പ്രതിപദനം എന്ന പ്രതിഭാസത്തിന് വിധേയമാകുന്ന സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകളിലെത്തുന്നു. അതായത് ഒരു റോസാപ്പൂവിനെ നമ്മൾ ചുവന്ന നിറത്തിൽ കാണുന്നതിന് കാരണം ആ റോസാപ്പൂവിൽ വന്നു വീഴുന്ന സൂര്യപ്രകാശത്തെ ആ റോസാപ്പൂവ് പ്രതിഫലിപ്പിക്കുന്നത് ചുവന്ന നിറത്തിലുള്ള പ്രകാശരശ്മികളായാണ്. ആ രശ്മികൾ നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നു. നമ്മുടെ കണ്ണിൽ സൂര്യപ്രകാശം വന്നു വീഴുമ്പോൾ റെറ്റിന എന്ന കണ്ണിന്റെ പിന്നിലുള്ള ഭിത്തിയിൽ റോസാപ്പൂവിന്റെ തലകീഴായ ഒരു പ്രതിബിംബമാണ് കണ്ണ് രൂപപ്പെടുത്തുന്നത്. ആ തലകീഴായ പ്രതിബിംബത്തിനെ നമ്മുടെ തലച്ചോർ വിശകലനം ചെയ്യുകയും അതിനെ നിവർന്ന പ്രതിബിംബമായി നമുക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു. ഇതാണ് കാഴ്ചയ്ക്ക് പിന്നിൽ നടക്കുന്ന പ്രവർത്തനം. ഈ പ്രവർത്തനത്തിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ പങ്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന് രണ്ടുത്തരങ്ങളുണ്ട്. ഒന്ന്, കാഴ്ച എന്ന അനുഭവം സാധ്യമാകണമെങ്കിൽ തന്നെ നമുക്ക് പ്രകാശം എന്ന ഊർജ രൂപം വേണം. സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ പുറന്തള്ളുന്ന ഈ പ്രകാശരശ്മികൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത് തന്നെ. അങ്ങനെ വിവിധ പ്രകാശ സ്രോതസ്സുകളിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന പ്രകാശം ഭൂമിയിലെ വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി പ്രതിപദനത്തിന് വിധേയമാകുന്നു എന്നതുകൊണ്ടും കൂടിയാണ് നമുക്ക് കാഴ്ച സാധ്യമാകുന്നത്. അപ്പോ കാഴ്ച എന്ന പ്രക്രിയ അല്ലെങ്കിൽ ആ സംവേദനം, അത് വിശദീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിനു പിന്നിലെ സാങ്കേതികത്വം വിശദീകരിക്കപ്പെടുന്നത് ജീവശാസ്ത്രത്താലാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ജീവശാസ്ത്രപരമായ പ്രക്രിയകൾക്ക് മുൻപേ അവിടെ ഭൗതിക ശാസ്ത്രത്തിന്റെ ഇടപെടലുണ്ട് എന്ന് നമുക്ക് കാണാം. അങ്ങനെ വസ്തുക്കളെ കാണുന്ന നാം എങ്ങനെയാണ് ലോകത്തെ കേൾക്കുന്നത്? നമ്മൾ കാതുകൾ ഉപയോഗിച്ച് ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വസ്തുക്കൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം നമ്മുടെ കാതിലെത്തുന്നു. ശബ്ദം കാതിലെത്തുന്നു എന്ന് പറയുമ്പോൾ ശബ്ദം എന്താണ് എന്നൊരു ചോദ്യം അവിടെ ഉടലെടുക്കുന്നു. ശബ്ദം എന്നത് തരംഗമാണ്. എന്താണ് തരംഗം? ഒരു കുളത്തിൽ നമ്മളൊരു കല്ലെടുത്തിട്ടാൽ അവിടെയുണ്ടാകുന്ന ഓളം കുളത്തിന്റെ കടവ് വരെ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ നമ്മൾ വായുവിൽ ഏതെങ്കിലും തരത്തിലുള്ള അനക്കം സൃഷ്ടിക്കുമ്പോൾ ആ അനക്കവും വായുവിലൂടെ സഞ്ചരിക്കും. ജലോപരിതലത്തിൽ ഓളങ്ങൾ തരംഗങ്ങളായി സഞ്ചരിക്കും പോലെ

നമ്മൾ വായുവിൽ ഉണ്ടാക്കുന്ന കൂളിളക്കങ്ങളും തരംഗങ്ങളായി സഞ്ചരിക്കും. അങ്ങനെ നമ്മൾ സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് ശബ്ദങ്ങൾ. തരംഗമെന്നാൽ അതിശക്തമായി കമ്പനം ചെയ്യുന്ന ഊർജ രൂപമാണ്. ഇങ്ങനെ കമ്പനം ചെയ്യുന്ന ശബ്ദമെന്ന ഊർജ രൂപം നമ്മുടെ ചെവിയിലെത്തുകയും ചെവിക്കൂടയിലൂടെ കടന്ന് ചെവിയിലുള്ള കർണപടം എന്നൊരു പാളിയെ കമ്പനം ചെയ്യിക്കുകയും ചെയ്യും. അതായത് നമ്മൾ ഒരു കോലുകൊണ്ട് ചെണ്ടയുടെ തുകലിൽ തട്ടുമ്പോൾ ആ തുകൽ വിറയ്ക്കും പോലെ നമ്മൾ ശബ്ദ തരംഗങ്ങൾ നമ്മുടെ കർണപടത്തിൽ തട്ടിക്കുന്നു. അപ്പോൾ നമ്മുടെ കർണപടങ്ങളും വിറയ്ക്കുന്നു അല്ലെങ്കിൽ കമ്പനം ചെയ്യുന്നു. ഇങ്ങനെ കർണപടങ്ങളിൽ ഉണ്ടാകുന്ന കമ്പനം നമ്മുടെ ചെവിക്കകത്തുള്ള കോക്ലിയ എന്ന അവയവത്തെയും അതിനുള്ളിലുള്ള ചിലതരം ദ്രാവകങ്ങളെയും വീണ്ടും കമ്പനത്തിന് വിധേയമാക്കുന്നു. ഈ കമ്പനത്തെ നമ്മുടെ തലച്ചോറ് വിശകലനം ചെയ്യുന്നു. ആ വിശകലനത്തിന്റെ ഫലമായി നമ്മളൊരു ശബ്ദം കേൾക്കുന്നു. ഇതാണ് കേൾവിക്ക് പിന്നിലെ ഭൗതിക ശാസ്ത്രം. ചുരുക്കത്തിൽ നമ്മൾ എങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ലോകത്ത് ഊർജത്തിന്റെ രൂപത്തിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് ലോകത്തെ കാണാനും കേൾക്കാനും കഴിയുന്നത്. ജീവശാസ്ത്രം ഈ തരംഗങ്ങളെ സ്വീകരിക്കാനായി നമ്മുടെ ശരീരം എങ്ങനെ പാകപ്പെട്ടിരിക്കുന്നു എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ശാസ്ത്രശാഖയാണ്. പ്രകാശം വന്നു വീഴുമ്പോൾ കണ്ണിലെ ഏതൊക്കെ കോശങ്ങൾ അതിനെ സ്വീകരിക്കും, അതേ തുടർന്ന് എന്തൊക്കെ രാസമാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കും, അതിനെ എങ്ങനെ തലച്ചോർ വിശകലനം ചെയ്യുന്നു, ഇതൊക്കെയാണ് ജീവശാസ്ത്രം പറയുന്നത്. കേൾവിയുടെ കാര്യത്തിലാണെങ്കിൽ ശരീരത്തിന്റെ ചെവി എന്ന അവയവത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ നടക്കുന്നു എന്നതാണ് ജീവശാസ്ത്രം പറയുന്നത്. പക്ഷേ ജീവശാസ്ത്രപരമായി നമ്മൾ വിശദീകരിക്കുന്ന നമ്മുടെ ഈ അവയവങ്ങൾക്ക് ഈ സംവേദനം സാധ്യമാകണമെങ്കിൽ അതിന് ഈ തരംഗ രൂപങ്ങൾ വേണം. പ്രകാശമില്ലാതെ കണ്ണ് ഉപയോഗശൂന്യമാണ് എന്ന് പറയും പോലെ, ശബ്ദ തരംഗങ്ങളില്ലാതെ ചെവി ഉപയോഗശൂന്യമാണ് എന്ന് പറയും പോലെ, തരംഗങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ സംവേദന അവയവങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് വന്നേനെ. അപ്പോൾ ആദ്യമുണ്ടായത് ഈ ഊർജ രൂപങ്ങളാണ്. ശബ്ദങ്ങളുടെയും കാഴ്ചയുടെയും ഒക്കെ രൂപത്തിലുള്ള ഈ ഊർജ രൂപങ്ങളാണ്. അവയെ സ്വീകരിക്കാൻ തക്കവണ്ണം നമ്മുടെ ശരീരം പിന്നീട് പരുവപ്പെടുകയാണ് അല്ലെങ്കിൽ പരിണാമപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ കാഴ്ചയും കേൾവി. ഇനി ലോകത്തെ കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും സ്പർശത്തിലൂടെ നമുക്ക് ലോകത്തെ അറിയാം. ഇലകളായും മനുഷ്യരായും ജന്തുക്കളായും സ്നേഹിക്കുന്ന മനുഷ്യരുടെ തലോടലായും ദേഷ്യമുള്ള മനുഷ്യരുടെ തല്ലായും ഒക്കെ സ്പർശത്തെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. സ്പർശവും നമ്മുടെ ഒരു സംവേദന അനുഭവമാണ്. എങ്ങനെയാണ് നമുക്ക് സ്പർശം എന്ന സംവേദന അനുഭവം സാധ്യമാവുന്നത്? സ്പർശത്തിന് തന്നെ പല തലങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ നമ്മളെ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുന്ന സ്പർശമല്ല അയാൾ നമ്മളെ സ്നേഹത്തോടെ തലോടുമ്പോൾ, ആ സ്പർശവുമല്ല അയാൾ നമ്മളെ ദേഷ്യത്തോടെ തല്ലുമ്പോൾ. അതായത് തലോടലും തല്ലലും നമ്മളിൽ ഉണ്ടാക്കുന്നത് രണ്ടനുഭവങ്ങളാണ്. തീവ്രത കുറഞ്ഞ ഒരു പ്രകാശം നമുക്ക് നോക്കി നിൽക്കാൻ കഴിയുമ്പോഴും തീവ്രത കൂടിയ ഒരു പ്രകാശത്തിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ കണ്ണ് മഞ്ഞളിക്കുന്നത് പോലെ തന്നെ സ്പർശത്തിനും പലതരം അനുഭവങ്ങളുണ്ട്. വളരെ മൃദുവായ ഒരു സ്പർശം നമുക്ക് സൗഖ്യം തരുമ്പോൾ, വളരെ ആക്രമണോത്സവമായ ഒരു സ്പർശം നമുക്ക് വേദനയാണ് തരുന്നത്. ഈ സൗഖ്യത്തെയും വേദനയെയും നമ്മുടെ ശരീരം എങ്ങനെയാണ് രണ്ടായി തിരിച്ചറിയുന്നത്? ഒരു മനുഷ്യൻ സ്നേഹത്തോടെ നമ്മളെ തലോടുന്നത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷവും, തല്ലുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ഭയവുമാണ് നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ശരീരം ഒരു തലോടലിനെയും തല്ലിനെയും രണ്ടായി തന്നെയാണ് തിരിച്ചറിയുന്നത് എന്നതാണ് അതിന്റെ കാരണം. എങ്ങനെയാണ് ഈ സ്പർശത്തിന്റെ വിവിധ തലങ്ങളെ നമ്മുടെ ശരീരം തിരിച്ചറിയുന്നത്? എന്താണ് സ്പർശം? ഒരു മനുഷ്യൻ കൈവിരൽ കൊണ്ട് നമ്മളെ തൊടുന്നു, അല്ലെങ്കിൽ ഒരു കൈക്കുഞ്ഞ് നമ്മുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നുറങ്ങുന്നു. ഇതെല്ലാം സ്പർശത്തിന്റെ അനുഭവങ്ങളാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ തൊലിപ്പുറത്ത് പ്രയോഗിക്കപ്പെടുന്ന മർദ്ദമാണ് സ്പർശം, അഥവാ നമ്മുടെ തൊലിപ്പുറത്ത് പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സ്പർശം. ഒരാൾ അയാളുടെ കൈകൊണ്ട് നമ്മളെ തൊടുന്നു എന്ന് പറയുമ്പോൾ, അയാളുടെ കൈകൊണ്ട് നമ്മുടെ തൊലിപ്പുറത്ത് അയാൾ ഒരു ചെറിയ ബലം പ്രയോഗിക്കുന്നു എന്നാണ് അർത്ഥം. ഒരാൾ നമ്മളെ തല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അയാളുടെ കൈകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വലിയൊരു ബലം പ്രയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ സ്പർശം എന്നാൽ ബലം പ്രയോഗിക്കുന്നു എന്നതാണ് അവിടെ നടക്കുന്ന പ്രക്രിയ. കാഴ്ചയ്ക്ക് പ്രകാശത്തെ തിരിച്ചറിയുകയും കേൾവിക്ക് ശബ്ദത്തെ തിരിച്ചറിയുകയും ചെയ്യും പോലെ, സ്പർശത്തിൽ നമ്മുടെ ശരീരം ചെയ്യുന്നത് ഈ ബലത്തെ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളിൽ ചെലുത്തുന്ന മർദ്ദത്തെ തിരിച്ചറിയലാണ്. അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ശരീരത്തിൽ തൊട്ടു എന്നത് നമ്മൾ അറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ തൊലിപ്പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന ചില കവാടങ്ങളിലൂടെയാണ് അതിനെ തിരിച്ചറിയാറുള്ളത്. അവയെ നമ്മൾ അയോൺ ചാനലുകൾ എന്നാണ് വിളിക്കാറുള്ളത്. അയോണുകളുടെ പാത എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താനാകും. എന്താണ് അയോണുകൾ? ചാർജുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ അയോണുകൾ എന്ന് വിളിക്കുന്നത്.

0: ചുരുക്കത്തിൽ അയോണുകളുടെ പാത എന്ന് പറഞ്ഞാൽ അയോണുകളുടെ ചലനം എന്നാണ് അർത്ഥം. അയോണുകളുടെ ചലനം എന്നാൽ ചാർജുകളുടെ ചലനം എന്നാണ് അർത്ഥം. ചാർജുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ വൈദ്യുതി എന്ന ഓമന പേരിട്ട് വിളിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ നമ്മളെ തൊടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വൈദ്യുതി ഒഴുകുന്നു എന്നാണ് അർത്ഥം. ഒരു മനുഷ്യൻ നമ്മുടെ കൈത്തണ്ടയിൽ തൊടുമ്പോൾ നമ്മുടെ കൈത്തണ്ടയിലെ തൊലിപ്പുറത്താകമാനം തുറന്നിരിക്കുന്ന ചില അയോൺ ചാനലുകളുടെ ഗേറ്റുകളുണ്ട്, കവാടങ്ങളുണ്ട്. ഒരാൾ നമ്മളെ തൊട്ടാൽ ഈ കവാടം തുറക്കും. അതായത് അയാൾ നമ്മുടെ തൊലിപ്പുറത്ത് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലമായി ഈ കവാടം തുറക്കുകയും ശക്തമായ അയോണുകളുടെ ഒഴുക്കുണ്ടാവുകയും ചെയ്യുന്നു. അയോണുകളുടെ ഒഴുക്കുന്നാൽ വൈദ്യുതി. അതായത് ഒരു മനുഷ്യൻ നമ്മളെ തൊടുമ്പോൾ അയാൾ നമ്മളിൽ ചെയ്യുന്നത് എന്തെന്നാൽ നമ്മുടെ തൊലിപ്പുറത്ത് അയാൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ വൈദ്യുത സിഗ്നലുകളെ നമ്മൾ ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ എന്ന് വിളിക്കുന്ന കോശങ്ങളുടെ ഒരു കൂട്ടത്തിലൂടെ സഞ്ചരിപ്പിച്ച് നമ്മുടെ തലച്ചോറിലെത്തുന്നു. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ സ്പർശിച്ചു എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ സ്പർശിക്കുന്നതിനെ നമ്മുടെ ശരീരം ഒരു വൈദ്യുത സിഗ്നലാക്കി മാറ്റുന്നു. ആ വൈദ്യുത സിഗ്നലിനെ ആ മനുഷ്യൻ സ്പർശിച്ച ബിന്ദു മുതൽ നമ്മുടെ തലച്ചോറ് വരെ അതിവേഗത്തിൽ ഒഴുക്കുന്നു. ഈ വൈദ്യുതി നമ്മുടെ തലച്ചോറിൽ എത്തുമ്പോൾ നമ്മുടെ തലച്ചോറ് തിരിച്ചറിയുന്നു, ഒരു മനുഷ്യൻ നമ്മളെ തൊട്ടു. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യന്റെ സ്പർശം എന്ന അനുഭവത്തെ സ്വീകരിക്കാൻ മറ്റൊരു മനുഷ്യന്റെ ശരീരം എങ്ങനെ പരിവപ്പെട്ടു അല്ലെങ്കിൽ പരിണാമത്തിന് വിധേയമായി എന്ന് ചോദിച്ചാൽ വൈദ്യുത സിഗ്നലുകൾ ഒഴുക്കാൻ തക്കവണ്ണമുള്ള വൈദ്യുതി പാതകൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഏതാണ് ഈ പാതകൾ? അത് നമ്മൾ ന്യൂറോണുകൾ എന്ന് വിളിക്കുന്ന നാഡീകോശങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈ നാഡീകോശങ്ങളിലൂടെ വൈദ്യുതി കടന്നുപോയിക്കൊണ്ടാണ് നമ്മൾ സ്പർശത്തെ തിരിച്ചറിയുന്നത്. കാഴ്ചയുടെയും കേൾവിയുടെയും കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചാർജുകളും അവയുടെ ഒഴുക്കും പ്രപഞ്ചത്തിൽ പണ്ടേ നിലനിൽക്കുന്നുണ്ട്. മറ്റു മനുഷ്യരുടെ സ്പർശത്തെ അറിയാൻ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ സ്പർശത്തെ അറിയാൻ എല്ലാ ജീവികളുടെയും ശരീരത്തിൽ ഉണ്ടായി വന്ന പരിണാമങ്ങൾ എന്നത് ഈ വൈദ്യുതിയെ സ്വീകരിക്കാൻ പോന്ന മാറ്റങ്ങളായിരുന്നു. ഇതാണ് സ്പർശം എന്ന അനുഭവത്തിന് പിന്നിലെ ഭൗതികശാസ്ത്രം. ചുരുക്കത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ഊർജ രൂപങ്ങളെല്ലാം ഭൗതികശാസ്ത്രത്തിൽ നമ്മൾ അടിസ്ഥാനമായി പഠിക്കുന്ന ഊർജ രൂപങ്ങളാണ്. ഒന്ന് തരംഗ രൂപത്തിലുള്ള ഊർജം. ആ ഊർജം രണ്ട് തരത്തിൽ നമ്മളെ സംവേദനത്തിന് പ്രാപ്തരാക്കുന്നു. ഒന്ന് പ്രകാശമെന്ന തരംഗ രൂപത്തിലുള്ള ഊർജം കണ്ണുകളിലൂടെ നമുക്ക് കാഴ്ചയും ശബ്ദം എന്ന തരംഗ രൂപത്തിലുള്ള ഊർജം കാതുകളിലൂടെ നമുക്ക് കേൾവിയും വൈദ്യുതോർജം നാഡീകോശങ്ങളിലൂടെ നമുക്ക് സ്പർശവും അനുഭവേദ്യമാക്കി തരുന്നു. അങ്ങനെയാണ് ഭൗതികശാസ്ത്രത്തിലെ ഊർജ രൂപങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റാകെയുള്ള ലോകത്തെ അനുഭവേദ്യമാക്കി തരുന്നത്.
1: പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൗതികശാസ്ത്രം. ശാസ്ത്ര പ്രചാരകനായ ഹരികൃഷ്ണൻ RS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം ഇളയരാജ.

സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

ആകാശവാണി. ഇപ്പോൾ ലക്ഷ്മി കെ എസ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് രാജീവ് ശിവ. ആദ്യം ശ്രാവണ പൊയ്കയിൽ ആമ്പൽപ്പൂ എന്ന് തുടങ്ങുന്നു. രചന ഡോക്ടർ വിനിത കെ എൽ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാനുള്ള സംരക്ഷണ വേലി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സിഎംആർഎൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞം ഇന്നു മുതൽ. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന് വിള നൽകാൻ ജന്മനാട്. സംസ്കാരം അല്പസമയത്തിനകം. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാലാ പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതായി ആരോപിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് വ്യവസ്ഥ പ്രകാരം ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ നിലവിലുള്ള സിലബസ് അല്ലാതെ മറ്റൊരു പാഠ്യപദ്ധതിയും പഠിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി.
2: യാതൊരു വിധത്തിലും ഗവൺമെന്റിന് ഏകപക്ഷീയമായി സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ വ്യവസ്ഥയില്ലാന്ന് മാത്രമല്ല, അത് കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര ഗവൺമെന്റിൽ വേണമെങ്കിൽ ഏകപക്ഷീയമായി 30 ദിവസത്തെ നോട്ടീസ് നൽകി മാറാം. അമെന്റ്മെന്റോ ആൾട്ടറേഷനോ വേണമെങ്കിൽ മ്യൂച്വൽ കൺസെന്റ് വേണം. ഇതാണ് ഇതിലെ വ്യവസ്ഥ. സബ് കമ്മിറ്റി 2 തവണ യോഗം ചേർന്ന് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് തയ്യാറായിട്ടില്ല, തയ്യാറാകുമ്പോൾ അത് ആ രീതിയിൽ ഭാവി കാര്യങ്ങൾ മുന്നോട്ട് പോകും.
1: സംസ്ഥാനത്ത് നവംബർ 1 മുതൽ ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഫണ്ട് തീർന്നതും നിരവധി പരാതികൾ ഉയർന്നതും കാരണം പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. സർവേ പ്രവർത്തനങ്ങളുടെ നിലവിലുള്ള കുടിശ്ശിക തീർക്കുമെന്നും 2ാം ഘട്ടത്തിന് ആവശ്യമുള്ള ഫണ്ട് അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി അറിയിച്ചു. സിഎംആർഎൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള

0: സമയത്തിനകം നടക്കും. കമ്മന നവോദയ LP സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തച്ചങ്കരി നൽകിയ ഹർജിയിലാണ് വിധി. കഴിഞ്ഞ മാസം 18 മുതൽ ജയിലിലായിരുന്ന അദ്ദേഹം ജയിൽ മോചിതനാകും. നെടുമ്പാശ്ശേരി 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിലെ പ്രതി സുഹേൽ സജീവിനെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചു. അപകടം നടന്ന സ്ഥലത്തും മദ്യപിച്ച ഇടത്തുമാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെയാണ് സുഹേലിന്റെ കസ്റ്റഡി കാലാവധി. കേസിൽ നിലവിൽ 4 പേരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31 പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം തിരുവനന്തപുരത്തെത്തിച്ചു. നോർക്ക റൂട്ട്സ് അധികൃതർ ഏറ്റുവാങ്ങിയ ചിതാഭസ്മം ട്രെയിൻ മാർഗം നാളെ രാവിലെ ജന്മനാട്ടിലെത്തിക്കും. മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അനുമതിയോടെ ജപ്പാനിലാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ മാസമാണ് ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഭിന്നശേഷിക്കാർക്കും സമഗ്ര പുനരധിവാസവും സാന്ത്വന പരിചരണവും ഉറപ്പാക്കി കാസർഗോഡ് ജില്ലയിലെ മൂളിയറിൽ പ്രവർത്തിക്കുന്ന സഹജീവനം സ്നേഹഗ്രാമം ശ്രദ്ധേയമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
2: ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സൈക്കോതെറാപ്പി, ഡെവലപ്മെന്റ് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക് എന്നിവയാണ് ഈ കേന്ദ്രത്തിൽ നൽകുന്ന പ്രധാന സേവനങ്ങൾ. 2 വർഷത്തിനിടെ 643 പേരാണ് വിവിധ തെറാപ്പി സേവനങ്ങളും പരിചരണവും പ്രയോജനപ്പെടുത്തിയത്. പ്രതിദിനം 45 മിനിറ്റ് വീതമുള്ള 8 തെറാപ്പി സ്ലോട്ടുകളിലൂടെ ഒരു ദിവസം ശരാശരി 45 കുട്ടികൾക്ക് ഇവിടെ സേവനം ലഭിക്കുന്നുണ്ട്. നിലവിൽ ആഴ്ചയിൽ 120 കുട്ടികളും 17 മുതിർന്നവരും കേന്ദ്രത്തെ ആശ്രയിക്കുന്നു.
0: ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 2 മത്സരങ്ങൾ വീതം വിജയിച്ച് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 24 റൺസിന് വെസ്റ്റ്ഇൻഡീസ് പരാജയപ്പെടുത്തി. രാജ്യത്തുടനീളം നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. നവരാത്രിയുടെ 5-ാം ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാ സ്കന്ദമാതയ്ക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും നവരാത്രിയോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുർഗാഷ്ടമി ഈ മാസം 19-നും 20-നും മഹാനവമിയുമാണ്. 21-നാണ് പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്ര വികാസത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന കലാം ISRO, DRDO എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അബ്ദുൾ കലാമിനുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ മുന്നേറ്റം. സെൻസെക്സ് 1236 പോയിന്റ് ഉയർന്ന് 74,004-ലും നിഫ്റ്റി 353 പോയിന്റ് നേട്ടത്തിൽ 22,975-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. കടലിൽ കാണാതായവർക്ക് മരണ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള 7 വർഷത്തെ കാലപരിധി കുറയ്ക്കാൻ കേന്ദ്രത്തോട് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരളം. കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും ഫിഷറീസ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാനുള്ള സംരക്ഷണ വേലി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണം.

0: അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സിഎംആർഎൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞം ഇന്നു മുതൽ. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം അല്പസമയത്തിനകം. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: സർജറിക്കായി അനസ്തീസ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തീസ്യ തുടങ്ങി അനസ്തീസ്യയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ കൺസൾട്ടന്റ് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ ലൈസ ജോയ്സ് സംസാരിക്കുന്നു.
2: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ശസ്ത്രക്രിയയുടെ സമയത്ത് ആശങ്ക ഉണ്ടാകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അനസ്തീഷ്യ. അനസ്തീഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. മയങ്ങിപ്പോയാൽ പിന്നെ ഉണരാതിരിക്കുമോ? ഓപ്പറേഷന്റെ ഇടയ്ക്ക് ബോധം വരുമോ? ഭാവിയിൽ ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ടാകുമോ? ഗർഭിണികൾക്ക് അനസ്തീഷ്യ സുരക്ഷിതമാണോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് അനസ്തീഷ്യ വളരെ സുരക്ഷിതവും ശാസ്ത്രീയമായി നിയന്ത്രിക്കപ്പെടുന്നതുമായ ഒരു ചികിത്സാ മേഖലയാണ്. ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് രോഗിക്ക് വേദനയില്ലാതെ സുരക്ഷിതമായി ശരീരത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ചികിത്സ നടത്താൻ സഹായിക്കുന്നതാണ് അനസ്തീഷ്യ. സ്ത്രീകളിൽ അനസ്തീഷ്യയ്ക്ക് എന്താണ് പ്രത്യേകത? സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ശരീരഘടനയിലും ഹോർമോൺ പ്രവർത്തനങ്ങളിലും ചില വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻസി, മെനോപോസ്, അനീമിയ, ഒബീസിറ്റി അഥവാ അമിതഭാരം, ഈ സാഹചര്യങ്ങളിൽ അനസ്തീഷ്യ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് അനസ്തീഷ്യ നൽകുമ്പോൾ അവളുടെ പ്രായം, ശരീരഭാരം, മറ്റ് രോഗങ്ങൾ, കഴിക്കുന്ന മരുന്നുകൾ, ഗർഭസ്ഥിതി, മുൻപുണ്ടായ അനസ്തീഷ്യ അനുഭവങ്ങൾ എല്ലാം അനസ്തീഷ്യോളജിസ്റ്റ് വിലയിരുത്തും. അതുപോലെ തന്നെ കുട്ടികൾക്ക് അനസ്തീഷ്യ നൽകുമ്പോൾ മുതിർന്നവരെക്കാൾ കുറച്ചുകൂടെ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ശരീര വലിപ്പം മാത്രമല്ല, അവരുടെ ശ്വാസകോശം, എയർവേ ഇവയുടെ പ്രത്യേകതകൾ, മരുന്നിനോടുള്ള പ്രതികരണം എന്നിവയും മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിനേക്കാളും പ്രധാനമായി കുട്ടികൾക്ക് ഓപ്പറേഷൻ വരുമ്പോൾ ഉള്ള പേടിയും സെപ്പറേഷൻ ആങ്സൈറ്റിയും ഒരു വലിയ ചാലഞ്ചാണ്. കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കും വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കുട്ടികളുമായി കൂട്ടുകൂടി മാതാപിതാക്കളുടെ സഹായത്തോടെ അവരുടെ ആങ്സൈറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയുടെ പ്രായം, ഭാരം, ആരോഗ്യസ്ഥിതി, എയർവേ, ഭക്ഷണം കഴിച്ച സമയം ഇവ കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് അനസ്തീഷ്യ നൽകുന്നത്. കുട്ടികളിലെ അനസ്തീഷ്യയുടെ ലക്ഷ്യം സർജറി നടത്തുക എന്നത് മാത്രമല്ല, കുട്ടിക്ക് സുരക്ഷിതവും ഭയരഹിതമായ ഒരു അനുഭവം നൽകുക എന്നതുകൂടിയാണ്. അനസ്തീഷ്യയെക്കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ പലരും കരുതുന്നത് അനസ്തെറ്റിസ്റ്റ് എന്നത് മയക്കുമരുന്ന് കൊടുക്കുന്ന ഡോക്ടർ മാത്രമാണെന്നാണ്. അത് ശരിയല്ല. ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഓക്സിജൻ ലെവൽ, ടെമ്പറേച്ചർ തുടങ്ങി പല പ്രധാന കാര്യങ്ങളും നിരന്തരം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. അതിനാൽ അനസ്തീഷ്യോളജിസ്റ്റിനെ പേഷ്യൻസ് ഗാർഡിയൻ ഡ്യൂറിംഗ് സർജറി എന്ന് പറയാം. അനസ്തീഷ്യ പല വിധത്തിലുണ്ട്. ജനറൽ അനസ്തീഷ്യ, രോഗി പൂർണ്ണമായി ഉറങ്ങുന്ന രീതിയിലുള്ള അനസ്തീഷ്യ, ഇതാണ് ഏറ്റവും സങ്കീർണമായ രീതി. റീജിയണൽ അനസ്തീഷ്യ, ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തിന്റെ സെൻസേഷൻ താൽക്കാലികമായി ഇല്ലാതാക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് സ്പൈനൽ അനസ്തീഷ്യ, എപ്പിഡ്യൂറൽ അനസ്തീഷ്യ, നെർവ് ബ്ലോക്സ് തുടങ്ങിയവ. ലോക്കൽ അനസ്തീഷ്യ എന്നാൽ വളരെ ചെറിയ ഒരു ഭാഗം മാത്രം മരവിപ്പിക്കുന്ന രീതിയാണ്. ഏത് രീതിയിലുള്ള അനസ്തീഷ്യ വേണമെന്ന് തീരുമാനിക്കുന്നത് രോഗിയുടെ ആരോഗ്യസ്ഥിതിയും ചെയ്യാൻ പോകുന്ന സർജറിയും അനുസരിച്ചാണ്. ഇനി പ്രഗ്നൻസിയും അനസ്തീഷ്യയും എന്ന വിഷയത്തിലേക്ക് കടക്കാം. അനസ്തീഷ്യ കൊടുത്താൽ കുഞ്ഞിന് പ്രശ്നമുണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. അനസ്തീഷ്യ ആവശ്യമായ സർജറി പ്രഗ്നൻസി സമയത്ത് ചെയ്യേണ്ടി വന്നാൽ അനസ്തീഷ്യോളജിസ്റ്റ്, ഒബ്സ്റ്റെട്രീഷ്യൻ, സർജൻ എന്നിവർ ചേർന്നാണ് ഏറ്റവും സുരക്ഷിതമായ രീതി തീരുമാനിക്കുന്നത്. ഇവിടെ സ്പൈനൽ അല്ലെങ്കിൽ നെർവ് ബ്ലോക്സ് ആയിരിക്കും കൂടുതൽ സുരക്ഷിതം. അത്യാവശ്യമായ സർജറി അനസ്തീഷ്യയുടെ പേടി കൊണ്ട് വൈകിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം അനസ്തീഷ്യ ഒഴിവാക്കുന്നതാണ് നല്ലത്. പല സ്ത്രീകൾക്കും

0: താല്പര്യമുള്ള വിഷയമാണ് പ്രസവ സമയത്തെ അനസ്തേഷ്യ. നോർമൽ ഡെലിവറിയിൽ വേദന കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന രീതിയാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. ഇത് വളരെ സുരക്ഷിതവും രോഗിക്ക് വേദനരഹിതമായ സുഖപ്രസവത്തിന് സഹായിക്കുന്നതുമാണ്. അതുപോലെ സിസേറിയൻ സെക്ഷൻ ചെയ്യുമ്പോൾ സ്പൈനൽ അനസ്തേഷ്യയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അതായത് ശരീരത്തിൽ വയറിന്റെ താഴേക്കുള്ള ഭാഗം സെൻസേഷൻ ഇല്ലാതാക്കും, പക്ഷേ അമ്മ ബോധവതിയായിരിക്കും. സിസേറിയന് ഏറ്റവും സുരക്ഷിതമായ അനസ്തേഷ്യ സ്പൈനൽ അനസ്തേഷ്യയാണ്. തന്നെയുമല്ല, കുഞ്ഞു ജനിക്കുന്ന നിമിഷം അമ്മയ്ക്ക് കാണാനും കേൾക്കാനും സാധിക്കും. ഇത് അമ്മമാർക്ക് മനോഹരമായ ഒരു അനുഭവമാണല്ലോ. വളരെ സാധാരണമായ ഒരു സംശയമാണ്, സ്പൈനൽ എടുത്താൽ ജീവിതകാലം മുഴുവൻ നടുവേദന ഉണ്ടാകുമോ? എന്നാൽ ഈ ധാരണ ശരിയല്ല. പ്രസവശേഷമുള്ള ശരീരത്തിലെ മാറ്റങ്ങൾ, പോസ്റ്റർ, മസിൽ സ്ട്രെയിൻ, ഗൈനക്കോളജി സർജറികളിൽ ലിഗമെന്റ്സിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, ഇവയൊക്കെ നടുവേദനയ്ക്ക് കാരണമാകാം. അതിനെ സ്പൈനൽ അനസ്തേഷ്യയുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. നല്ല പോസ്റ്ററും വ്യായാമവും നടുവേദന വരാതിരിക്കാൻ സഹായിക്കും. മറ്റൊരു സംശയം, പീരിയഡ്സ് ഉള്ളപ്പോൾ സർജറി ചെയ്യാമോ എന്നാണ്. ഹെവി ബ്ലീഡിംഗോ ഹീമോഗ്ലോബിൻ കുറവ് എന്നിങ്ങനെയുണ്ടെങ്കിൽ സർജറി മാറ്റിവെക്കാം. രോഗിക്കുള്ള ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് എമർജൻസി അല്ലാത്ത സർജറി 2-3 ദിവസം മാറ്റിവെക്കാവുന്നതാണ്. എന്നാൽ എമർജൻസി സർജറി ഈ ഒരു കാര്യം കൊണ്ട് മാറ്റിവെക്കേണ്ടതില്ല. ഇനി കഴിക്കുന്ന മരുന്നുകൾ: തൈറോയ്ഡ് ഗുളികകൾ, അയൺ ഗുളികകൾ, കോൺട്രസെപ്റ്റീവ് പിൽസ്, ഡയബറ്റിസ് പ്രഷർ ഇവയുടെ മരുന്നുകൾ, ബ്ലഡ് തിന്നേഴ്സ്, സൈക്യാട്രിക് മെഡിസിൻ ഇവയൊക്കെ സ്ത്രീകൾ കഴിക്കുന്നുണ്ടാവാം. ഈ മരുന്നുകൾ കഴിക്കുന്നവർക്ക് അനസ്തേഷ്യ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഓറൽ കോൺട്രസെപ്റ്റീവ്സ്: ഞരമ്പുകളിൽ രക്തം കട്ട പിടിക്കുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന ഗുരുതരമായ അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട്. അതുപോലെ ആസ്പിരിൻ മുതലായ ബ്ലഡ് തിന്നേഴ്സ് സർജറി സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് കഴിക്കുന്ന മരുന്നുകളുടെ ഡീറ്റെയിൽസ് അനസ്തീഷ്യോളജിസ്റ്റിനോട് നിർബന്ധമായും പറഞ്ഞിരിക്കണം. സ്വന്തമായി ഒരു മരുന്നും നിർത്തരുത്. പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അതും പറയണം. ഇന്ന് സ്ത്രീകളിൽ ഒബീസിറ്റി അഥവാ അമിതഭാരം ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. വെയിറ്റ് കൂടുതലുള്ള രോഗികളിൽ എയർവേ മാനേജ്മെന്റ്, ബ്രീതിംഗ്, മരുന്നിന്റെ ഡോസേജ്, പൊസിഷനിങ് ഇവയ്ക്ക് പ്രത്യേകം ശ്രദ്ധ വേണ്ടിവരും. അലർജി: മുമ്പ് ഏതെങ്കിലും മരുന്നിനോ അല്ലെങ്കിൽ അനസ്തേഷ്യ എടുത്തപ്പോഴോ ശരീരത്ത് ചൊറിച്ചിൽ, ചുവന്ന് തടിക്കൽ, ശ്വാസ തടസ്സം, ബ്ലഡ് പ്രഷർ കുറയുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാൻ മറക്കരുത്. അനസ്തേഷ്യ കഴിഞ്ഞാൽ ഓർമ്മ കുറയുമോ, കുട്ടിയുടെ പഠിത്തം എഫക്റ്റഡ് ആകുമോ എന്ന സംശയവും ചിലർക്കുണ്ട്. സർജറി കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് ഡ്രൗസിനെസ്, കൺഫ്യൂഷൻ ഇവയൊക്കെ കാണാം. പ്രത്യേകിച്ച് പ്രായമായവരിലാണ് ഇത് കാണുന്നത്. ഇത് താൽക്കാലികമാണ്. കുട്ടികളെ ഓപ്പറേഷന് കൊണ്ടുവരുമ്പോൾ അവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചുമയും ജലദോഷവും ആണെങ്കിൽ പോലും അത്യാവശ്യമല്ലാത്ത സർജറി 2 ആഴ്ച മാറ്റിവെക്കുന്നതാണ് നല്ലത്. അതുപോലെ കുട്ടികൾ ഓപ്പറേഷന് 6 മണിക്കൂർ മുമ്പ് വരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കേണ്ടതുമുണ്ട്. സർജറിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒന്നും മറച്ചുവെക്കരുത്. നിങ്ങൾ കഴിക്കുന്ന എല്ലാ മരുന്നുകളുടെയും ഡീറ്റെയിൽസ് പറയുക. മുൻപുണ്ടായ അനസ്തേഷ്യ പ്രശ്നങ്ങൾ അറിയിക്കുക. പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അറിയിക്കുക. കുട്ടികൾക്ക് ചുമ, ജലദോഷം, മറ്റ് അസുഖങ്ങൾ ഇവയുണ്ടെങ്കിൽ അത് മാറിയിട്ട് സർജറി ചെയ്യുന്നതാണ് നല്ലത്. സർജറിക്ക് മുമ്പ് ഭക്ഷണവും വെള്ളവും എപ്പോൾ നിർത്തണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കുക. ഇന്നത്തെ അനസ്തേഷ്യ പഴയകാലത്തെ അനസ്തേഷ്യയല്ല. ഇന്ന് സോഫിസ്റ്റിക്കേറ്റഡ് മോണിറ്റേഴ്സ് ഉള്ളതിനാൽ രോഗിയുടെ ഓരോ നിമിഷവുമുള്ള ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ ലെവൽ ഇവയൊക്കെ നിരീക്ഷിക്കാൻ സാധിക്കുന്നു. മരുന്നുകളുടെ അളവ് രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് നിയന്ത്രിക്കാനും സർജറി കഴിയുമ്പോൾ അവരെ ഉണർത്താനും സാധിക്കുന്നു. അതുകൊണ്ട് അനസ്തേഷ്യ പേടിയാണ് എന്ന ചിന്ത വേണ്ട. സർജറിയെ സുരക്ഷിതമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അനസ്തേഷ്യ. ഒരു നല്ല അനസ്തേഷ്യ രോഗിയെ ഉറക്കുന്നത് മാത്രമല്ല, സുരക്ഷിതമായി സർജറിയിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അനസ്തേഷ്യയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാൻ മടിക്കേണ്ടതില്ല. എനിക്ക് ഏത് അനസ്തേഷ്യയാണ് തരുന്നത്, അതിന്റെ ഗുണങ്ങളും അപകട സാധ്യതകളും എന്തൊക്കെയാണ്, ഞാൻ കഴിക്കുന്ന മരുന്നുകൾ തുടരണോ, ഇത്തരം ചോദ്യങ്ങൾ അനസ്തേഷ്യോളജിസ്റ്റിനോട് ചോദിക്കാം. അതിനാൽ അനസ്തേഷ്യയെ പേടിക്കേണ്ടതില്ല. ഉറങ്ങുന്നത് സർജറി നടക്കുന്ന സമയം മാത്രമാണ്. അത് കഴിയുമ്പോൾ അനസ്തേഷ്യ മരുന്നുകൾ നിർത്തിവെക്കുകയും രോഗി ഉണരുകയും ചെയ്യും. അനസ്തേഷ്യ ഭാവിയിൽ ഒരു ദോഷവും ചെയ്യില്ല. അനസ്തേഷ്യയെ പേടിച്ച് നിങ്ങളുടെ സർജറി മാറ്റിവെക്കേണ്ടതില്ല.
1: സർജറിക്കായി അനസ്തേഷ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തേഷ്യ തുടങ്ങി അനസ്തീസിയെക്കുറിച്ച് അറിയേണ്ട കാര്യം.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം വിജയവാഡയിൽ നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ അല്പസമയത്തിനകം നിർവഹിക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും ചേർന്നാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലെ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലേയിലെ നിമുവിൽ നിന്നും സൻസ്കാർ വാലിയിലൂടെ ഹിമാചൽ പ്രദേശിലെ ദർച്ച വരെ നീളുന്ന 298 കിലോമീറ്റർ റോഡ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ഹനു ജലവൈദ്യുത പദ്ധതി, പ്രസരണ ലൈൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പൌരാണിക ശിലാചിത്ര സംരക്ഷണത്തിനായി ലേയിലെ സിന്ധിഘട്ടിൽ ഒരുക്കുന്ന രാജ്യത്തെ ആദ്യ പെട്രോഗ്ലിഫ് സംരക്ഷണ പാർക്കും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025-26 കാലയളവിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 39,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യൻ സായുധസേന പൂർണ്ണ സജ്ജമാണെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
2: भारत से होने वाला जो डिफेंस एक्सपोर्ट केवल 686 करोड़ था, वह आज 25-26 में बढ़कर अप्रॉक्सिमेटली 39,000 करोड़ से अधिक हो गया. करीब 100 कंट्रीज को हमारे देश में बने डिफेंस प्रोडक्ट्स एक्सपोर्ट किए जा रहे हैं. अब हमारा लक्ष्य है कि 2029 तक भारत का डिफेंस एक्सपोर्ट 50,000 करोड़ रुपये तक पहुंच जाए.
1: കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബാങ്കോക്കിലെത്തി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും ശ്രീമതി സീതാരാമൻ പങ്കെടുക്കും. UK ചാൻസലർ ഓഫ് ദ എക്സ്ചക്കർ ജോൺ ഹീലിയുമായി ധനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അബുദാബിയിൽ റെയ്സിന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രാദേശികവും ആഗോളവുമായ വിവിധ വിഷയങ്ങളിൽ ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ MLA KU ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു.

0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി റിയാദിലെ ഇന്ത്യൻ എംബസി. വ്യോമാക്രമണമുണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാനക്കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിരുന്നു. സിംഗപ്പൂരിന്റെ 2 കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം. ജി എഫ് എസ് പ്രൈഡ് എന്ന കപ്പലിന് തീപിടിച്ചതായും കേടുപാടുകൾ സംഭവിച്ച 2-ാമത്തെ കപ്പൽ സുരക്ഷിതമായി നങ്കൂരമിട്ടതായും സിംഗപ്പൂർ പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. 2 കപ്പലിലെയും ജീവനക്കാർ സുരക്ഷിതരാണ്. മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പോർട്ട് അതോറിറ്റി ആശങ്ക രേഖപ്പെടുത്തി. അതേസമയം ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ എന്നിവിടങ്ങളിൽ IRGC യുടെയും ഇറാൻ സേനയുടെയും നിയന്ത്രണത്തിലാണെന്ന് IRGC നാവിക കമാൻഡർ അലി അസ്മായി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സുതാര്യതയും ഉപഭോക്തൃ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: സംസ്ഥാനങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റികളുടെ രൂപീകരണത്തിന് മാർഗമൊരുക്കിക്കൊണ്ട് 2016 റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ വികസന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇതുപ്രകാരം റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ പരസ്യം ചെയ്യുന്നതിനും വിൽപ്പന ആരംഭിക്കുന്നതിനും മുമ്പായി രേരയിൽ രജിസ്റ്റർ ചെയ്യണം. റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കൾക്കും വാങ്ങിയവർക്കുമിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ രേരയുടെ സംവിധാനങ്ങളിലൂടെ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് റെഗുലേറ്ററി അതോറിറ്റിയുടെ രൂപീകരണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാണിജ്യ UPI ഇടപാടുകൾക്ക് ഇന്നു മുതൽ നടപ്പാക്കാനിരുന്ന മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ദീപാവലിക്ക് ശേഷം നടപ്പിലാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവകാലം കണക്കിലെടുത്താണ് തീരുമാനം. വ്യക്തികളിൽ നിന്ന് വ്യാപാരികളിലേക്കുള്ള 2,000 രൂപയ്ക്ക് മുകളിലെ ഇടപാടുകൾക്കാണ് MDR ഏർപ്പെടുത്തുന്നത്. പശ്ചിമബംഗാളിൽ ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 57,000-ത്തിലധികം ഇടങ്ങളിലാണ് ദുർഗാപൂജ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന വിധത്തിൽ കൊൽക്കത്തയിലടക്കം വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി കേരളത്തിൽ ഇന്ന് മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ

0: രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കിട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടിയിൽ ഇന്ന് ആദ്യം കേൾക്കാം. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികളെഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

ഓടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം താഴ്വാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം ഭരതൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഒരു വട്ടം കൂടിയിലെ അടുത്ത ഗാനം ആലസ്യം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം എ.ടി. ഉമ്മർ.

0: അതെ, ഈ E20 യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
1: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 യെ ഓട്ടോമോട്ടീവും ഫ്യുവൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യുവൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒപ്റ്റൈൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
0: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
1: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം യുവജനോത്സവം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് എ ടി ഉമ്മാർ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. എസ് ജാനകി, കല്യാണി മേനോൻ, ജയചന്ദ്രനും സംഘവും പാടിയതാണ് ചിത്രം ആയുധം.

0: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി AIA, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
1: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
0: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം സ്വർണലതയും ഉണ്ണികൃഷ്ണനും ചേർന്നു പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്, ചിത്രം വൺ മാൻ ഷോ.

0: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
0: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് ജോത്സ്നയും സംഘവും പാടിയ ഗാനമാണ് ഒരു വട്ടത്തിൽ കൂടി ഒരു വട്ടം കൂടിയിൽ അടുത്തത്. ചിത്രം ജൂലൈ 4.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് കവി മുരുകൻ കാട്ടാക്കട. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321. മറ്റൊരു നമ്പർ 9496596321. അതിഥി കവി മുരുകൻ കാട്ടാക്കട.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഒരു വട്ടം കോടിയിൽ ഇനി കേൾക്കാം മായാവി എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി പാടിയ ഗാനം. വരികൾ വയലാർ, സംഗീതം അലക്സ് പോൾ.

സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികളെഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

0: എന്റെ ഫ്രിഡ്ജ് അറിയാ, എന്റെ കളറൊക്കെ പോയളിയാ, എന്നെ ഇനിയെങ്കിലും ഒന്ന് മാറ്റോ.
1: ടി വി ബ്രോ, നിന്റെ കാര്യം വേദ.
2: എന്റെ ഐസ് മൊത്തം ഒരു വെള്ളപ്പൊക്കമായി.
3: പരാതികൾ അവസാനിപ്പിക്കാം. വിട്ടാപ്പിള്ളൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ്. ഈ സി എം ഐയിൽ വീട് അപ്ഗ്രേഡ് ചെയ്യൂ. ഒപ്പം ഗ്ലാസ് കെറ്റിൽ, അയൺ ബോക്സ്, നെക് ബാൻഡ്, എ സി വിൻഷീൽഡ് തുടങ്ങി ഉറപ്പായ ഫ്രീ ഗിഫ്റ്റ് സ്വന്തമാക്കൂ. നവരാത്രി ഫെസ്റ്റ്, ഇ എം ഐ ബെസ്റ്റ്. വിട്ടാപ്പിള്ളൽ ഏജൻസീസ്.
4: തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി
1: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് കവി മുരുകൻ കാട്ടാക്കട. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495964321, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, മറ്റൊരു നമ്പർ 9496596321. അതിഥിയായെത്തുന്നു കവി മുരുകൻ കാട്ടാക്കട.

0: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡും. 2 മണിക്ക് കേൾക്കാം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News.

0: പക്ഷികൾ, നാടകം അവസാന ഭാഗം. രചന സലിം കുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, വി എസ് കലാദേവി, നരിയാപുരം വേണുഗോപാൽ, തമലം ശ്രീകുമാർ, പന്തളം രാധാമണി. സംവിധാനം എൻ വാസുദേവ്.
1: ഡോക്ടർ, ഞാൻ പോവാ പാതി വിജയത്തോടെ. വസുന്ധരാജയനെ ജീവനോടെ നിയമത്തിന്റെ മുന്നിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിലെനിക്ക് ദുഃഖമുണ്ട്. എന്നാലും ശവമായിട്ടാണെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ എന്നോർക്കുമ്പോൾ ആശ്വാസമുണ്ട്.
2: ഇനി എന്താണ് ആനന്ദിന്റെ പ്ലാൻ?
1: തീരുമാനിച്ചിട്ടില്ല ഡോക്ടർ. ഇനിയൊരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എന്നാലും ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന മുഖം ഡോക്ടറുടേതായിരിക്കും.
2: ഏ ആനന്ദ്, അങ്ങനെയൊന്നും പറയരുത്. ഇനിയും കാണണം ആനന്ദിനെ. അങ്ങനെ കാണുമ്പോൾ അന്വേഷണാത്മക പത്രപ്രവർത്തകന്റെ ആ വേഷം ആനന്ദിൽ ഉണ്ടാവണം. നോക്കൂ ആനന്ദ്, നമ്മുടെ നാട്ടിൽ ഇനിയും എന്തെല്ലാം രഹസ്യങ്ങളാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആനന്ദിന് അറിയാമല്ലോ. ജനങ്ങൾ അറിയട്ടെ ആനന്ദ് എല്ലാം. ആനന്ദിന്റെ ഈ ജീവിതം ഇനി അതിനുള്ളതായിക്കോട്ടെ.
1: ഇനി എന്ത് ജീവിതം ഡോക്ടർ? ഒക്കെ പോയില്ലേ? ബന്ധുക്കൾ, നാട്ടുകാർ, ജോലി, ധനം എല്ലാം പോയി. എന്നാലും തിരിച്ചു വരണം ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ.
2: മടങ്ങി വരാമെന്ന ഉറപ്പോടെ തൽക്കാലം ആനന്ദിന് യാത്രാമംഗളങ്ങൾ നേരുന്നു. പോയി വരൂ ആനന്ദ്.
1: ഡോക്ടർ.
3: അത് എന്റെ കുഞ്ഞാറ്റ, എന്റെ മോളും അമ്മയും. സുധാകരേട്ട, അവരെങ്ങനെ ഇവിടെ എത്തി?
4: അമ്മേ,
3: മോളെ, കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റേ. ചേട്ടാ, കണ്ടോ എന്റെ കുഞ്ഞിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്? കുഞ്ഞാറ്റേ.
5: മോനെ, ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ഈ നിൽക്കുന്ന സുധാകരനാ.
3: അമ്മേ, എന്താ ഉണ്ടായേ?
5: മോനെ, ഒരു കാര്യം പറഞ്ഞാ നീ വിഷമിക്കരുത്.
3: എന്താമ്മേ?
5: അവൾ നിന്റെ മുൻ ഭാര്യ അർച്ചന. അവളുടെ കല്യാണം അടുത്ത ആഴ്ച.
3: അമ്മേ.
5: അതെ മോനെ, നമ്മുടെ ഈ കുഞ്ഞാറ്റ മോളെ അവൾക്ക് വേണ്ടെന്ന. അർച്ചനയെ കെട്ടാൻ പോകുന്നയാൾക്ക് ഈ കുഞ്ഞൊരു ബാധ്യതയായി തോന്നിക്കാണും. മിണ്ടാനും കേൾക്കാനും കഴിയാത്ത കുട്ടിയല്ലേ, പോരാത്തതിന് പെൺകുട്ടിയും. അവരങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
3: അമ്മേ, എനിക്കെന്റെ മോളെ വേണം. അമ്മേ, ആർക്കും എന്റെ കുഞ്ഞിനെ വേണ്ടെങ്കിലും എനിക്ക് വേണം കുഞ്ഞാറ്റേ.
5: ആ വേലായുധൻ മുതലാളിയാ കുഞ്ഞിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത്. മുറ്റത്ത് കുഞ്ഞിനെ ഇറക്കി നിർത്തിയ ശേഷം ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. ഭാഗ്യത്തിനാ ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടത്.
3: മോളെ,
5: മതിയടാ വാരി പുണർന്നത്. കണ്ടില്ലേ കുഞ്ഞിന്റെ ഒരു സന്തോഷം? കുഞ്ഞാറ്റ ചിരിക്കുന്നത് കണ്ടില്ലേ? 3 വയസ്സായി ഈ കുഞ്ഞിനെയല്ലേ ആ ദുഷ്ടൻ മുറ്റത്ത് കൊണ്ടുവന്ന് തള്ളിയേച്ചു പോയത്. ഒരു കാലത്തും അവന് ഗുണം പിടിക്കില്ല.
2: അമ്മവാമ്മേ, സുധാരേട്ട, എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണം. അമ്മ അകത്തേക്ക് കയറ്. ഇത്ര നേരം എങ്ങനെ നിൽക്കുന്നത്?
6: അല്ല, ഇപ്പം എന്താ ഡോക്ടർ വാങ്ങേണ്ടത്? കുഞ്ഞിനെ കുറച്ച് പാല് വാങ്ങട്ടെയോ?
2: വേണം.
6: ആ
5: മോനെ, എനിക്കൊന്നും വേണ്ടടാ. ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്തിയാ മതി. ആ, അത് പറയാൻ വിട്ടു. ഞാനിപ്പോ ശാരദയുടെ കൂടെയാണ് താമസം. അന്യജാതിയിൽ പെട്ടവനാണെങ്കിലും അവളുടെ ഭർത്താവ് ഒരു നല്ല സ്നേഹമുള്ളവനാ.
2: അമ്മേ.
5: എന്താ മോനെ?
2: എന്റെ ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ടമ്മേ.
5: ഏ, ജോലി നഷ്ടപ്പെട്ടെന്നോ?
2: അതെ അമ്മേ. ഒക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അമ്മ അകത്തേക്ക് കയറിയിരിക്കേ.
5: നിനക്ക് വീണ്ടും നമ്മുടെ ആ ക്ലിനിക്ക് തുടങ്ങിക്കൂടെ മോനെ? പ്രശ്നങ്ങളെല്ലാം ഒരുവിധം കെട്ടടങ്ങിയില്ലേ?
2: ഇല്ലമ്മേ, ഇനി ഒരിക്കലും ഞാൻ അവിടെ വന്ന് ക്ലിനിക്ക് തുറക്കില്ല. ഈ ജന്മം ഒന്നും ഞാൻ മറക്കുകയുമില്ലമ്മേ. അത്രയ്ക്ക് നമ്മുടെ നാടും നാട്ടുകാരും ഈ മകനെ വേദനിപ്പിച്ചു, കൊലയാളിയാക്കി, സമൂഹമധ്യത്തിൽ കരുതേച്ചു, അപമാനിച്ചു. ഒടുവിൽ എല്ലാവരും കൂടി എന്നെ ഇന്ന് നാടുകടത്തി. ഇനിയൊരു മടക്കയാത്ര അങ്ങോട്ടില്ല. പക്ഷേ ഞാൻ വരും എന്റെ അമ്മയെ കാണാൻ, കൂടപ്പിറപ്പുകളെ കാണാൻ. അതിന് ഈ മകൻ വരും അമ്മേ.

0: അല്ല സാന്ദ്രയോ? വരൂ സാന്ദ്ര. ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എവിടം വരെയായി?
1: എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു ഡോക്ടർ. മാത്തച്ഛൻ ഇന്നലെ എത്തി.
0: ആ സാന്ദ്ര അകത്തേക്കറിയിരിക്കെ, ഞാനെല്ലാം അടുക്കിപ്പുറക്കി വെക്കുകയായിരുന്നു. ഈ വീട് നാളെ ഞാൻ ഒഴിയും.
1: ഒഴിയുകയോ? എന്നിട്ട് ഡോക്ടർ എങ്ങോട്ട് പോകുന്നു?
0: ഏതായാലും നാട്ടിലേക്കില്ല സാന്ദ്ര. ഇവിടെ ഇനി താമസിക്കുന്നതിൽ എന്തർത്ഥം? ക്ലിനിക്കും ഹാപ്പിനെസ് സെന്ററും എല്ലാം സീൽ വെച്ചില്ലേ പോലീസ്? ആ നിലയ്ക്ക്
1: ഇനി മറ്റൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തുകൂടെ ഡോക്ടർക്ക്?
0: വേണം, അതിന് ശ്രമിക്കണം.
1: ഞാനൊന്ന് ശ്രമിച്ചാലോ?
0: സാന്ദ്രയോ, നാളെയോ മറ്റന്നാളോ ജർമ്മനിക്ക് പോകാനിരിക്കുന്ന തനിക്ക് ഇതിനൊക്കെ എവിടെയാണ് സമയം?
1: സമയം അത് നേരാ. പക്ഷേ എല്ലാം കണക്കുകൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വരും ഡോക്ടർ.
0: ആ ഏതായാലും അകത്തേക്ക് കയറിയിരിക്കെ.
1: എന്നാ ഞാൻ കൂടി സഹായിക്കട്ടെ ഡോക്ടർ. ഞാൻ ജർമ്മനിയിലേക്ക് പോയാൽ പിന്നെ ഈ സുവർണാവസരം ഇനി ലഭിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് ഞാനും കൂടി ഡോക്ടർ സഹായിക്കാം.
0: ഹേ വേണ്ട സാന്ദ്ര.
1: അല്ല ഡോക്ടർ, അകത്ത് കിടന്നുറങ്ങുന്ന കുട്ടി.
0: ഓ സോറി സാന്ദ്ര, അതാണ് എന്റെ കുഞ്ഞാറ്റ കിളി.
1: കുഞ്ഞാറ്റയോ? അവളിവിടെ എങ്ങനെ വന്നു ഡോക്ടർ?
0: എന്റെ അമ്മ കൊണ്ടുവന്നതാ സാന്ദ്ര.
1: ഡോക്ടർ ആഗ്രഹിച്ച പോലെ കുഞ്ഞാറ്റയെ ഡോക്ടർക്ക് തന്നെ ലഭിച്ചു അല്ലേ ഡോക്ടർ?
0: അതെ, എല്ലാവരും കൂടി നടതള്ളിയതുകൊണ്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടി. അതാണ് സത്യം.
1: നടതള്ളുകയോ?
0: എല്ലാം ഞാൻ പിന്നെ പറയാം സാന്ദ്ര. സാന്ദ്രയ്ക്ക് കുഞ്ഞാറ്റയെ കാണണ്ടേ?
1: അല്ല, അവൾ കിടന്നുറങ്ങുകയല്ലേ ഡോക്ടർ. ഇനി അതിനെ ഉണർത്തിയാൽ അമ്മയെ തരേം. മിണ്ടാനും പറയാനും കേൾക്കാനും വയ്യെങ്കിലും അതിന്റെ മനസ്സിൽ അമ്മയുണ്ടാവില്ലേ? കുട്ടികൾ ഉണർന്നാൽ ആദ്യം അന്വേഷിക്കുക അമ്മയാണ്.
0: അതെ, പക്ഷെ എന്റെ മോൾക്ക് ഇനി അവളുടെ അമ്മ ഇല്ലല്ലോ സാന്ദ്ര. അർച്ചന ഇനി മറ്റൊരാളുടെ ഭാര്യ, പിന്നെ അവൾ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കും. അതോടെ കുഞ്ഞാറ്റയെ അർച്ചന മറക്കും. ഇനിയെല്ലാം ഈ ഞാൻ മാത്രം, ഞാനും എന്റെ കുഞ്ഞാറ്റയും. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിക്കും.
1: മതി മതി ഫിലോസഫി. മാത്തച്ഛൻ എന്നെ നോക്കി അക്ഷമനായി നിൽപ്പുണ്ടാവും. ഞാൻ ചെല്ലട്ടെ.
0: സാന്ദ്ര പോയിക്കോളൂ.
1: അപ്പോ ഡോക്ടർ വരുന്നില്ലേ?
0: എങ്ങോട്ട്?
1: എന്റെ കൂടെ.
0: സാന്ദ്രയുടെ കൂടെയോ? സാന്ദ്ര ജർമ്മനിയിലേക്ക് പോവല്ലേ?
1: അതെ, എന്റെ കൂടെ ഡോക്ടറും കുഞ്ഞാറ്റയും പോരുന്നു.
0: സാന്ദ്ര എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
1: എല്ലാം താനേ മനസ്സിലായിക്കൊള്ളും ഡോക്ടർ. ഒക്കെ അത്ഭുതമായി തോന്നുന്നു അല്ലേ? അതാണ് വിധി. ആ വിധിയാണ് ഡോക്ടർ നമ്മളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചതും റോയ്ച്ചനെ എന്നിൽ നിന്ന് അകറ്റിയതും ഡോക്ടറുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റയെ അവളുടെ അമ്മ ഉപേക്ഷിച്ചതും ഡോക്ടർ ആഗ്രഹിച്ച പോലെ കുഞ്ഞാറ്റ ഡോക്ടറുടെ മുന്നിൽ എത്തിയതും. വിധിയല്ലാതെ മറ്റെന്താണ് ഡോക്ടർ?
0: സാന്ദ്ര, എന്നാലും ഞാൻ വേണ്ട. ഞാൻ തനിക്ക് അനുരൂപനെയല്ല.
1: അത് തീരുമാനിക്കുന്നത് ഡോക്ടറല്ല, ഞാനാണ്. പ്രായം കൂടുതൽ, വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവും, പോരാത്തതിന് അന്യജാതിയിൽപ്പെട്ടയാളും. ഇങ്ങനെയുള്ള ആളിനെയാണ് ഡോക്ടർ എനിക്ക് വേണ്ടത്.
0: സാന്ദ്ര
1: നോക്കൂ ഡോക്ടർ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കുറവുള്ളവളാണ് ഈ സാന്ദ്ര. ഒരു കുട്ടിയെ പ്രസവിക്കാൻ കഴിവില്ലാത്ത ഒരു സ്ത്രീയല്ലേ ഡോക്ടർ ഏറ്റവും വലിയ കുറവുള്ളവൾ? അതാണ് ഈ സാന്ദ്ര. സാന്ദ്ര മരിയ തോമസ്.
0: സാന്ദ്ര കരയരുത് സാന്ദ്ര, ഇതൊന്നും വലിയൊരു കുറവായി കാണുകയും ചെയ്യരുത്, പ്ലീസ്.
1: കുറവല്ലാതെ മറ്റെന്താണ്
0: സാന്ദ്ര, പ്ലീസ്.
1: ഡോക്ടറല്ലേ എന്റെ ഗർഭാശയം നീക്കം ചെയ്തത് അല്ലേന്ന്?
0: അതെ, ഞാൻ സമ്മതിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ വേണ്ടിവന്നു എന്നും ഞാൻ സാന്ദ്രയോട് എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു.
1: എന്റെ ജീവന് ഭീഷണിയായി വന്നതുകൊണ്ട് അല്ലേ?
0: അതെ, അതൊരു ക്യാൻസറായി വളർന്നു തുടങ്ങിയിരുന്നു.
1: ഈ സാന്ദ്രയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി.
0: അതെ, അതാണ് സത്യം.
1: അപ്പോ ഡോക്ടർ എനിക്ക് ആരാണ്? ദൈവം. ആ ദൈവത്തെ എനിക്ക് വേണം ഡോക്ടർ. ഉറക്കം ഉണരുമ്പോ കുഞ്ഞാറ്റ അമ്മയെ അന്വേഷിക്കും. അപ്പൊ ഡോക്ടർ പറയണം.

0: ഈ നിൽക്കുന്ന സാന്ദ്രയാണ് മോളുടെ അമ്മയെന്ന് പറയില്ലേ ഡോക്ടർ?
1: സാന്ദ്ര, താൻ എന്നെ വല്ലാതെ കുഴപ്പിക്കുന്നു.
0: നോക്കൂ ഡോക്ടർ, നമുക്ക് രാശിയുള്ള മണ്ണല്ല ഇവിടുത്തേത്. നമ്മൾ ഈ രാജ്യം വിട്ടു പോകുന്നു, ഒരിക്കൽ തിരിച്ചു വരും നമ്മൾ. അന്ന് പാട്ടുപാടുന്ന, കഥ പറയുന്ന, എല്ലാ മധുര ശബ്ദങ്ങളും കേൾക്കുന്ന നമ്മുടെ കുഞ്ഞാറ്റയും നമ്മോടൊപ്പം ഉണ്ടാവും. ജർമ്മനിയിൽ ചെല്ലുമ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നമുക്ക് ചെയ്യണം കുഞ്ഞാറ്റയിൽ. അതെ ഡോക്ടർ, കുഞ്ഞാറ്റ ഈ സാന്ദ്രയുടെ മകളാണ്. ഞാൻ അവൾക്ക് അമ്മയാണ്, ഡോക്ടർ അച്ഛനും.
1: സാന്ദ്ര താൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു.
0: ഏ, അങ്ങനെ പറയരുത് ഡോക്ടർ. നമ്മൾ രണ്ടുപേരും തോറ്റിട്ടില്ല, ജയിച്ചതേയുള്ളൂ. ഇനി ഞാൻ എന്റെ കുഞ്ഞാറ്റയെ ഒന്നെടുത്തോട്ടെ ഡോക്ടർ.
1: ഇനിയും ഈ ഡോക്ടർ ഒന്ന് വിളി വേണോ സാന്ദ്ര?
0: ശീലിച്ചതല്ലേ പാലിക്കൂ, ഇല്ലേ ഡോക്ടർ?
1: അതെ അതെ.
0: അതുകൊണ്ട് കുഞ്ഞാറ്റയെ ഞാൻ എടുത്ത് കാൽ കയറ്റുന്നു, പിന്നാലെ ഡോക്ടറും. എന്താ എന്താ ഡോക്ടർ, ഡോക്ടർ റെഡിയല്ലേ?
1: ഓ, റെഡിയാണേ.
0: അപ്പോ ഇനി അനുവാദം ചോദിക്കുന്നില്ല, ഞാൻ കുഞ്ഞാറ്റ എടുക്കുന്നു. ദാ ഇങ്ങനെ. പാവം, എന്തുറക്കാ ഇത്. ഇനി കണ്ണു തുറക്കുമ്പോ മോള് കാറിൽ അല്ലേ ഡോക്ടർ?
1: അതെ സാന്ദ്ര.
0: എങ്കിൽ ഡോക്ടർ കാറിന്റെ മുന്നിൽ ഒരിക്കൽ കൂടി കയറുന്നു. സാന്ദ്ര വീണ്ടും ഡോക്ടറുടെ ഡ്രൈവർ ആകുന്നു.
1: ഇനി എന്നാണോ ഈ ജയരാജ് തന്റെ ഡ്രൈവർ ആകുന്നത്?
0: അതോ അത് അങ്ങ് ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞിട്ട്.
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, ഭാനുമതി, പന്തളം രാധാമണി. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഈ നവരാത്രിയിൽ വീട്ടിൽ പുതിയ ഗാഡ്ജറ്റുകളും കൂടെ വൻ സമ്മാനങ്ങളും വരാൻ വലിയ യോഗമുണ്ട്.
1: അതെങ്ങനെയാ തിരുമേനി?
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ് EMI ബെസ്റ്റ് 000 1 EMI ഓഫ് സ്കീമുകളിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാം. ഓരോ ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും കൊമ്പൻ ഓഫറിൽ 5000-ൽ അധികം വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നേടാം. ഏത്? പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നടക്കുകയാണ്. അതിഥി കവി മുരുകൻ കാട്ടാക്കട. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495-96-431 അല്ലെങ്കിൽ 9496-5963-231. അതിഥി കവി മുരുകൻ കാട്ടാക്കട. ശ്രോതാക്കൾക്ക് 3 മണിവരെ പരിപാടിയിലേക്ക് വിളിക്കാം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. വരികൾ രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിനു വേണ്ടി രാഹുൽ നമ്പ്യാറും വിനീത് ശ്രീനിവാസനും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വിനീത് ശ്രീനിവാസൻ, സംഗീതം ഷാൻ റഹ്മാൻ.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷുവ ശ്രീധർ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം കീർത്തിചക്ര.

അൻവറലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാം ഈണം പകർന്ന് ചിത്രയും സൂരജ് സന്തോഷും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാലിക്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം പി ജയചന്ദ്രനും ഗായത്രിയും പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് വിദ്യാസാഗർ. ചിത്രം ഡ്രീംസ്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രമേശൻ നായർ, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

വിജയ് യേശുദാസും ശ്വേതാ മോഹനും പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം റോബിൻഹുഡ്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം അഫ്സൽ, സുജാത, ഗണേഷ് സുന്ദരം, രഘുറാം, രാഖി എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് അനിൽ പനച്ചൂരാൻ, സംഗീതം നൽകിയത് ബിജി പാൽ. ചിത്രം മിന്നാമിന്നിക്കൂട്ടം.

ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിലെടുത്തത്. വരികൾ ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

ഗാനുപഹാരത്തിൽ ഒരു ഗാനം കൂടി. വെട്ടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. വരികൾ ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ആകാശവാണി സമയം 4 മണി. ഇപ്പോൾ കേൾക്കാം.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: വീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ നോവൽ മൃത്യുഞ്ജയം, ആദ്യ ഭാഗം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.

സ്വാതന്ത്ര്യം മനുഷ്യരാശിയുടെ മൗലികവും അനിവാര്യവുമായ അവകാശം. എവിടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങ് വീഴുന്നുവോ അവിടെ പ്രതിഷേധത്തിന്റെ കനലെരിയും. ലോകചരിത്രമാലേഖനം ചെയ്ത ദേശസ്നേഹത്തിന്റെ വഴികളിലെല്ലാം ജീവത്യാഗത്തിന്റെ എത്രയോ കണ്ണീർച്ചാലുകൾ വീണുകിടപ്പുണ്ട്.

0: വലിയ ജനാധിപത്യ രാജ്യമായി നയതന്ത്രത്തിൻ്റെ മറുവാക്കായി തലയുയർത്തി നിൽക്കുന്ന ഭാരതത്തിനും സ്വാതന്ത്ര്യസമരത്തിൻ്റെ എത്രയെത്ര ത്യാഗോജ്വല കഥകൾ പറയാനുണ്ട്.
1: ഭാരതം അധിനിവേശത്തിൻ്റെ കൂരിരുട്ടിലമർന്ന നാളുകൾ, രാജ്യത്തിൻ്റെ ഐശ്വര്യ സമൃദ്ധികൾ കൈപ്പിടിയിലൊതുക്കി ആർത്തട്ടഹസിച്ച സാമ്രാജ്യത്വം, വിമോചനത്തിൻ്റെ സൂര്യവെളിച്ചത്തിലേക്കുള്ള പ്രയാണം നമ്മുടെ മാതൃരാജ്യത്തിന് അത്ര കണ്ട് സുഗമമായിരുന്നില്ല.
0: സഹന സമരങ്ങളുടെയും സായുധ വിപ്ലവങ്ങളുടെയും അഹിംസാ മുന്നേറ്റത്തിൻ്റെയും പോരാട്ട വീര്യം നിറഞ്ഞതാണ് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ ഏടുകൾ.
1: കണ്ണിൽ ചോരയില്ലാത്ത അധികാര ദാർഢ്യത്തെ ബുദ്ധിയും വിവേകവും രക്തസാക്ഷിത്വവും കൊണ്ടെതിർത്ത് സ്വാതന്ത്ര്യത്തിന്റെ വെന്നിക്കൊടി പാറിച്ച ഇന്ത്യൻ ജനതയ്ക്ക് പറയാൻ കണ്ണീരും ചെഞ്ചോരയും കുതിർന്ന കുറെ കഥകളുണ്ട്. അതിലൊന്നാണ് ബീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ മൃത്യുഞ്ജയം.
0: ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അസമീയ ഭാഷയിലേക്ക് ആദ്യമെത്തിച്ചത് ഈ നോവലും നോവലിസ്റ്റുമാണ്. ചരിത്രത്തിന്റെ നാൾവഴികളിലേക്കുള്ള പ്രതിഭാശാലിയായ നോവലിസ്റ്റിന്റെ തിരിഞ്ഞുനോട്ടം കൂടിയാണ് ഈ കൃതി. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന് 26 വർഷത്തിന് ശേഷമാണ് ഭട്ടാചാര്യ ഈ നോവൽ എഴുതുന്നത്. പക്ഷേ ആ വിമോചന പോരാട്ടത്തിന്റെ വെളിച്ചത്തിന് ഒരു മങ്ങലുമേറ്റിട്ടില്ല.
1: ആയിരത്തി 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം അക്ഷരാർത്ഥത്തിൽ അതൊരു ജനകീയ വിപ്ലവമായിരുന്നു. ബ്രിട്ടീഷ് ശക്തിക്കെതിരെ ഇന്ത്യൻ ജനത ഒരുമിച്ച് നിന്ന് പടയൊരുക്കം നടത്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൂരം കുറച്ച വിപ്ലവം.

0: 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യസമരത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായ ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു. ഗ്രാമനഗര ഭേദമെന്നി ഇന്ത്യയൊട്ടാകെ അതിൻ്റെ അലകൾ വ്യാപിച്ചു. പലതരം പ്രതിഷേധ രീതികൾ പ്രാവർത്തികമായി.
1: ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽപ്പെട്ട ആസാമിൽ നടന്ന ധീരോചിത മുന്നേറ്റങ്ങളുടെ കഥയാണ് മൃത്യുഞ്ജയം. ബ്രഹ്മപുത്ര, കപിലി, കലങ്ങ് തുടങ്ങിയ നദികൾ അതിരിടുന്ന കാനന സാമീപ്യവും കൃഷിയിടങ്ങളും നിറഞ്ഞ ഉൾനാടൻ ഗ്രാമഭൂമികളാണ് ഈ നോവലിലെ സ്ഥലരാശി.
0: ദയാശൂന്യരായ ബ്രിട്ടീഷ് പട്ടാളവും ശമ്പളക്കാരും ഉറ്റുകാരുമായ ഇന്ത്യൻ ഉദ്യോഗസ്ഥരും ഒരു വശത്തും ഭൂപ്രഭുക്കന്മാരും തൊഴിലാളികളും കൃഷിക്കാരും അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളും വീട്ടമ്മമാരും മറുവശത്തുമായി നിലയുറപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രാദേശിക പോരാട്ടത്തിന്റെ സർഗാത്മക പ്രതിനിധാനമാണ് ഈ നോവൽ.
1: സ്വതന്ത്ര ഭാരതം എന്ന സ്വപ്നത്തിനുവേണ്ടി ആത്മബലിയായ അനേകരുടെ ഓർമ്മയിലേക്കാണ് മൃത്യുഞ്ജയം വായനക്കാരെ നയിക്കുന്നത്. ദേശസ്വാതന്ത്ര്യത്തിനായി കൈമൈ മറന്ന് നടത്തിയ പ്രാദേശിക പോരാട്ടമാണ് ആസാമിൽ നടന്നത്. അസമീയ ജനതയുടെ കറകളഞ്ഞ ദേശീയബോധവും ആത്മാഭിമാനവും നോവലിസ്റ്റ് ഇവിടെ അനാവൃതമാക്കുന്നു.

0: നോവൽ ആരംഭിക്കുന്നത് പ്രക്ഷോഭകാരികളായ ചില ചെറുപ്പക്കാർ അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിവെക്കുന്നിടത്തു നിന്നാണ്. ഭീഭിറാം, ധൻപൂർ ലാസ്കർ, മാണിക് ബറ എന്നിവർ കാമ്പൂർ സ്റ്റേഷനിൽ നിന്ന് തീവണ്ടി മാർഗം ജാഗീർ റോഡിലെത്തി. വള്ളത്തിൽ കപിലി നദി കടന്ന് ദൈപാരയിലേക്കുള്ള യാത്രാമുഖത്താണവർ. ദൈപാര സത്രത്തിലെ ശാന്തിസേനയുടെ നേതാവായ ഗോസായിജിയെ കാണുകയാണ് ലക്ഷ്യം. ശാന്തിസേനയെന്നാണ് സംഘത്തിൻ്റെ പേരെങ്കിലും അവരുടേത് സായുധ പോരാട്ടവും ഒളിപ്പോരുമാണ്. മഹാത്മജിയുടെ അഹിംസാമാർഗത്തെ ആദരിച്ചുകൊണ്ട് തന്നെ അനിവാര്യമായ അക്രമമാർഗമാണ് അവർ വെള്ളക്കാർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്.
1: ഏറ്റവും അപകടം പിടിച്ച ചുമതലകൾ ഏറ്റെടുത്ത് വിജയശ്രീ ലാളിതനാകുന്ന ധീര യുവാവാണ് അവിവാഹിതനായ ധൻപൂർ, ഈ നോവലിലെ ഏറ്റവും തിളക്കമുറ്റ കഥാപാത്രം. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്നയാളാണ് ധൻപൂർ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധി ഉരുവിട്ട മന്ത്രതുല്യമായ മുദ്രാവാക്യം ചൊല്ലിക്കൊണ്ടാണ് അയാൾ ശാന്തിസേനയിൽ അംഗമായത്. കാംപൂരിൽ ടെലിഫോൺ കമ്പി മുറിച്ചു കളയുന്നതിനും തീവണ്ടിപ്പാളം തകർക്കുന്നതിനും നേതൃത്വം നൽകിയ ധൻപൂറിന് നേതാക്കൾ പുതിയ ചുമതല നൽകിയിരിക്കുകയാണ്.
0: വലിയ വിപ്ലവകാരിയാണെങ്കിലും ധൻപൂർ പ്രണയലോലനായ ഒരു കാമുകൻ കൂടിയായിരുന്നു. ഒളിവ് ജീവിതവും പ്രച്ഛന്ന വേഷവുമൊക്കെയായി പലയിടങ്ങളിൽ കഴിഞ്ഞ അയാളുടെ മനസ്സ് കൗമാരത്തിലേ കീഴടക്കിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കാംപൂരിൽ. ഡിമി അതാണവളുടെ പേര്. നല്ല ചുറുചുറുക്കും തന്റേടവും മാത്രമല്ല കറകളഞ്ഞ ദേശസ്നേഹവും അവളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു. ശാന്തിസേനയുടെ വീരസാഹസിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹകാരിയുമായി നോവലിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഡിമി. കാംപൂരിൽ ഒരു ദിവസം ഡിമിയും അമ്മയും ഭിഭിറാമിന്റെ വീട്ടിൽ വന്ന് മടങ്ങുമ്പോൾ ധൻപൂർ അവർക്കൊപ്പം പോയി.
2: മോനെന്താ ഞങ്ങളുടെ പിന്നാലെ വരുന്നേ? മോനെ ഇതാ ഒന്ന് മുറുക്കാം. ആ മോളെ ഡിമി, ഈ മോന് കുറച്ച് ചോളം കൊടുക്ക്.
3: ഇതാ ചോളം. അമ്മ ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ വരുന്നത്?
4: അത് പിന്നെ വെറുതെ, കപിലി നദി കാണാൻ.
3: കള്ളം, പച്ചക്കള്ളം. കപിലിയെ നിങ്ങളും സ്നേഹിക്കുന്നുണ്ടോ?
4: ഓ, ഞങ്ങൾക്ക് കപിലിയെ വലിയ ഇഷ്ടമാണ്.
3: കപിലിക്ക് പല പേരുകളുണ്ട് അറിയാമോ? നദിയല്ല അവൾ, ദേവിയാണ്.
4: അതെ, ദേവിയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെ അക്കരെ പോകും?
3: ഏതെങ്കിലും വള്ളം വരും.
4: അതാ അവിടെ ഒരു വള്ളം കിടക്കുന്നു, ഞാൻ നിങ്ങളെ അക്കരെ കൊണ്ടാക്കട്ടെ.
2: വള്ളം മോന്റെ ആണോ?
4: എന്റെ അല്ല, പക്ഷേ എനിക്ക് തുഴയാൻ അറിയാം.
2: ആ വേണ്ട, മോൻ വീട്ടിൽ പോക്കോ. അതിരിക്കട്ടെ, എന്തിനാ മോൻ ഇത്രയും ദൂരം ഞങ്ങളുടെ കൂടെ വന്നത്?
4: അത് പിന്നെ സത്യം പറയട്ടെ, ഡിമിക്ക് വേണ്ടി, ഡിമിക്ക് വേണ്ടിയാണ് ഞാൻ.
2: മോനെ, ഡിമിയെ പറ്റി ആലോചിക്കണ്ട. അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഡഗാരു നദിയുടെ കരയിൽ താമസിക്കുന്ന ഹാരോ വർഗത്തിൽപ്പെട്ട ഡിലി അവളെ മാംഗല്യം കഴിക്കും.
1: ഡിമിയുടെ മാതാവിന്റെ വാക്കുകൾ ഇടുത്തി പോലെയാണ് ധൻപൂറിന്റെ ചെവിയിൽ പതിച്ചത്. ആദ്യമായി ഇഷ്ടപ്പെട്ട പെൺകുട്ടി മറ്റൊരാളുടേതാവാൻ പോകുന്നു. നിരാശയോടെ ധൻപൂർ തിരിഞ്ഞു നടന്നു. പക്ഷേ ഡിമിയുടെ രൂപം അയാളുടെ മനസ്സിൽ എന്നുമുണ്ടായിരുന്നു. ഡിമിയുടെ ഉള്ളിലെ കാമുക പ്രതിരൂപമായി ധൻപൂറും ശാശ്വത പ്രതിഷ്ഠ നേടി.
0: പിന്നീട് കാൽപ്പനിക സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഗറില്ല സമരമാർഗങ്ങളിലൂടെ സധൈര്യം നീങ്ങിയ ധൻപൂറിന് ശാന്തിസേനാ പ്രവർത്തകയായ കലികച്ചേച്ചി അത്യന്തം ദയനീയമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി. സുഭദ്രയെ. ബ്രിട്ടീഷ് പട്ടാളക്കാർ മീറ്റിംഗ് സ്ഥലത്തുവെച്ച് സംഘം ചേർന്ന് മാനഭംഗപ്പെടുത്തിയ പെൺകുട്ടിയാണ് സുഭദ്ര. പട്ടാളക്കാരുടെ ഭീകര താണ്ഡവത്തെക്കുറിച്ച് ദൈപാര യാത്രയ്ക്കിടയിൽ കൂട്ടുകാർക്ക് വിവരിച്ചു കൊടുക്കുന്നു.
5: സ്ത്രീകളെ പെരുവഴിയിലൂടെ

0: നിർദ്ദയമായി വലിച്ചിഴച്ചു. അവരുടെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞു. നഗ്നമായ ശരീരത്തിൽ പലയിടത്തും മുറിവ് പറ്റി രക്തമൊഴുകി. അമ്മയുടെ മടിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വലിച്ചെടുത്ത് തറയിലടിച്ചു. ഉറക്കെ കരഞ്ഞവരുടെ വായിൽ തുണി തിരുകി പുരുഷന്മാരെ ലാത്തികൊണ്ട് ക്രൂരമായി തല്ലിച്ചതച്ചിട്ട് കൈകൾ പിന്നിൽ കെട്ടി നഗ്നരാക്കി പൊള്ളുന്ന വെയിലത്ത് മണിക്കൂറുകളോളം നിർത്തി. ആസാം മുഴുവൻ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഗ്രാമീണരെ പോലീസ് ഭയചകിതരാക്കി.
1: ദേശീയ ബോധമുള്ള ഇന്ത്യൻ പൗരന്മാരെ ക്രൂരമായി അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നിലപാടിന്റെ ദൃഷ്ടാന്തമാണ് സുഭദ്രയുടെ ദുരന്ത കഥയിലൂടെ വീരേന്ദ്രകുമാർ ഭട്ടാചാര്യ വ്യക്തമാക്കുന്നത്. ധൻപൂറിനെ പോലെയുള്ള നിരവധി ചെറുപ്പക്കാരിൽ സ്വാതന്ത്ര്യസമര ആവേശത്തോടൊപ്പം പ്രത്യാക്രമണത്തിനും ഒളിയുദ്ധത്തിനുമുള്ള മാനസികാവസ്ഥ സൃഷ്ടിച്ചത് ഇത്തരം നരാധമ നടപടികളാണ്.
2: അവശയും നിരാലംബയുമായ സുഭദ്രയെ ധൻപൂറും കലികയും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. ക്ഷീണിതയായ അവളെ ധൻപൂർ ചുമലിലെടുത്തുകൊണ്ടാണ് ആശുപത്രിയിലും പിന്നെ രോഹയിലെ ആശ്രമത്തിലും എത്തിച്ചത്. ഡിമിയുടെ മുഖച്ഛായയും സൗന്ദര്യവുമുള്ള പെൺകുട്ടിയായിരുന്നു സുഭദ്ര. അവളെ താൻ വിവാഹം കഴിക്കുമെന്ന് ധൻപൂർ മനസ്സിലുറപ്പിക്കുകയും പലരോടും അത് വെളിപ്പെടുത്തുകയും ചെയ്തു.
1: സുഹൃത്തുക്കളോടൊപ്പം ഏറെ സാഹസികമായി ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായ അട്ടിമറി പ്രവർത്തനത്തിന് പോകുമ്പോഴും ധൻപൂറിന്റെ മനസ്സു നിറയെ സുഭദ്രയായിരുന്നു. അവളുമൊത്തുള്ള ദാമ്പത്യത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു.
2: കാംപൂർ, ബാർപൂജിയ, ബബേജിയ തുടങ്ങിയ അസമീയ ഗ്രാമങ്ങളിലൊക്കെ പോലീസ് റോന്തു ചുറ്റൽ വ്യാപകമാക്കി കഴിഞ്ഞിരുന്നു. ശാന്തിസേനയുടെ ഭാഗമായ മൃത്യുവാഹിനി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനായി സർവ്വസന്നാഹങ്ങളോടെ ചീറിപ്പാഞ്ഞു നടക്കുകയാണ് ഇൻസ്പെക്ടർ ശൈക്കിയെയും സംഘവും.
1: പോലീസിന്റെയും ചാരന്മാരുടെയും ഒന്നും കണ്ണിൽപ്പെടാതെ ധൻപൂറും കൂട്ടുകാരും ദൈപരാസത്രത്തിലെ ഗോസായിയുടെ അടുക്കലെത്തി. ഗോസായിയാണ് പദ്ധതിയുടെ മുഖ്യ ആസൂത്രകൻ. ആത്മീയ ആചാര്യനും കർഷകനുമായ അദ്ദേഹം തികഞ്ഞ ധർമ്മിഷ്ഠനും പുരോഗമനവാദിയും കൂടിയായിരുന്നു. കുറച്ചു സമയം കൊണ്ടുതന്നെ ധൻപൂരിനെ മനസ്സിലാക്കാൻ ഗോസായിക്ക് കഴിഞ്ഞു.
3: ധൻപൂർ, ഇതിനു മുമ്പ് ഏതെങ്കിലും റെയിൽപാളം ഇളക്കിയിട്ടുണ്ടോ?
4: ഉണ്ട്, കാംപൂരിൽ.
3: അതിനുള്ള ഉപകരണങ്ങൾ?
4: അതൊക്കെയുണ്ട്. റെയിൽവേയിലെ ഒരു ഗ്യാങ്മാനോട് വാങ്ങിക്കൊണ്ടുവന്നു.
3: ആഹാ, അയാൾ തന്നോ?
4: തന്നു. കാംപൂർ, ബഡംപൂർ, രോഹ എന്നിവിടങ്ങളിലൊക്കെ പലതരം അക്രമങ്ങൾ നടന്നുകഴിഞ്ഞു. ജനങ്ങൾ വല്ലാതെ അസ്വസ്ഥരും ക്ഷുഭിതരുമാണ്. ഇവിടുത്തെ സ്ഥിതി എന്താണ് ഗോസായിജി?
3: ഇവിടെ അധികം അക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അടുത്ത ഗ്രാമത്തിൽ മിലിറ്ററിക്കാർ ഒരു വൃദ്ധയെ ബൂട്ട്സിട്ട് ചവിട്ടി അവശയാക്കി. തന്റെ വയലിൽ നിന്ന് ധാന്യമെടുത്തത് ചോദ്യം ചെയ്തതിനാണ് പട്ടാളക്കാർ പാവം വൃദ്ധയെ ഉപദ്രവിച്ചത്. ആ പാവം 4 ദിവസം വരെ രക്തം ഛർദ്ദിച്ചു.
4: ധർമ്മചിന്ത പേരിന് പോലുമില്ലാത്ത ദുഷ്ടന്മാർ.
3: സാമ്രാജ്യത്വ സേന അങ്ങനെയാണ്. പണത്തിനു വേണ്ടി പണിയെടുക്കുകയല്ലേ സൈന്യാധിപൻ പറയുന്നതാണ് വേദവാക്യം. ഇവരുടെ മനസ്സ് മാറാമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ബ്രിട്ടീഷുകാരുടെ പതനം സംഭവിക്കും.
2: ഗോസായി ഭവനത്തിൽ നിന്ന് അത്താഴം കഴിച്ച് ധൻപൂറും മധു എന്ന സ്വാതന്ത്ര്യസമര ഭടനും അനന്തര ചുമതലകൾ നിർവഹിക്കാനായി പുറപ്പെടുന്നു. അത്യന്തം സാഹസികവും രഹസ്യ സ്വഭാവമുള്ളതുമായ ദൗത്യം നിർവഹിക്കാനുള്ള പുറപ്പാടാണ്. ചെറുപ്പക്കാരും കുടുംബസ്ഥരുമായ ഒട്ടേറെ പേർ സന്നദ്ധ സംഘത്തിലും ഗറില്ല മുന്നേറ്റത്തിലും ഉണ്ട്. സ്വാതന്ത്ര്യം എന്നതു മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം അവരുടെ ഹൃദയങ്ങളിൽ അത്രയേറെ ഇഴുകിച്ചേർന്നിരുന്നു.
1: ധൻപൂർ നിർഭയനും ദൃഢചിത്തനുമായ പോരാളിയാണ്. മുന്നോട്ടു വച്ച കാൽ പിന്നോട്ടെടുക്കാത്ത ധീരൻ. സാമ്രാജ്യത്വത്തിന്റെ നെറുകേടുകൾക്കെതിരെ ജീവൻ വില കൊടുത്തും പൊരുതുന്ന ചാവേർ പടയാളി. സുഭദ്രയ്ക്ക് നേരിട്ട മാനഭംഗം അയാളുടെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർ മാത്രം കയറി വരുന്ന തീവണ്ടി പാളം തെറ്റിച്ച് മറിക്കുന്നതോടൊപ്പം അവർ ഇന്ത്യക്കാരോട് ചെയ്ത അധാർമികതകൾക്കുള്ള മറുപടി കൂടി നൽകാനാണ് ധൻപൂർ ആഗ്രഹിച്ചത്.
2: ധൻപൂറിനോടൊപ്പം പുറപ്പെട്ട മധു പക്ഷേ ആശങ്കാകുലനായിരുന്നു. ധർമ്മ അധർമ്മ ചിന്തകൾ ഒരുപോലെ അയാളുടെ മനസ്സിനെ മഥനം ചെയ്തു. പട്ടാളക്കാരുടെ ജീവനെയും കുടുംബത്തെയും ഓർത്ത് അയാൾക്ക് ചാഞ്ചല്യമുണ്ടായി.
1: ലയറാം എന്ന സമ്പന്നന്റെ വീട്ടിലേക്കുള്ള കാട്ടുവഴിയിലൂടെ അവർ നടക്കുകയാണ്. അയാളുടെ കൈവശമുള്ള തോക്കുകൾ ഒളിപ്പോരിനായി സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. ഗോസായിജിയുടെ ശിപാർശ പ്രകാരമാണ് ആ യാത്ര. കാൽനടക്കിടയിൽ കാംപൂരിൽ ബ്രിട്ടീഷുകാർ നടത്തിയ മനുഷ്യക്കുരുതിയെക്കുറിച്ചും ശാന്തിസേനയിലേക്ക് കൂടുതൽ സ്ത്രീ പുരുഷന്മാരും വിദ്യാർത്ഥികളും ചേരുന്നതിനെക്കുറിച്ചും പെറ്റമ്മയുടെ മുന്നിൽ വച്ച് രണ്ട് ചെറിയ ആൺകുട്ടികളെ പട്ടാളം വെടിവെച്ച് കൊന്നതിനെപ്പറ്റിയും ധൻപൂർ പറഞ്ഞു.
2: രൂപ്നാരായണൻ എന്ന മിടുക്കനായ കോളേജ് വിദ്യാർത്ഥി ആ നരവേട്ടയിൽ പ്രതികരിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം ചേർന്ന കാര്യം ധൻപൂർ എടുത്തു പറഞ്ഞു. ധൻപൂറിന്റെ വാക്കുകൾ മധുവിന് ഊർജവും സമരാവേശവും പകർന്നു. അവർ കലങ് നദി നീന്തിക്കടന്ന് ലയറാമിന്റെ വീട്ടിലെത്തി. ഇൻസ്പെക്ടർ ശൈഖിയ സന്ദർശിക്കുന്നതിനാൽ തോക്ക് നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് ലയറാം പറഞ്ഞു. ലയറാം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളല്ലെന്ന് മനസ്സിലാക്കിയതിനാൽ അയാളെ ബന്ദിയാക്കി മധുവും ധൻപൂറും തോക്കെടുത്തുകൊണ്ട് പുഴക്കടവിലേക്ക് പോയി.
1: തീവണ്ടി മറിക്കുന്നതിന് കൂട്ടുകാരെ പല സംഘങ്ങളാക്കി അയച്ച ശേഷം ഗോസായി ഭാര്യയോട് ശാന്തിസേനയുടെ കർമ്മപദ്ധതികൾ വിവരിച്ചു കൊടുക്കുന്നു. ഭർത്താവിന് അപായം സംഭവിക്കുമോ എന്ന ഭീതിയാണ് ഗോസായി പത്നിക്ക്.
3: എന്തു പറ്റി? എന്തിനാണ് കരയുന്നത്?
5: ഞാൻ കിടക്കുമായിരുന്നു, ഒരുപോലെ കണ്ണടച്ചില്ല. നിങ്ങളെല്ലാരും കൂടി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പേടിയാവുന്നു.
3: അകത്തു വന്ന് നിന്നോട് ഉറങ്ങാൻ പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാണ്, പക്ഷേ നേരം പോയി. ഈയിടെ ഭാര്യയേക്കാൾ അടുപ്പം വിപ്ലവകാരികളായ സ്നേഹിതന്മാരോടാണെന്ന് തോന്നുന്നുണ്ടോ?
5: ഇത്രനാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് എനിക്കിതൊന്നും മനസ്സിലാവില്ലെന്ന് കരുതരുത്. എനിക്കെല്ലാം അറിയാം. അല്ല, ഇന്നലെ അങ്ങ് ഒരു മാൻപേടയുടെ കരച്ചിൽ കേട്ടോ?
3: ഇല്ല, മാൻപേട മനുഷ്യനെ പോലെ കരയുമോ? അതൊക്കെ നിന്റെ മനസ്സിന്റെ തോന്നലാണ്.
5: പേടിയാവുന്നേ, നമ്മൾ രണ്ടാള് മാത്രല്ല, ഒരാള് കൂടി ഈ വീട്ടിൽ വരാനുണ്ടെന്ന് അറിയാലോ.
3: നീ പരിഭ്രമിക്കാതിരിക്കൂ, എല്ലാം നല്ലതിനാണെന്ന് കരുതൂ. നമ്മുടെ നാട് സ്വതന്ത്രമാകട്ടെ.
5: പിന്നെ ഇന്നലെ കലിക ചേച്ചി പറഞ്ഞ് ഒരു വാർത്ത അറിഞ്ഞു.
3: എനിക്ക് വല്ലാതെ വലിവ് കൂടിയിരിക്കുന്നു. മകരധ്വജം ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് തരൂ. ആ കാര്യമെന്താണെന്ന് പറഞ്ഞില്ല.
5: ആ സുഭദ്രയില്ലേ, ദേഹത്ത് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു.
3: ഹോ, കഷ്ടം. അവൾ വീണ്ടും പട്ടാളത്തിന്റെ കയ്യിൽപ്പെട്ടോ?
5: അല്ല, അവൾക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. ധൻപൂർ അവളോട് യാത്ര ചോദിച്ചു പോന്ന ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ധൻപൂരിന്റെ അസാന്നിധ്യം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അയാൾ വെടിയേറ്റ് മരിച്ചതായി സ്വപ്നം കണ്ട് പിച്ചും പേയും ഒക്കെ പറഞ്ഞു. പിന്നെ സ്വയം തീ കൊളുത്തുകയായിരുന്നു അത്രേ.
3: ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും ആത്മഹത്യ അത് വേണ്ടിയിരുന്നില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലല്ലോ. മാത്രമല്ല, ധൻപൂർ അവൾക്കൊരു ജീവിതം കൊടുക്കുമായിരുന്നു. അയാൾ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അയാൾ ഈ സാഹചര്യത്തിൽ ഇതൊന്നും അറിയാൻ പാടില്ല. ഇല്ല, ധൻപൂറിന്റെ മനസ്സ് ചഞ്ചലമാകാൻ പാടില്ല.
5: അതെ, ധൻപൂറിന്റെ മനസ്സ് തകരുമെന്നും അയാൾ ഇതറിഞ്ഞ തീരുമാനിച്ച കാര്യങ്ങളൊന്നും നടക്കുകയില്ലെന്നും കലികച്ചേച്ചി പറഞ്ഞിരുന്നു.
3: കലികച്ചേച്ചി പിന്നീട് എങ്ങോട്ട് പോയി?
5: ധതിയുടെ വീട്ടിലേക്ക്. ഞാൻ അപ്പോൾ മുതൽ അങ്ങയെ കാത്ത് മുറി കിടക്കുകയായിരുന്നു. അങ്ങനെ കിടക്കുമ്പോഴാ കാട്ടിൽ നിന്ന് മാൻപേട കരയുന്ന ശബ്ദം കേട്ടത്.

0: സുഭദ്ര കരയുകയാണെന്ന് തോന്നിപ്പോയി.
1: എന്തായാലും എനിക്ക് ഉടനെ പോണം, നേരം പുലരും മുമ്പ് മായങ്ങിലെത്തണം.
0: ആർക്കെല്ലാം എന്തെല്ലാം ഇനി സംഭവിക്കുമെന്ന് ആർക്കറിയാം.
1: സമാധാനമായിരിക്കൂ, ഞാൻ ഇറങ്ങുന്നു.
2: നേരം പുലരുന്നതിന് മുൻപ് മായങ്ങിലെത്താനുള്ള യാത്ര ആരംഭിക്കുകയാണ് ഗോസായി. അദ്ദേഹം ഒരു ശുഭാപ്തി വിശ്വാസിയായ ദേശസ്നേഹിയാണ്. അന്ധവിശ്വാസങ്ങളെ എതിർക്കും. ദൈപാരായിൽ ശാന്തിസേനയുടെ ഏകോപന ചുമതല ഗോസായിക്കാണ്. തന്റെ കാലുകൾ സ്വയം നീങ്ങുകയല്ല, ഏതോ യന്ത്രം തള്ളി നീക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. കുമാർകുച്ചി എന്ന സ്ഥലത്തുള്ള ആശ്രമത്തിലാണ് എത്തേണ്ടത്. കാട്ടിലും വയൽവരമ്പുകളിലൂടെയുമാണ് ഈ രാത്രി നടത്തും. അദ്ദേഹം ഗർഭിണിയായ തന്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തു. മാൻപേടയുടെ കരച്ചിൽ അദ്ദേഹത്തിന്റെയും ഓർമ്മയിൽ ഓടിയെത്തി.
3: ശാന്തിസേനയുടെ പ്രവർത്തനത്തെയും തങ്ങളുടെ സമരരീതിയെയും കുറിച്ച് ഗോസായി പേർത്തും പേർത്തും ആലോചിച്ചു. വഴിയിൽ ഭീഭീറാമും ആഹിന കോവറും അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഭീഭീറാമിനോട് സുഭദ്രയുടെ മരണവിവരം ഗോസായി പറഞ്ഞു. ധൻപൂർ അതറിയാതിരിക്കുക എന്നത് അവരുടെ പൊതു ആവശ്യമായിരുന്നു. ഏറെ നേരം നടന്ന് മൂവരും കുമാർകുചി ആശ്രമത്തിലെത്തി. അടുത്ത ദിവസം ശാന്തിസേന പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിരുന്നു.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
1: ബീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ നോവൽ മൃത്യുഞ്ജയം ആദ്യ ഭാഗം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. ശബ്ദസാന്നിധ്യം എൻ ജെ ജോഷിലാൽ, ഐശ്വര്യ, റൂബി ബാബു, സുഷമ അനിൽ, അനന്തു മൈലച്ചൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: അതെ, ഈ E20 യെ കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
2: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 യെ ഓട്ടോമോട്ടീവും ഫ്യൂൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യൂൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒപ്റ്റെയ്ൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
1: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
2: ഭാരത സർക്കാർ സംരംഭമായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
3: എന്റെ ഫ്രിഡ്ജ് അളിയാ, എന്റെ കളറൊക്കെ പോയളിയാ, എന്നെ ഇനിയെങ്കിലും ഒന്ന് മാറ്റോ.
4: ടിവി ബ്രോ, നിന്റെ കാര്യം ഭേദം,
3: എന്റെ ഐസ് മൊത്തം ഉരുകി വെള്ളപ്പൊക്കമായി.
5: പരാതികൾ അവസാനിപ്പിക്കാം. വിട്ടപ്പള്ളൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ്. ECMIൽ വീട് അപ്ഗ്രേഡ് ചെയ്യൂ. ഒപ്പം ഗ്ലാസ് കെറ്റിൽ, അയൺ ബോക്സ്, നെക് ബാൻഡ്, AC വിൻഷീൽഡ് തുടങ്ങി ഉറപ്പായ ഫ്രീ ഗിഫ്റ്റ് സ്വന്തമാക്കൂ. നവരാത്രി ഫെസ്റ്റ് EMI ബെസ്റ്റ്. വിട്ടപ്പള്ളൽ ഏജൻസീസ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 5:15 തുടിതാളം കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട് ഇന്ന് വൈകുന്നേരം 5:15.

ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ കേൾക്കാം നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം. തുടർന്ന് അമൽ കൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കേൾക്കാം സ്വപ്നങ്ങൾക്ക് ചിറകേകിയ കലാം, കോളിൻ ജോസ് നടത്തുന്ന പ്രഭാഷണം. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി ഇപ്പോൾ കേൾക്കാം മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. മഴവില്ലിൽ ഇന്നാദ്യം കേൾക്കാം ജബ് വി മെറ്റ് എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം.

അർജിത് സിംഗ്, മണിമഹാദേവൻ, രവി മിശ്ര, അർഷാദ് മുഹമ്മദ് എന്നിവർ ചേർന്ന് ആലപിച്ച ഹിന്ദി ഗാനമാണ് മഴവില്ലിൽ അടുത്തത്. ചിത്രം റാസി.

മഴവില്ലിൽ ഇനിയൊരു മലയാള ചലച്ചിത്രഗാനമാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കർ, പൂർണിമ കണ്ണൻ എന്നിവർ പാടിയത്. വരികൾ വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം.
1: ഏ ആകാശവാണി ക തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുനത്തെ ഹെ ഹിന്ദി പാഠ്. അധ്യാപിക ഹെ എൻ ജയ, ഛാത്രായം ഹെ ജിസായ സജി ഓർ ആത്മാ മരിയ.
2: നമസ്തേ ജി.
3: നമസ്തേ, ബൈഠിയെ. അപ്ന അപ്ന നാം ബതായി.
4: മേരാ നാം ആത്മാ മരിയാ ഹൈ.
3: ഓർ തുമാരാ നാം ക്യാ?
4: മൈ ജിസാ ഹൂം.
3: അച്ഛാ, ആപ് ലോഗോ കേ ഘർ മേ പേഡ് ഹൈ?
4: ഹാ ജി ജി.
3: ആപ് ലോഗോ നേ പേഡ് ലഗായാ ഹൈ ഘർ മേ?
4: ഹാ ജി
5: ജി.
3: അച്ഛാ, പേഡ് ഹമാരി സമ്പത്തി ഹൈ, ഹൈ നാ?
4: ഹാ ജി.
3: പേഡോ കാ സംരക്ഷൺ കർനാ ഹമാരാ കർത്തവ്യ ഹൈ. ഏക് ബാർ ഏക് പേഡ് കി സംരക്ഷൺ കേ ലിയേ ജൂലിയ നാമക് ഏക് ലഡ്കി നേ ജോ സംഘർഷ് കിയാ ഉസ്കി കഹാനി ഹൈ ജൂലിയ ഓർ ലൂന. യ കഹാനി ആജ് ഹം പഠേംഗേ. ശ്രീമതി നേഹ സിംഗ് കി കഹാനി ഹൈ. ഏ കഹാനി കിസ്നെ ലിഖി?
4: ശ്രീമതി നേഹ സിംഗ് നേ ലിഖി.
3: ശ്രീമതി നേഹ സിംഗ് നേ ലിഖി. ശ്രീമതി നേഹ സിംഗ് കേ ബാരേ മേ സുനാ ഹൈ?
4: നഹീ ജി.
3: അച്ഛാ, മേ ബതാഊംഗി. സുനിയേ, നേഹ സിംഗ് ക ജന്മ 1982 മെയ് 5 കോ വാരണാസി മേ ഹുവാ. നേഹ സിംഗ് ക ജന്മ കബ് ഹുവാ?
4: 1982
3: മെയ് ഹുവാ. ഓർ ഉൻക ജന്മ കഹാ ഹുവാ ജിസാ ബതായേ?
4: വാരണാസി
3: മേ ഹുവാ. വേ അംഗ്രേസി ഓർ ഹിന്ദി ഭാഷ മേ ലിഖതി ഹൈ. ശ്രീമതി നേഹ സിംഗ് അംഗ്രേസി ഭാഷ മേ ഓർ ഹിന്ദി ഭാഷ മേ ലിഖതി ഹൈ. ഉൻകി 19 പുസ്തകേം പ്രകാശിത് കി ഹൈ. ഉൻകി കിത്നി പുസ്തകേം പ്രകാശിത് കി ഹൈ?
4: 19
3: പുസ്തകേ. 19 കിത്ന ഹൈ?
4: 19.
3: 19 മാനേ
4: 19.
3: വേ ബച്ചോ കേ ലിയേ കൈ പുസ്തകേ ലിഖതി ഹൈ. ഉൻകി പെഹ്ലി പുസ്തക് ദ വെനസ്ഡേ ബസാർ 2014 മേ പ്രകാശിത് കി. ശ്രീമതി നേഹ സിംഗ് കി പെഹ്ലി പുസ്തക കാ ക്യാ നാം ഹൈ ആത്മാ ബതായേ?
4: ദ വെനസ്ഡേ ബസാർ.
3: ദ വെനസ്ഡേ ബസാർ. വ കബ് പ്രകാശിത് കി ജിസാ?

0: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, 1000 മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ASIAM BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷനുള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
1: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
0: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത് ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.

0: എന്റെ ഫ്രിഡ്ജ് അളിയാ, എന്റെ കളറൊക്കെ പോയളിയാ, എന്നെ ഇനിയെങ്കിലും ഒന്ന് മാറ്റോ.
1: ടി വി ബ്രോ, നിന്റെ കാര്യം ഭേദം,
2: എന്റെ ഐസ് മൊത്തം ഉരുകി വെള്ളപ്പൊക്കമായി.
3: പരാതികൾ അവസാനിപ്പിക്കാം. വിട്ടപ്പിളൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ്. ഈ സി എം ഐയിൽ വീട് അപ്ഗ്രേഡ് ചെയ്യൂ. ഒപ്പം ഗ്ലാസ് കെറ്റിൽ, അയൺ ബോക്സ്, നെക് ബാൻഡ്, എ സി വിൻഷീൽഡ് തുടങ്ങി ഉറപ്പായ ഫ്രീ ഗിഫ്റ്റ് സ്വന്തമാക്കൂ. നവരാത്രി ഫെസ്റ്റ്, ഇ എം ഐ ബെസ്റ്റ്. വിട്ടപ്പിളൽ ഏജൻസീസ്.
4: ആകാശവാണി
5: തുടിതാളം കേളികൊട്ട് അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഉണ്ണിമേനോൻ പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. സത്തായും ചിത്തായും പരിലസിക്കും വേദവിത്തായ ഗുരുവായൂരപ്പ എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM eBus സേവ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 കിസാൻ വാണി. ഇതിൽ ഇന്നലെ അന്തരിച്ച പാരമ്പര്യ നെൽവിത്തുകളുടെയും തനത് കൃഷിരീതികളുടെയും സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമനുമായി നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. ഇതിൽ നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം. അമൽ കൃഷ്ണ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം. 8:00 നേർമൊഴി. നാടകകൃത്തും തിരക്കഥാകൃത്തുമായ മുഹാദ് വെമ്പായവുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് സാഗർമാല പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. സ്വപ്നങ്ങൾക്ക് ചിറകേകിയ കലാം. കോളിൻ ജോസ് നടത്തുന്ന പ്രഭാഷണം. 9:30 നവരാത്രി സംഗീതോത്സവം 2026 നാലാം ദിവസം. തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ അമൃത വെങ്കടേഷ് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയുടെ ശബ്ദലേഖനം. LRamakrishnan വയലിൻ. SJ അർജുൻ ഗണേഷ് മൃദംഗം. DR S. കാർത്തിക് ഖടം. പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ. 11:35 മുതൽ FM Gold ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ KRC പിള്ള നൂറനാട് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത ആലാപനം സൂരജ് JB. 6:15 ഉദയഗീതം രാധാ നമ്പൂതിരി, KV നാരായണസ്വാമി എന്നിവർ പാടിയത്. 6:30 പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 172. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ. 9:45 ചലച്ചിത്രഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. 11:00 റേഡിയോ ഗ്രാമരംഗം. 11:30 ചലച്ചിത്രഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ, R. Rafi പാടിയത്. 12:20 ലളിതഗാനങ്ങൾ, അഖില A. പാടിയത്. 12:30 പ്രാദേശിക

0: വാർത്തകൾ 12:40 പ്രകാശധാര. ശസ്ത്രക്രിയാ സമയത്ത് നട്ടെല്ലിൽ സൂചി കുത്തി നൽകുന്ന അനസ്തേഷ്യ ഭാവിയിൽ നടുവേദനയ്ക്ക് കാരണമാകുമോ? മെഡിക്കൽ പരിചരണ രംഗത്ത് അനസ്തേഷ്യ വിദഗ്ധന്റെ പ്രാധാന്യം ഡോക്ടർ ഹരിദേവ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം പിന്നോട്ടൊഴുകുന്ന പുഴ. രചന കാക്കാമൂലമണി, സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 നഗരപുരാണം. 5:45 ഖുർആൻ പാരായണം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കൃഷിയിൽ നവീന അറിവുകൾ ഭാവിയിലെ ഭക്ഷ്യസുരക്ഷയ്ക്ക്, ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം, രചന വിഷ്ണു SP. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലെ. 7:45 വാർത്തകൾ. 7:55 ചലച്ചിത്ര ഗാനം. 8 മണിക്ക് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ കോഴിക്കോട് പങ്കെടുത്ത ചടങ്ങിന്റെ റിപ്പോർട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, സുകന്യ സമൃദ്ധി യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, പ്രകൃതി പാഠങ്ങൾ. 9-ാം ക്ലാസ് മലയാളം കേരള പാഠാവലി, പാഠത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്, ജസീന റഹീം നടത്തുന്ന പ്രഭാഷണം. 9:30 നവരാത്രി സംഗീതോത്സവം 2026 5-ാം ദിവസം തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഗണേശ് അവതരിപ്പിക്കുന്ന ചിത്രവേണ കച്ചേരിയുടെ ശബ്ദലേഖനം. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM Gold ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മിതമായ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ഇ-ബസ് സേവ.
2: ഇന്ത്യയിലെ നഗര പൊതുഗതാഗത സംവിധാനം കൂടുതൽ ആധുനികവും പരിസ്ഥിതി സൗഹൃദവുമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് PM E-Bus സേവ. നഗരങ്ങളിൽ വൈദ്യുത ബസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, പൊതുഗതാഗതം ശക്തിപ്പെടുത്തുക, മലിനീകരണം കുറയ്ക്കുക, കൂടുതൽ ആളുകളെ പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 2023 ഓഗസ്റ്റ് 16 കേന്ദ്രമന്ത്രിസഭ PM E-Bus സേവ പദ്ധതിക്ക് അംഗീകാരം നൽകി. പൊതുഗതാഗത സംവിധാനത്തിൽ സ്വകാര്യ വാഹനങ്ങളോടുള്ള ആശ്രയം കുറയ്ക്കുകയും നഗരങ്ങളിലെ ഗതാഗത സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നത് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യങ്ങളിൽ ഒന്നാണ്. PM E-Bus സേവ പദ്ധതിക്ക് നിരവധി ലക്ഷ്യങ്ങളുണ്ട്. നഗരങ്ങളിൽ ഇലക്ട്രിക് ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, പരമ്പരാഗത ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ മൂലമുള്ള വായു മലിനീകരണം കുറയ്ക്കുക, നഗര പൊതുഗതാഗത സംവിധാനം കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമാക്കുക, പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇലക്ട്രിക് വാഹന മേഖലയിലും അനുബന്ധ വ്യവസായങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നഗരങ്ങളിലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായിക്കുക തുടങ്ങിയവ. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം വൈദ്യുതി ഉപയോഗിച്ചാണ് ഈ ബസ്സുകൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ നഗരങ്ങളിൽ നേരിട്ടുള്ള എക്സോസ്റ്റ് മലിനീകരണം കുറയ്ക്കാൻ ഇവ സഹായിക്കും. ശബ്ദമലിനീകരണം കുറയ്ക്കുന്നതിനും ഇലക്ട്രിക് ബസ്സുകൾക്ക് കഴിയും.

പ്രത്യേകിച്ച് ജനസാന്ദ്രത കൂടുതലുള്ള നഗരങ്ങളിൽ ഇത്തരം ബസ്സുകൾ പ്രയോജനകരമാണ്. PM ഇ ബസ് സേവ വഴി പൊതുഗതാഗത സംവിധാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ബസ് സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സഹായം ലഭിക്കും. ചാർജിംഗ് സൗകര്യങ്ങൾ, ബസ് ഡിപ്പോകൾ തുടങ്ങിയ അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പദ്ധതിയിൽ പ്രാധാന്യമുണ്ട്. പൊതുഗതാഗതം മെച്ചപ്പെടുമ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുകയും അതുവഴി നഗരങ്ങളിലെ ഗതാഗത കുരുക്കും മലിനീകരണവും കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും.

0: ഈ നവരാത്രിയിൽ വീട്ടിൽ പുതിയ ഗാഡ്ജറ്റുകളും കൂടെ വൻ സമ്മാനങ്ങളും വരാൻ വലിയ യോഗമുണ്ട്.
1: അതെങ്ങനെയാ തിരുമേനി?
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ് EMI ബെസ്റ്റ് 000 1 EMI ഓഫ് സ്കീമുകളിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാം. ഓരോ ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും കൊമ്പൻ ഓഫറിൽ 5000-ൽ അധികം വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നേടാം. ഏത്? പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
1: ലക്ഷദ്വീപ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി, കേരള ജുഡീഷ്യൽ അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10, 11, 12 തീയതികളിലായി ജില്ലാ കോടതി കേസ് മാനേജ്മെന്റ് സംവിധാനത്തെക്കുറിച്ചുള്ള ശേഷി വികസന പരിശീലന പരിപാടികൾ കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് തോമൻസൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരള ഐടി ഡയറക്ടറേറ്റ് വികസിപ്പിച്ചെടുത്ത ജില്ലാ കോടതി കേസ് മാനേജ്മെന്റ് സംവിധാനത്തിൽ ലക്ഷദ്വീപിലെ 3 കോടതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കായാണ് 3 ദിവസത്തെ ശേഷി വികസന പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചത്. ഭൂമിശാസ്ത്രപരമായി വിഘടിച്ചു കിടക്കുന്ന ദ്വീപുകളിലെ ദ്വീപനിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും വേഗത്തിലും സമയബന്ധിതമായും ലഭ്യമാക്കുന്നതിന് സഹായകരമാവുമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് തോമൻസൺ പറഞ്ഞു. ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എസ് മനു മുഖ്യ പ്രഭാഷണവും ജസ്റ്റിസ് ബസന്ത് ബാലാജി അധ്യക്ഷ പ്രസംഗവും നടത്തി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ കവരത്തി ദ്വീപിൽ നിർവഹിച്ചു. പ്രീ സ്കൂൾ കുട്ടികൾക്കായി കിർത്താൻ, മിനിക്കോയ്, കവരത്തി, ചേത്രാത്ത്, അമിനി എന്നീ ദ്വീപുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച നന്ദ്ഗർ അംഗൻവാടി കെട്ടിട സമുച്ചയങ്ങൾ ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ ഉദ്ഘാടനം ചെയ്തു. കടമത്ത്, കിർത്താൻ, ചേത്രാത്ത് എന്നീ ദ്വീപുകളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കീഴിൽ പൂർത്തീകരിച്ച പെട്രോൾ ഓയിൽ ലൂബ്രിക്കൻ ഔട്ട്ലെറ്റുകളും അന്ത്രോത്ത് ദ്വീപിൽ 319 kW ശേഷിയുള്ള സോളാർ പ്ലാന്റും ഇതോടൊപ്പം അഡ്മിനിസ്ട്രേറ്റർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിയുള്ളവർക്കും വയോധികർക്കുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളായ ADIP, RVY എന്നിവയുടെ കീഴിൽ സഹായ ഉപകരണങ്ങളുടെ വിതരണവും ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ നിർവഹിച്ചു. ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ലക്ഷദ്വീപിനെ 100% സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമാക്കി രൂപപ്പെടുത്തിയതിന്റെ പ്രഖ്യാപനവും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ചടങ്ങിൽ നിർവഹിച്ചു. ലക്ഷദ്വീപിലെ അർഹരായ എല്ലാ ഭിന്നശേഷിയുള്ളവർക്കും വയോധികർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ സമയബന്ധിതമായി തന്നെ ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചടങ്ങിൽ നിർദ്ദേശം നൽകി. അഷുറൻസ് പാർലമെന്ററി കമ്മിറ്റി കഴിഞ്ഞ 5, 6, 7 തീയതികളിലായി ലക്ഷദ്വീപ് സന്ദർശിച്ചു. ഇതിന്റെ ഭാഗമായി ബംഗാരം ദ്വീപിൽ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രത്യേക അവലോകന യോഗങ്ങളിലും കമ്മിറ്റി പങ്കെടുത്തു. ലോക്സഭാ MPയും അഷുറൻസ് പാർലമെന്ററി കമ്മിറ്റി ചെയർമാനുമായ ഹരേന്ദർ സിംഗ് മാലിക്, MP രാംപ്രീത്

0: എന്നിവരടങ്ങിയ സംഘമാണ് വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തത്. വിവിധ സേനാ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വകുപ്പ്, തുറമുഖവുമായി ബന്ധപ്പെട്ട ലക്ഷദ്വീപിലെയും അണ്ടമാനിലെയും അധികൃതർ, കാനറ ബാങ്ക് ഉൾപ്പെടെയുള്ള വിവിധ ദേശീയ ബാങ്കുകളുടെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി പ്രത്യേകം കൂടിക്കാഴ്ചകളും അവലോകന യോഗങ്ങളും കമ്മിറ്റി നടത്തി. ദേശീയ തലത്തിലും ലക്ഷദ്വീപിലെയും വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പദ്ധതികളുടെ പുരോഗതി, നിലവിലെ സ്ഥിതിഗതികൾ, നേരിടുന്ന വെല്ലുവിളികൾ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ നടപ്പിലാക്കൽ എന്നിവ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരിൽ നിന്നും കമ്മിറ്റി വിശദാംശങ്ങൾ വിലയിരുത്തി. 11 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയും ഗർഭിണിയായ സ്ത്രീയും ഉൾപ്പെടെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന രണ്ട് രോഗികളെ കഴിഞ്ഞ ചൊവ്വാഴ്ച അഗത്തി വിമാനത്താവളത്തിൽ നിന്നും വിദഗ്ധ ചികിത്സകൾക്കായി ഇന്ത്യൻ നേവിയുടെയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെയും സഹായ സഹകരണത്തോടെ വ്യോമയാന മാർഗം കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നുള്ള കൃത്യമായ ഏകോപനത്തിലൂടെ ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങളും വിദഗ്ധ നഴ്സും സഹിതമാണ് രോഗികളെ കൃത്യസമയത്ത് വിമാനത്തിൽ കയറ്റാൻ സാധിച്ചതെന്ന് അഗത്തി എയർപോർട്ട് അധികൃതർ അറിയിച്ചു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും DGCA യുടെയും ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെയും സഹായ സഹകരണത്തോടെ വിമാനത്താവള റൺവേയിൽ നൈറ്റ് ലാൻഡിംഗിനായി പ്രത്യേകം രൂപീകരിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയതിന്റെ ഫലമായാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി ഇത്തരം അത്യാഹിത സാഹചര്യങ്ങളെ മറികടക്കാൻ ലക്ഷദ്വീപിന്റെ ആരോഗ്യ മേഖലയെ പ്രാപ്തമാക്കിയിരിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിവിധ ദ്വീപുകളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ കവരത്തി സെക്രട്ടേറിയറ്റിൽ നിന്നാരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, വനിതകൾ, സൈനികർ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഡോക്ടർ SB ദീപക് കുമാർ, സെക്രട്ടറി രാജ് തിലക്, ADGP B ശങ്കർ ജയ്സ്വാൾ, തുറമുഖ വകുപ്പ് മേധാവി ഡോക്ടർ ഗിരിശങ്കർ, കലക്ടർ ശിവം ചന്ദ്ര ഉൾപ്പെടെ നിരവധി പേർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

0: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
0: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടവായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.

ശസ്ത്രക്രിയ സമയത്ത് നട്ടെല്ലിൽ സൂചി കുത്തി നൽകുന്ന അനസ്തീസിയ ഭാവിയിൽ നടുവേദനയ്ക്ക് കാരണമാകുമോ? മെഡിക്കൽ പരിചരണ രംഗത്ത് അനസ്തീസിയോളജിസ്റ്റിന്റെ പ്രാധാന്യം ഡോക്ടർ ഹരിദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: എന്റെ ഫ്രിഡ്ജറിയാ, എന്റെ കളറൊക്കെ പോയളിയാ, എന്നെ ഇനിയെങ്കിലും ഒന്ന് മാറ്റോ.
1: ടിവി ബ്രോ, നിന്റെ കാര്യം വേറെ,
2: എന്റെ ഐസ് മൊത്തം ഒരുങ്ങി വെള്ളപ്പൊക്കമായി.
3: പരാതികൾ അവസാനിപ്പിക്കാം. വിട്ടാപ്പിള്ളൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ്. ഈ സിഎംഐയിൽ വീട് അപ്ഗ്രേഡ് ചെയ്യൂ, ഒപ്പം ഗ്ലാസ് കെറ്റിൽ, അയൺ ബോക്സ്, നെക് ബാൻഡ്, എ സി വിൻഷീൽഡ് തുടങ്ങി ഉറപ്പായ ഫ്രീ ഗിഫ്റ്റ് സ്വന്തമാക്കൂ. നവരാത്രി ഫെസ്റ്റ്, ഇഎംഐ ബെസ്റ്റ്. വിട്ടാപ്പിള്ളൽ ഏജൻസീസ്.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. ലഡാഖ് ക്ഷേത്രേ വികാസസ്യ നൂതനഃ അഭ്യുദയഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കൃതം ത്രിശതോത്തര ത്രിസഹസ്രകോടി രൂപ്യകാണാം പഞ്ച വികാസ പരിയോജനാനാം രാഷ്ട്രായ സമർപ്പണം. ഏഷ്യൻ ഗെയിംസ് സ്പർദ്ധാസു അദ്ഭുത പ്രദർശനം കൃതവദ്ഭിഃ ഭാരതീയ ദലസ്യ ക്രീഡകൈഃ സഹ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഉത്സാഹവർദ്ധകഃ സംവാദഃ. സർവോച്ചന്യായാലയസ്യ ഐതിഹാസികഃ നിർണയഃ. ധർമാന്തരിതേഭ്യഃ നാഗരികേഭ്യഃ വഞ്ചിതവർഗ ആരക്ഷണലാഭോ നിഷിദ്ധഃ. മദ്രാസ് ഉച്ചന്യായാലയസ്യ നിർണയഃ ശീർഷന്യായാലയേന സമർത്ഥിതഃ. അമേരിക്കാദേശസ്യ ഇലിനോയ് രാജ്യേ ഹിന്ദുമന്ദിരസ്യ വിധ്വംസ ഷഡ്യന്ത്രവാർത്താം അധികൃത്യ ഭാരതേന പ്രഗാഢ ചിന്ത വ്യക്ത. സ്ഥാനീയ പ്രശാസനം സമാഹൂയ മന്ദിരാണാം സുരക്ഷാ പ്രബന്ധനായ ദൃഢ ആഗ്രഹ ച വിഹിതഃ. അപി ച ലോസ് വേഗാസ് നഗരെ വിശ്വമല്ലസ്പർദ്ധായാഃ ഗ്രീക്കോ റോമൻ വർഗേ ഭാരതീയ മല്ലഃ വിശ്വജിത് രാമചന്ദ്ര മോരെ രജത പദകമവാപ്യ ദേശസ്യ നാമ സ്വർണാക്ഷരൈഃ അങ്കിതവാന്‍. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അദ്യ ദൃശ്യാങ്കനമാധ്യമേന കേന്ദ്രശാസിത പ്രദേശായ ലഡാഖായ പ്രായഃ പഞ്ചാശദധിക ത്രിശതോത്തര ത്രിസഹസ്രകോടി രൂപ്യകാണാം പഞ്ച പ്രമുഖാഃ വികാസ പരിയോജനാഃ രാഷ്ട്രായ സമർപ്പിതാഃ. എതാഭിഃ പഞ്ച പരിയോജനാഭിഃ അസ്മിന് പർവതീയ ക്ഷേത്രെ സമ്പർക്ക വ്യവസ്ഥ സുദൃഢ ഭവിഷ്യതി. ഊർജാ മൂലഭൂത സംരചനാസു പരിഷ്കാരഃ ഭവിഷ്യതി. സാംസ്കൃതിക ന്യാസസ്യ സംരക്ഷണം സംവർദ്ധിഷ്യതേ അഥ ച ജലസുരക്ഷാ സുദൃഢ വിധാസ്യതേ. ലോകാർപ്പിതാസു പരിയോജനാസു ലേഹനഗരെ കുശോക് ബകൂല റിംപോച്ചെ വിമാനപത്തനസ്യ നൂതനം യാത്രി പ്രകോഷ്ഠഭവനം അഷ്ടനവത്യധിക ദ്വിശത കിലോമീറ്റർ ദീർഘ നിമു പദും ദാർചാ രാജമാർഗ നവ മെഗാവാട്ട് ക്ഷമതായാഃ ഹാനു ലഘുജല വിദ്യുത പരിയോജന ഷഡ്ഷഷ്ടി കെ വി ദാഹ ഹാനു ഖാലത്സി വിദ്യുത പ്രസാരണ പങ്ക്തിഃ സിന്ധുതടേ ഭാരതസ്യ പ്രഥമം ശൈലചിത്ര സംരക്ഷണ ഉദ്യാനം അഥ ച ഹിമസരോവര പരിയോജനായാഃ അന്തർഗതം ചന്ത ചത്വാരിംശത്

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം.

0: ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാരപരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡേറ്റാ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡേറ്റാ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ 10 വർഷത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ CAG പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാനാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇനി മുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കില്ല. വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കിഫ്ബി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകളും തിരിച്ചടവുകളും സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിലൂടെ ഏറ്റെടുക്കും. കിഫ്ബിയിലെ ജീവനക്കാരെയും പദ്ധതി നിരീക്ഷണ വിഭാഗങ്ങളെയും സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കും ധനകാര്യ വകുപ്പിലേക്കും പുനർവിന്യസിക്കും. കിഫ്ബിയുടെ ഉയർന്ന പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിക്കണം. കുറഞ്ഞ പലിശയുള്ള ബാധ്യതകളിലേക്ക് കടം മാറ്റി പലിശഭാരം കുറയ്ക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.
0: സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: കിഫ്ബിയുടെ മുൻ സിഇഒ സർക്കാരിൽ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഇരട്ട പദവിയാണ്. കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും ഭൂമി ഏറ്റെടുക്കലിലും വ്യക്തമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത്.
0: ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ MLA KU ജനീഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി KA തുളസി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1 ഞായറാഴ്ച രാവിലെ 7:30 നടക്കും. മാസപൂജകൾ പൂർത്തിയാക്കി ഒക്ടോബർ 22 നട അടയ്ക്കുക. കണ്ണൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലത്തെ നിർബന്ധിത മാലിന്യ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: നിർബന്ധിത മാലിന്യ വിമുക്ത കേന്ദ്രമാകുന്നതോടെ പ്രദേശത്ത് ചപ്പുചവറുകളോ ഖരമാലിന്യമോ നിക്ഷേപിക്കുന്നത് കുറ്റകരമാവും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥതല പയ്യാമ്പലം സോൺ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകി.
0: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60 വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും.

0: ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ വൻ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1534 പോയിന്റും നിഫ്റ്റി 375 പോയിന്റും ഉയർന്നാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിലെ സർക്കാർ ഓഫീസുകൾക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അവധി റദ്ദാക്കി. അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഈ മാസം 20-നാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ്മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ നിന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. അടിയന്തര പ്രമേയവും പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക പ്രമേയവും 2026 സരൽ ബില്ലിന്റെ അവതരണവും ഉപക്ഷേപങ്ങളിന്മേലുള്ള ചർച്ചയും 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന്റെ 4 ദിനത്തെ സജീവമാക്കി. സംസ്ഥാനത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഭേദഗതി പ്രപ്പോസൽ പരിഗണിച്ച് മാത്രമേ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാനാകൂ എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് സഭയിൽ അവതരിപ്പിച്ചത്. പശ്ചിമഘട്ട പ്രദേശത്തിന്റെ പരിസ്ഥിതി ലോല വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഗാൻഗിൽ സമിതിയും കസ്തൂരി രംഗൻ സമിതിയും മുഖേന ആരംഭിച്ച നടപടിക്രമം 1 ദശാബ്ദത്തിലേറെ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനായിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ 123 വില്ലേജുകളിലെ ജനവാസ മേഖലകളും കൃഷിസ്ഥലങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 13,108 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശമാണ് പരിസ്ഥിതി ദുർബലമായി നിർദ്ദേശിക്കപ്പെട്ടത്. ഇതിനെതിരെ 2014 കേരളം സമർപ്പിച്ച ഭേദഗതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2014 മാർച്ചിൽ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം കേരളത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 123 ജില്ലകളിലായി 9,993.7 ചതുരശ്ര കിലോമീറ്ററായി നിശ്ചയിച്ചു. ഇതിൽ 9,107 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശവും 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര പ്രദേശവുമായി കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഇപ്രകാരം 3,114.3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഭൂപ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. പിന്നീട് 2026 ജൂലൈ 27 കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച വിജ്ഞാപനമുൾപ്പെടെ 6 കരട് വിജ്ഞാപനങ്ങളിലും 2014 കരട് വിജ്ഞാപനത്തിന്റെ ആവർത്തനമാണുണ്ടായത്. 2011 സെൻസസ് പ്രകാരം ബീഹാർ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള 3 സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതി, ഉയർന്ന ജനസാന്ദ്രത, കൂടിയ വനവിസ്തൃതി, വനവിസ്തൃതിയിലെ വർദ്ധനവ് എന്നിവ പരിഗണിച്ച് ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും പൂർണ്ണമായും പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക എന്നത് സംസ്ഥാനത്തിന്റെ ശക്തവും വ്യക്തവുമായ നിലപാടാണെന്ന് മന്ത്രി പറഞ്ഞു. ജനവാസ പ്രദേശങ്ങളെയും പരമ്പരാഗതമായ കൃഷി തോട്ടം മേഖലകളെയും ഒരു നിലയിലും ഉൾപ്പെടുത്താതെ പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ നിർണയിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കൂടാതെ വനമേഖലകൾ, സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ, കൃഷിയിടങ്ങൾ, തോട്ടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, വാണിജ്യ മേഖലകൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഒരു വില്ലേജിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുള്ളതിനാൽ ഒരു വില്ലേജിന്റെ മുഴുവൻ പ്രദേശവും പാരിസ്ഥിതിക സ്വഭാവമുള്ളതല്ല. ആയതിനാൽ ശാസ്ത്രീയമായി നിർണയിച്ച് പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രമായി നിയന്ത്രണങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് പ്രമേയത്തിൽ പറയുന്നു. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സമഗ്രതയും ദീർഘകാല സംരക്ഷണവും ഉറപ്പാക്കുന്നതിനൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങൾ, കർഷകരുടെ താൽപര്യങ്ങൾ, പരമ്പരാഗത കൃഷി, ജനവാസ മേഖലകൾ, പൊതുജനാരോഗ്യം, ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ന്യായമായ സംരക്ഷണം

ലഭിക്കുന്ന രീതിയിൽ ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. മന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വി മുരളീധരൻ MLAയും ഭേദഗതി നിർദ്ദേശിച്ചു. കേരളത്തിന്റെ സവിശേഷ സാഹചര്യവും ആവശ്യവും പരിഗണിച്ച് കേന്ദ്ര സർക്കാർ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ല എന്നതുകൂടി ചേർക്കണമെന്ന വി മുരളീധരന്റെ നിർദ്ദേശം അംഗീകരിച്ചു. ജനവാസ മേഖലയെ പരിസ്ഥിതി ദുർബല പ്രദേശമായി മുൻ സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച നടപടിയും പ്രമേയത്തിൽ പ്രതിപാദിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഭേദഗതി അംഗീകരിച്ചുകൊണ്ടാണിത്. വനാതിർത്തി മേഖലയിലെ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതിനെ ചൊല്ലി നിയമസഭ ഇന്ന് ഭരണ പ്രതിപക്ഷ പോരിനും സാക്ഷിയായി. ഇടുക്കിയിൽ ചിന്നക്കനാലിലും ശാന്തൻപാറയിലും ആനത്താരയിലെ നിർമ്മാണങ്ങൾ പൊളിച്ചതിലും നിയന്ത്രണങ്ങളിലുമായിരുന്നു നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. റവന്യൂ ഭൂമിയിൽ വനംവകുപ്പിന് എന്ത് കാര്യമെന്നും കർഷകർ കെട്ടിയ വേലികൾ പൊളിക്കുന്നത് CHR ഭൂമി വനഭൂമിയാക്കാനുള്ള ഗൂഢനീക്കമാണെന്നും KU ജനീഷ് കുമാർ MLA ആരോപിച്ചു. പൊളിച്ചത് രണ്ട് വൻകിട റിസോർട്ടുകളുടേത് ഉൾപ്പെടെ അനധികൃത നിർമ്മാണങ്ങൾ മാത്രമാണെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ മറുപടി നൽകി. ജനവാസ മേഖലയിൽ നിയമപരമായി കെട്ടിയ വേലികൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ചിന്നക്കനാലിൽ പ്രഖ്യാപിത ആനത്താരയില്ല. കഴിഞ്ഞ 23-ന് ആദിവാസി യുവാവ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ അനധികൃത വേലി പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം നാട്ടുകാരാണ് ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി കളക്ടർ അനധികൃത വേലികൾ പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതെന്നും മന്ത്രി അറിയിച്ചു. നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന തീരുമാനങ്ങളെ എതിർക്കരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മുൻപ് മുൻ മുഖ്യമന്ത്രി VS സച്ചിദാനന്ദൻ നടത്തിയ ശ്രമങ്ങൾ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അനധികൃത വേലികൾ പൊളിച്ചു മാറ്റുന്നതെന്നും CHR ഭൂമി വനഭൂമിയാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ സഭയെ അറിയിച്ചു. അനധികൃത വേലികൾ പൊളിച്ചു മാറ്റുന്നതിന്റെ മറവിൽ ജനവാസ മേഖലകൾ സർക്കാരിന് ഏറ്റെടുക്കാനുള്ള ഗൂഢാലോചനയാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖലയെ വിഭജിച്ചുകൊണ്ടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഡിവിഷന്റെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യം സഭ ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം രമേഷ് പിഷാരടി MLA അവതരിപ്പിച്ചു. ഇതിന്മേൽ സഭയിൽ വിശദമായ ചർച്ചയും നടന്നു. പാലക്കാട് റെയിൽ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖല മാറിയത് കേരളത്തിന്റെ പൊതുതാൽപര്യത്തിന് വിരുദ്ധമാണെന്നും രമേഷ് പിഷാരടി പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തന്നെ ബാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്നാണ് തുടർന്ന് സംസാരിച്ച TJ വിനോദ് പറഞ്ഞത്. കേരളത്തിലെ റെയിൽ വരുമാനത്തിൽ 60% കുറവാണുണ്ടാകുന്നത്. പ്രതിവർഷം 1600 കോടിയുടെ നഷ്ടമുണ്ടാകും. പാലക്കാട് റെയിൽവേ ഡിവിഷന് കേന്ദ്ര സർക്കാർ ദയാവധം നൽകിയെന്ന് PK ഫിറോസ് പറഞ്ഞു. ദീർഘനാളായുള്ള റെയിൽവേ സോൺ എന്ന ആവശ്യം നടപ്പിലാക്കുന്നില്ല. കേന്ദ്രം കേരളത്തോട് അനീതി കാട്ടുകയാണെന്നും PK ഫിറോസ് പറഞ്ഞു. റെയിൽവേ ഡിവിഷന്റെ പേരിൽ അവതരിപ്പിച്ചത് രാഷ്ട്രീയ പ്രമേയവും ചർച്ചകൾ രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വി മുരളീധരൻ MLA അഭിപ്രായപ്പെട്ടു. 2007 സേലം ഡിവിഷൻ വിഭജിച്ചപ്പോൾ പാലക്കാട് നിന്ന് കുറെ ഭാഗങ്ങൾ കൊണ്ടുപോയി. അന്ന് കേന്ദ്ര സർക്കാരിൽ AK ആന്റണിയും E അഹമ്മദും അടക്കം 8 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഭരണപരമായ എളുപ്പത്തിനു വേണ്ടിയുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 12 കൊല്ലം കേന്ദ്ര സർക്കാർ കേരളത്തിന് ചരിത്രത്തിലില്ലാത്ത സഹായങ്ങളാണ് നൽകിയത്. കേരളത്തിലിപ്പോൾ റെയിൽ വികസനത്തിൽ 20,000 കോടി മൂല്യമുള്ള വികസന പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് 372 കോടിയായിരുന്നു ഒരു വർഷം കേരളത്തിലെ റെയിൽവേ വികസനത്തിന് അനുവദിച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ മാത്രം കേരളത്തിലെ റെയിൽ വികസനത്തിന് 3,795 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളതെന്നും മുരളീധരൻ പറഞ്ഞു. P മമ്മിക്കുട്ടി, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഷിബു തെക്കുംപുറം, KK രമ, KJയന്ത്, V കുഞ്ഞികൃഷ്ണൻ, K നീലകണ്ഠൻ, K പ്രേംകുമാർ, വിദ്യാ ബാലകൃഷ്ണൻ, സജീവ് ജോസഫ്, A പ്രഭാകരൻ എന്നീ അംഗങ്ങളും ചർച്ചയുടെ ഭാഗമായി. മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് എന്ന പേരിൽ UPI ഇടപാടുകൾക്ക് കമ്മീഷൻ ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് സഭ ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം K രാജൻ അവതരിപ്പിക്കുകയും അതിന്മേലുള്ള ചർച്ച സഭയിൽ നടക്കുകയും ചെയ്തു. സിംപ്ലിഫൈഡ് ആൻഡ് ആക്സിലറേറ്റഡ് റെഗുലേറ്ററി അപ്രൂവൽസ് ആൻഡ് ലൈസൻസിംഗ് ബിൽ സഭ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റൊരുവന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് കാരണം താനാണെന്നറിയുമ്പോഴുണ്ടാകുന്ന സുഖം, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ ഇന്നും ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നല്ലേ? കാർഷിക വൃത്തിയുടെ ഇന്നലകളിൽ നാം കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് വിത്തായം. കഥകളിലും കവിതകളിലുമൊക്കെ നാം വിത്തായം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിത്തായം? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: പാരമ്പര്യ നെൽവിത്തുകളുടെയും തനത് കൃഷിരീതികളുടെയും സംരക്ഷകനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ചെറുവയൽ രാമൻ ഇന്നലെ അന്തരിച്ചു. 40-ലധികം നെല്ലിനങ്ങളുടെ സംരക്ഷകനും കൃഷി അറിവുകളുടെ പ്രചാരകനുമായിരുന്ന രാമനെ 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. വയനാടിന്റെ നെല്ലച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു ദശാബ്ദത്തിനു മുൻപ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിനുവേണ്ടി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മുരളീധരൻ തഴക്കര അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനം ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നു. മണ്ണിന്റെ മണവും വിയർപ്പിന്റെ നനവുമുള്ള അദ്ദേഹത്തിന്റെ അറിവനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.
4: വളരെ പരമ്പരാഗതമായി ജീവനതുല്യം നെൽകൃഷിയെ കാണുന്ന ഒരാളാണ്. മാത്രമല്ല, ആ ഒരു പാരമ്പര്യത്തിന്റെ തായ്വഴിയിലൂടെ ഇപ്പോഴും അത് തുടരുകയാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെ നെല്ലിനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന കൃഷിക്കാരനെ ആ നെല്ലിനങ്ങളുമായി ചേർത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സമൂഹം കാണുന്നത്. അത്ര കണ്ട് നെല്ലുമായി ഇഴുകി ചേർന്ന ഒരു ജീവിതമാണ് താങ്കളുടെ.
5: അതെ അതെ.
4: എന്താണ് താങ്കളുടെ നെൽകൃഷിയെക്കുറിച്ചും വയനാട്ടിലെ പ്രത്യേകമായ നെൽകൃഷിയുടെ രീതികളെക്കുറിച്ചും താങ്കൾ അനുവർത്തിച്ചു വരുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയാനുള്ളത്?
5: ഇത് എനിക്ക് നമ്മളെ മാന്യ ശ്രോതാക്കളോട് പറയാറുള്ളത്, ഞാൻ പിന്നെ 10 വയസ്സ് മുതൽ പാടത്തും പറമ്പത്തും ഇറങ്ങി കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് 64 വയസ്സ്.

0: പ്രായനിക്കായി പാരമ്പര്യമായിട്ടുള്ള നെൽവിത്തുകളാണ് കൃഷി ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഹൈബ്രിഡ് വിത്തുകളൊന്നും ഞാൻ കൃഷി ചെയ്യാറില്ല. കാരണം അതിന് പ്രത്യേകത മറ്റ് രണ്ട് കാരണങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മളതിന് പിന്നെ രാസവളം കീടനാശിനി കൊടുക്കണം. കാരണം അത് നമ്മളുണ്ടാക്കിയ വിത്താണ്. അപ്പോൾ നമ്മളാണ് ആ വിത്തിനെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളായതുകൊണ്ട് അതിൻ്റെ വളം മരുന്ന് ഒക്കെ നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അതേസമയത്ത് പ്രകൃതി കനിഞ്ഞിട്ടുള്ള വിത്തുകളായതുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള പ്രകൃതി വിത്തായതുകൊണ്ട് അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രകൃതിക്കാണ്, നമുക്കല്ല. അത് പ്രകൃതിയാണ് അതിൻ്റെ വളവും മരുന്നും കൊടുക്കേണ്ടത്, നമ്മളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൃഷിയിൽ നിന്ന് അത് കേടുവരും അല്ലെങ്കിൽ നശിച്ചു പോകും എന്ന ഉത്തരവാദിത്തം നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. മറ്റത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈബ്രിഡ് വിത്താണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മളിൽ നിക്ഷിപ്തമാണ് അതിന് ഉത്തരവാദിത്തം, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിൽ ചിലപ്പോൾ അമിതമായ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും, അമിതമായ രാസവള പ്രക്രിയ നടത്തേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മണ്ണിനെയും മണ്ണിൻ്റെ ഘടനയും വളരെയേറെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മണ്ണിന് മാത്രമല്ല, അത് വായുവിലുണ്ടാവും, അന്തരീക്ഷത്തിലുണ്ടാവും, കുടിവെള്ളത്തിലുണ്ടാവും, എല്ലാ ശുദ്ധജലജലത്തിലൊക്കെ ഉണ്ടാവും. ഒപ്പം തന്നെ ആ മരുന്നും ആ വളമൊക്കെ തന്നെ ഭൂമിയിൻ്റെ അടിയിൽ, അതായത് നമുക്ക് ഭൂഗർഭജലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കിണറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ നീരൊഴുക്ക് എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം ഇത് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. അതേസമയത്ത് നമ്മളുണ്ടാക്കുന്ന ജൈവവളങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് പ്രകൃതിദത്തമായ ഒരു കൃഷി സമ്പ്രദമായി ആയതുകൊണ്ട് അതിലങ്ങനെ ഒരു മാനികാരം വരാനുള്ള സാധ്യതയും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മാറ്റാവുന്നതുമാണ്. അതേസമയത്ത് നേരത്തെ പറഞ്ഞ പോലെ രാസവളവും കീടനാശിനി ആണെങ്കിൽ നമുക്ക് മാറ്റപ്പെടാൻ സാധ്യമല്ല. ഒട്ടുമിക്ക കൃഷിക്കാരുടെ ഇടയിലും ഇത്തരം മരുന്നുകളും രാസവളങ്ങളും കീടനാശിനികളും തടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളോ അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമോ ആകുകയാണെങ്കിൽ തീർച്ചയായും അത് വായുൽ കൂടി മനുഷ്യർക്ക് അത് വ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം,
1: ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം അങ്ങ് അനുവർത്തിച്ചു വരുന്ന കൃഷി സമ്പ്രദായത്തിൻ്റെയും കൃഷി രീതിയുടെയും ഒരു സംക്ഷിപ്തമാണ് ഇപ്പോൾ പറഞ്ഞത്. മാത്രമല്ല മണ്ണിനെ അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് താങ്കളെ അവലംബിക്കുന്നത്.
0: അതെ അതെ അതെ.
1: വയനാട് എന്ന് പറയുമ്പോൾ ധാരാളം പഴമയുള്ള പാരമ്പര്യമുള്ള ധാരാളം നെല്ലിനങ്ങളുടെ ഒരു വലിയ കലവറയായിരുന്നു.
0: അതെ അതെ.
1: വയൽ നാടാണ്
0: അതെ
1: വയനാടായി മാറിയത് എന്നാണ്
0: അതെ
1: പറയുന്നത്. ജീരകശാല, ഗന്ധകശാല പോലെയുള്ള സുഗന്ധ നെല്ലിനങ്ങൾ, മറ്റനേകം നാടൻ നെല്ലിനങ്ങൾ. താങ്കൾ ഇപ്പോഴും അങ്ങനെയുള്ള നെല്ലിനങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്രമാത്രം നെല്ലിനങ്ങൾ താങ്കളുടെ ശേഖരത്തിലുണ്ട്? അതെങ്ങനെയാണ് താങ്കൾ സംരക്ഷിച്ചു പോരുന്നത്?
0: വയനാട് എന്ന് പറയുന്നത്, അതായത് കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു ജില്ലയാണ് വയനാട്. എല്ലാ അർത്ഥം കൊണ്ടും, ജൈവ സമ്പത്ത് കൊണ്ട്, അതുപോലെ തന്നെ കാടുകൾ മേടുകൾ അങ്ങനെ എല്ലാ ഇനം കൊണ്ടും വളരെ ഒരു ജൈവ സമ്പത്ത്. ഒപ്പം തന്നെ അവിടെ പക്ഷിമൃഗാദികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ. അപ്പോൾ നമുക്കറിയാം, പിന്നെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള വിത്തുകളിൽ, പല ജീവികൾക്കും കൊടുത്ത വിത്തുകളിൽ ഒരു വിത്താണ് ഈ നെൽവിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് സംരക്ഷിക്കുകയും പിന്നെ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒട്ടനവധി വിത്തുകൾ നമുക്ക് കൈമോശം വന്നിട്ടുണ്ട്. വിത്തുകൾ മാത്രമല്ല, നമുക്ക് ഒട്ടനവധി കാർഷിക സംസ്കാരങ്ങൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോന്ന്. അപ്പോൾ ഈ പൈതൃക നെൽവിത്ത് എന്ന് പറയുമ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തലമുറ തലമുറ കൈമാറി വന്നിട്ടുള്ള വിത്തുകൾ, ഒരു അഞ്ചാറ് ഇനം വിത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു 500 വർഷം പഴക്കെങ്കിലും കാണും എൻ്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള വിത്തുകളൊക്കെ. ഇപ്പോൾ ഏകദേശം പിന്നെ വയനാടിൻ്റെ തനത് വിത്തുകൾ എന്ന് പറഞ്ഞ 150 വിത്തുകളോളം ഉള്ളതിൽ ഇപ്പോൾ ഒരു 35 ഇനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് മണ്ണ് എന്ന് പറയുമ്പം വ്യത്യസ്ത മണ്ണുകളാണ്. ഒരു 10 ഏക്കർ പ്രദേശമാണെങ്കിൽ 10 തരത്തിലുള്ള മണ്ണായിരിക്കും. അപ്പോൾ അതിന് കാരണന്മാർ പണ്ട് പറഞ്ഞിട്ടില്ലത് എന്താണെന്ന് ചോദിച്ചാൽ, മണ്ണറിഞ്ഞ് വിത്തിടണം എന്നാണ്. അപ്പോൾ അതിനനുയോജ്യമായ വിത്തുകളാണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ള ആളുകൾ കൃഷിക്കാർ സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തിപ്പം 6 മാസം, 5 മാസം, 4 മാസം, 3 മാസം ഇനിയും മൂപ്പുള്ള വിത്തുകൾ എൻ്റെ കൈവശമുള്ളത്. അപ്പോൾ അതിന് ഓരോ മണ്ണിന് അനുയോജ്യമായ, ഇപ്പം വയനാട്ടിലാണെങ്കിൽ ചെരുവുള്ള ഭൂമികളാണ്. അപ്പം അതിൻ്റെ വയലുകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കരഭൂമി കരവയലെന്നും നടുവിന് നടുവയലെന്നും കുഴിയിൽ താഴെ ഏറ്റവും താഴത്തെ കുഴിയുള്ളതിന് കുഴിവയലെന്നൊക്കെയാണ് പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിത്തുകളായിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ കുഴിവയലിലൊക്കെ ഇടുന്നത് 6 മാസം മൂപ്പുള്ള വിത്തുകളാണ്. ഈ കുഴിവയലെന്ന് പറയുമ്പം ഏകദേശം 100% ഇല്ലെങ്കിൽ ഒരു 90% മണ്ണുണ്ടാ കണ്ടായിരിക്കും. കാരണം മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണുകൾ മുഴുവൻ അടിഞ്ഞിരിക്കുന്ന താഴെക്കുഴിയായിരിക്കും വളകളും. അപ്പോൾ അവിടെ 6 മാസം മൂപ്പുള്ള വിത്തുകളാണ് ഉപയോഗിക്കുക. നടുവിലാണെങ്കിൽ അഞ്ച് മാസം മുപ്പുള്ള വിത്തുകൾ, മുകളിലാണെങ്കിൽ ഏറ്റവും മുകളിലാണെങ്കിൽ ലോപ്പിലാണെങ്കിൽ നാല് മാസം മുപ്പുള്ള വിത്തുകൾ. അപ്പോൾ ഈ നാല് മാസം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് നാല് അഞ്ച് ആറ് ഇതൊക്കെ നമ്മൾ സാധാരണ തുടങ്ങുന്ന കൃഷി തുടങ്ങുന്നത് വയനാട്ടിലാണെങ്കിൽ ജൂൺ മാസത്തിലാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ ആറ് മാസമുള്ള മൂപ്പുള്ള വിത്തിട്ടാൽ അത് ഡിസംബറിലാണ് വിളവെടുപ്പ്. ആ വിളവെടുക്കുന്ന അവസരത്തിൽ തന്നെ എല്ലാം വിളവും ഒരുപോലെ ആവണം. അതിനനുസരിച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടായിരിക്കും വിത്തിടുക. ഒന്ന്. രണ്ടാമത്, ഈ വിത്തുകൾ മുഴുവനും ഇത്തരം വിത്തുകൾ പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നതിൻ്റെ മെയിൻ കാരണം വിത്തുകൾ നമ്മളൊരു സ്റ്റെപ്പിന് വെക്കലാണ്. ഇപ്പോൾ ആറ് മാസമുള്ളൊരു വിത്ത് ഏതെങ്കിലും ഒരു കാരണവശാൽ നശിച്ചു പോയിരിക്കട്ടെ, പ്രകൃതി കൊണ്ടോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ടോ നശിച്ചു പോകുകയാണെങ്കിൽ നമ്മൾ അഞ്ച് മാസം എടുക്കും. ഇനി അഞ്ച് മാസം ഇടാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഡിസംബറിൽ ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ നാല് മാസം എടുക്കും. നാല് മാസം ചിലപ്പോൾ പറ്റില്ല എന്ന് വരും, അങ്ങനെ വരുമ്പോൾ മൂന്ന് മാസം എടുക്കും. എന്നാലും നമ്മളെ ആ വയൽ, നമ്മളെ കൃഷിസ്ഥലം ഉപയോഗശൂന്യമായി നിൽക്കില്ല.
1: ഒരിക്കലും തരിച്ചിട്ടില്ല,
0: തരിച്ചിട്ടില്ല.
1: അല്ല, ഈ വിത്തുകളുടെ പേര്, പ്രധാനപ്പെട്ട
0: പേരുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആറ് മാസമുള്ളതാണെങ്കിൽ ചെന്താടി, മുണ്ടകൻ, വെളിയൻ, ചേറ്റുവെളിയൻ, ചെമ്പകം, ഇങ്ങനെയുള്ള വിത്തുകൾ ആറ് മാസമുള്ളതാണ്. അതേസമയത്ത് തൊണ്ടി, ചെന്നൽ തൊണ്ടി, ചോമാല, ചെന്നല്ല്, കണ്ണിച്ചെന്നല്ല്, ജന്തകശാല, ജീരകശാല, കയമ്മ, ഇതൊക്കെ അഞ്ച് മാസമുള്ളതാണ്. ഈ ജീരകശാല, ഗന്ധകശാല ഒക്കെ എന്ന് പറഞ്ഞാൽ സുഗന്ധ നെല്ലുകളാണ്. അതൊക്കെ നമ്മൾ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ജീരകശാല, ഗന്ധശാല ഒക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ. അപ്പോൾ കൃഷിക്കാരെന്ന് പറയുമ്പോൾ സാധാരണ കൃഷിക്കാരൻ കൂടുതൽ ചെയ്യില്ല. വീട്ടിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കിൻഡിൽ നെല്ല് കിട്ടേണ്ട പാകത്തിന് ചെയ്യുള്ളൂ. കാരണം അതൊക്കെ വിശേഷ ദിവസങ്ങൾ, വിരുന്നുകാർ, പിന്നെ വല്ല കല്യാണം, മറ്റുള്ള അടിയന്തരങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ്. ഒരു രാജ്യീയമായ അരിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല, പ്രധാനപ്പെട്ട ദിവസങ്ങളെ ഉള്ളൂ.
1: പൊതുവേ ഇപ്പോൾ വയനാട്ടിലെ നെൽകൃഷിയുടെ ഒരു അവസ്ഥ എന്താണ്?
0: പൊതുവേ പിന്നെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പം വാഴയും പിന്നെ തെങ്ങും കഴുങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ മറ്റുള്ള കൃഷികളൊക്കെ വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വയനാട്ടിലിപ്പം നീർവാർച്ച വളരെ കുറവാണ്. വളരെ വല്ല, അതായത് വെള്ളം കിട്ടാണ്ടായി. കാരണം വെച്ചാൽ നമ്മളിപ്പം വാഴയും തെങ്ങും കഴുങ്ങൊക്കെ വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മീറ്റർ ആഴത്തിലാണ് ചാലെടുത്ത് കൊടുക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ വല്ലാണ്ട് നീർവാർച്ച ഉള്ളതുകൊണ്ട് തന്നെ വയനാട് ഇപ്പോൾ ഒരു മരുഭൂമിയാകേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ കാടുകൾ പോകുന്നു, തോടുകൾ പോകുന്നു, നീർച്ചാലുകൾ പോകുന്നു, തണ്ണീർത്തടകൾ നീക്കുന്നു, ഇങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ. അപ്പം അതെല്ലാം കൊണ്ടും ഇപ്പം കൃഷിക്ക് വലിയൊരു അന്തരീക്ഷം വളരെ മാറിക്കൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒപ്പം കൂടി വരുമ്പോഴാണ് നമ്മൾ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ ഈ ഇപ്പം അങ്ങ് സംരക്ഷിക്കുന്ന ഏതാണ്ട് 45 ഇനം വളരെ പരമ്പരാഗതമായ 500 ഒരു പക്ഷേ പഴക്കമുള്ള നെല്ലിനങ്ങൾ ഇപ്പോഴും അങ്ങയുടെ കയ്യിൽ
0: ഉണ്ടോ?
1: ഒരു നിധി പോലെ
0: സൂക്ഷിക്കുന്നുണ്ട്. കാരണം
1: ഇത് കാലാകാലങ്ങളിൽ നഷ്ടപ്പെടാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭരിച്ചു വയ്ക്കുകയാണോ, ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്, എങ്ങനെയാണ്?
0: അല്ല, അത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു 500 പഴക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വിത്തുകളൊക്കെ തന്നെ ഞാൻ എല്ലാ വർഷവും കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഒരു ഇനം തൊണ്ടിയാണ് ഞാൻ ഒരു 3-3.5 ഏക്കർ ഒന്നിച്ച് ചെയ്യും ഒറ്റ വിത്തിൽ കഴിച്ച്. ബാക്കി 10-39 ഇനം വിത്തുകൾ ഓരോ വിത്തും 5 സെൻറ്റ് വെച്ച് ചെയ്യും. അങ്ങനെയാണ് ഒരു 1.5 ഏക്കർ ഭൂമി, 2 ഏക്കർ ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുക. ഇത് ഞാൻ സ്വന്തം റിസ്ക്കിലാണ് ചെയ്യുന്നത്. നമുക്ക് സംഘടനയോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ ഒന്നും തന്നെ ഒരു സാമ്പത്തിക സഹായം കിട്ടാറില്ല. വലിയ നഷ്ടമാണ്,
1: ഇതൊരു ഉപാസനയാണ്.
0: അതെ. കാരണം ഈ വളരെ വിഷമുണ്ട്, അത് പോക്കി കളയാന്നുള്ളത് നോക്കുമ്പോൾ ഒരു വളരെ വിഷം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പോകാത്ത കളത്. ഞാൻ ആരോട് ആശ്രയിക്കാറില്ല, ആരോട് ചോദിക്കാറില്ല. അഥവാ പിന്നെ എനിക്കങ്ങനെ ദുഃഖവുമില്ല. കാരണം എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, പിന്നെ ഇപ്പോൾ പിന്നെ പല ഭാഗങ്ങൾ അറിയപ്പെടാൻ തുടങ്ങി, കുറേ കുട്ടികൾ വരാൻ തുടങ്ങി, ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ ദുഃഖം കണ്ടു പോവുകയാണ്, അതിൻ്റെ നഷ്ടത്തിൻ്റെ ദുഃഖം അങ്ങ് പോവുകയാണ്. കാരണം ആളുകൾ വരുന്നുണ്ടല്ലോ, പിന്നെ കുട്ടികൾ വരുന്നുണ്ട്, കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ആളുകളും വിത്തുകൾ വരുന്നുണ്ട്. മാത്രമല്ല അവർ നല്ല നല്ല പ്രോത്സാഹനങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ആ ദുഃഖം അതിലേക്ക് പോയി, ആ സങ്കടം എനിക്ക് ഇല്ലാണ്ടാവുന്നുണ്ട്.
1: പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പം നമുക്ക് ഇത്രയും വിത്ത് സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നമ്മുടെ മക്കളെ പോലെ നമ്മൾ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും 5 സെന്റിൽ കുറേശ്ശെ കൃഷി ചെയ്യേണ്ടി വരുന്നത്.
0: അതെ അതെ.
1: ഇത് ഈ ഇങ്ങനെ ഒരു വിത്തു ശേഖരം, ഇതൊരു ഏറ്റവും വലിയൊരു സമ്പത്താണ്.
0: അതെ അതെ.
1: ഈ ഒരു ജനിതക സമ്പത്ത് നമുക്ക് സംരക്ഷിച്ച് വെക്കുമ്പോൾ ഇത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ യൂണിവേഴ്സിറ്റി, കാർഷിക സർവകലാശാലയോ മറ്റാരെങ്കിലും ഇത് അന്വേഷിച്ച് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ?
0: അല്ല, അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം പിന്നെ ഞാൻ മറ്റൊന്നും വിട്ടുപോയത്, ഇപ്പം ഞാനിപ്പോൾ വിത്തുകൾ കൃഷിക്കാർക്ക് എല്ലാവരും കൊടുക്കാറുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വിത്ത് കൊടുക്കുന്നുണ്ട്. കേരള 14 ജില്ലയിലും കൊടുത്തിട്ടുണ്ട്. ഈ വിത്തുകളൊക്കെ തന്നെ വിലയ്ക്കല്ല കൊടുക്കുക. ഞാൻ എത്ര ആണോ കൊടുക്കുന്നത് അത് തിരിച്ചു അദ്ദേഹം കൃഷി ചെയ്ത് തിരിച്ചുകൊണ്ട് തരണം. ആ വ്യവസ്ഥയിലാണ്. 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിത്തരണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 കിലോ തന്നെ കൃഷി ചെയ്ത് എനിക്ക് തിരിച്ചുകൊണ്ട് തരിക. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഈ വിത്തുകൾ നഷ്ടപ്പെടാതിരിക്കണം. മറ്റൊന്ന്, അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. കൃഷി ചെയ്തതിൽ തിരിച്ചുകൊണ്ട് തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ തരാൻ പറ്റില്ലല്ലോ. രണ്ടാമത് അവരെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത് എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശം, രാസവളം ഇടരുത്, കീടനാശിനി ഇടരുത്. കാരണം ഈ വിത്തിന് അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഇല്ല. കാരണം ഇത് പരമ്പരാഗതമായി കൃഷി ചെയ്ത് ഈ നാളും പക്വം നോക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുന്ന വിത്തുകളാണ്. അതുകൊണ്ട് പ്രകൃതിയെ പ്രതിരോധിക്കേണ്ട ഏത് കഴിവിനെയും പ്രതിരോധിക്കേണ്ട കഴിവിനെയും വിത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാസവളവും കീടനാശിനി ഉപയോഗിക്കരുത്. മാത്രമല്ല, ഈ പൈതൃക നെൽ വിത്തിന് വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. അമിതമായി വളം കൊടുത്തും കൂടാ, ചാണകമായിക്കോട്ടെ, ചാവറായിക്കോട്ടെ, ചാരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അധികം കൊടുത്തും കൂടാ. അധികം കൊടുത്താൽ നെല്ല് വല്ലാണ്ട് പൊങ്ങി പതിര് പോലെ ആവും. അതുകൊണ്ട് ഞാൻ അവരോട് കൂടുതൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് വളം കൊടുക്കുകയും വേണം. മറ്റുള്ള രാസവളം കൊടുക്കുന്ന പോലെ കൊടുത്താൽ ചിലപ്പോൾ ഇതൊന്നും കിട്ടാണ്ടാവും. മറ്റൊന്നും കൂടി, ഇന്ന് നമുക്ക് പരസ്പരം വ്യക്തി വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പം വ്യക്തി വിശ്വാസം കൂടി നമുക്ക് ഇതിൽ നിന്ന് നേടാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണം കൂടി.
1: പരസ്പര ബന്ധം
0: പഴയകാലത്താണെങ്കിൽ നമ്മൾ കൊടുക്കൽ വാങ്ങലാണ്. പഴയകാലത്ത് അങ്ങനെയാണല്ലോ ആ സൗഹൃദം നമുക്ക് നിലനിന്നത്. എല്ലാം കൊടുക്കൽ വാങ്ങലാണ്, ഒന്നും വില മുറിക്കുന്നില്ല. അന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത സാധനം എൻ്റെ അടുത്ത് വരുന്നു, എൻ്റെ അടുത്തൊരു സാധനം ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ കൈമാറ്റമേ ഉള്ളൂ, വില കൊടുക്കപ്പെടുന്നില്ല. ഇന്ന് നമ്മൾ ഇന്ന് ഇത്രയും അകലാനുള്ള കാരണങ്ങൾ തന്നെ അതാണ്. നമ്മൾ ഇന്ന് എല്ലാം വില മുറിക്കുകയാണ്. ഒരു കുട്ടിയെ കല്യാണം കഴിക്കണം, അതിനും വില മുറിക്കുക. അപ്പം നമ്മളെ പണത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, സമൂഹത്തെ സ്നേഹിക്കുന്നില്ല, മനുഷ്യനെ സ്നേഹിക്കുന്നില്ല, പണത്തെ ആരാധിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പണം വല്ലാത്തൊരു പണ്ടാരക്കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളെ കൊല്ലുന്ന ആളാണ്, അത് ശരിയാണ്, മനുഷ്യനെ വട്ടുപിടിപ്പിക്കുന്ന സാധനമാണ്. പക്ഷേ പണം വേണ്ടേ? ജീവിക്കാൻ പണമൊക്കെ വേണം, പക്ഷെ നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ നിന്ന് കടം മേടിക്കാനോ ഒരു ബാങ്കിൽ നിന്നോ ഒരു ലോൺ എടുക്കാനോ വ്യക്തികളിൽ നിന്ന് കടം മേടിക്കാനോ ഒന്നും പോകില്ല. ഞാൻ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മക്കളുമാണ് സ്വന്തം പ്രയത്നമാണ്, രാത്രിയും പകലും കിടന്ന് സ്വന്തമായി പ്രയത്നിച്ചിട്ടാണ് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുവരുന്നത്.
1: ഇന്നത്തെ കാലത്ത് നെൽകൃഷിയിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ അധ്വാനം, കഠിനമായ അധ്വാനം അതിൻ്റെ പിന്നിൽ വേണം. കാരണം വിത്തിറക്കുമ്പോൾ മുതൽ നമ്മൾ പാടത്തിന്റെ വരമ്പ്,
0: അതായത്
1: വിത്തിട്ടിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിനൊക്കെ ഈ സ്വന്തമായ അധ്വാനം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും പാടശേഖരത്തിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയില്ലേ?
0: അതെ അതെ, അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം രാവിലെ 5 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരിക. ഭക്ഷണമൊക്കെ വീട്ടിൽ തന്നെ ചിലപ്പം പരമ്പ തന്നെ ആയിരിക്കും. കാരണം ഇത് മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ച ബുദ്ധിമുട്ടാണ്. കാരണം 10-40 ഇനുണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊളിഞ്ഞു പോകും. നമ്മളൊരു പണിക്കാരെ നിർത്തിയാൽ തന്നെ നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ള ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല, എനിക്ക് തന്നെ തൃപ്തി ഉണ്ടാവണം. അങ്ങനെ എൻ്റെ ഒരു പ്രത്യേകത തന്നെ, അതാണ് എൻ്റെ രീതി. ഞാൻ തന്നെ അത് ചെയ്തിരിക്കണം, എനിക്ക് തന്നെ അത് തൃപ്തി ഉണ്ടാവണം. തൃപ്തി ഇല്ലെങ്കിൽ രണ്ടാമതും ഞാൻ നാട്ടി പറപ്പിച്ച് നട്ട് കളിയും. അപ്പം നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉപകാരം നമുക്കുണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം തന്നെ ഞാൻ ഈ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ തുടങ്ങി, ഇപ്പം ആളുകൾ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ഞാൻ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, ആളുകൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു പ്രത്യുപകാരം നമുക്ക് വരും. അപ്പം നമ്മൾ സമൂഹത്തെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും സമൂഹം നമ്മളെ സ്നേഹിക്കും, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട്, ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്മ ചെയ്താൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്നുള്ളത് ഉറക്കാര്യത്തിൽ സംശയമില്ല.
1: നെൽകൃഷി ചെയ്യുമ്പോൾ നെൽകൃഷിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു പണ്ട് നമുക്ക് കന്നുകാലി വളർത്തൽ. നെൽകൃഷി സമം കന്നുകാലി വളർത്തൽ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ കൃഷി പൂർണ്ണമായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പം നെൽകൃഷി ചെയ്യുമ്പോഴേ ഇതിൻ്റെ മുഴുവൻ വൈക്കോല്,
0: അതെ,
1: പിന്നെ കൃഷിപ്പണിക്ക് ആവശ്യമായ അധ്വാനം, ഇത് തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പലപ്പോഴും മനുഷ്യരെ പോലെ തന്നെ നമ്മൾ കന്നുകാലി.
0: അതെ അതെ, ഞാൻ ചോദിച്ചില്ലേ നേരത്തെ, ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു സംസ്കാരമുണ്ട്, നല്ലൊരു സംസ്കാരം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പഴയകാലത്താണെങ്കിൽ നമുക്ക് ഭക്ഷ്യവിളയും കന്നുകാലി അവിടുത്തെ സമ്പത്ത്. അന്ന് കന്നുകാലിയൊക്കെ നമ്മൾ പൂജിക്കുന്നുണ്ടായിരുന്നു. അതായത് കാർഷിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാർഷിക സംസ്കാരത്വം, നമ്മൾ കൃഷിയെ പൂജിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അല്പസ്വല്പമൊക്കെ ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് ഈ കൃഷിയെ ആരാധിക്കലൊക്കെ. വിളവെടുത്ത് മുതൽ വിത്തിടൽ മുതൽ അത് കൊയ്ത് പിന്നെ കൊത്താഴ്ത്തി ഇടുന്നതുവരെയുള്ള കർമ്മ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ പഞ്ചാംഗം എന്താണ് പഞ്ചാംഗത്തിൽ കാണുന്നത്, അതിൽ പറയുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ. ഇപ്പം പക്കമേതാണ്, നാളുകൾ, നക്ഷത്രങ്ങൾ, രാഹുകാലം, ഗുളികാലം, ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട്, എല്ലാമൊക്കെ നോക്കുന്നുണ്ട്. ഒരു കൃഷിക്കാരനാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പല ശാസ്ത്രങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രം, എല്ലാ ശാസ്ത്രം അംഗീകരിക്കും, നമുക്ക് എന്തുകൊണ്ട് ജ്യോതിശാസ്ത്രം അംഗീകരിച്ചുകൂടാ? അപ്പോൾ ആ ശാസ്ത്രം നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ പശുവിനെ കറക്കുക, ആദ്യത്തെ പശുവിനെ കറക്കലൊക്കെ ഇതൊക്കെ നോക്കുന്നുണ്ട്. ജ്യോതിഷം നോക്കിയിട്ട് തന്നെയാണ് പശുവിനെ കറക്കലൊക്കെ. മാത്രമല്ല ആദ്യത്തെ പ്രസവമാണെങ്കിൽ, ആദ്യത്തെ കറവാണെങ്കിൽ, അന്നൊക്കെ അതിനെപ്പറ്റി ചില ചില കർമ്മ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കിഴിവഴക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: ഇപ്പോൾ വീട്ടിൽ പശു ഉണ്ടോ?
0: പശു എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്തൊരു നാടൻ പശു 2 എണ്ണം ഉണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ അടുത്തില്ല, എൻ്റെ ഏട്ടൻ്റെ അടുത്തുണ്ട്. ഞാനത് പിന്നെ കുറച്ച് നാടൻ പശുവിനൊക്കെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നാടൻ പശുവിനെ എനിക്ക് തരണം. പക്ഷേ എന്താണ് കാരണം എന്ന് വെച്ചാൽ തീറ്റം സൗകര്യം കുറവുള്ളതുകൊണ്ടാണ് നാടൻ പശു എൻ്റെ അടുത്തില്ലാത്തത്.
1: ഈ വൈക്കോലൊക്കെ എന്ത് ചെയ്യും?
0: വൈക്കോലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, അതിലും ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വൈക്കോൽ മേഞ്ഞ വീടാണ്. വൈക്കോൽ മേഞ്ഞ വീടുകളാണ്.

0: പിന്നെ മൺതറയാണ് കുളിർമാവ് എന്ന് പറഞ്ഞ പേസ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വീടൊക്കെ തളിച്ചിട്ടിരിക്കുന്നത്. അപ്പം കുറേ വൈക്കോല് വീടിന് വേണ്ടി വരും, പിന്നെ കുറേ ഭാഗം കന്നുകാലി കൊടുക്കും. പിന്നെ ഞാൻ നെല്ലുകൾ
1: വിൽക്കാറുണ്ടോ?
0: വിൽക്കാറും കുറവാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് കൃഷി ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വർഷം, അതായത് 12 മാസം, ഒരു വർഷം മുഴുവനും എനിക്ക് അരി വേണ്ടി വരും. പിന്നെ എന്നെ നെല്ല് വിൽക്കുന്നത് എനിക്ക് നഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ആളുകൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ ആളുകളും ജൈവ കൃഷിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഭാഷ് പാലേക്കർ, അദ്ദേഹം ഒരു കൃഷി രീതി അവലംബിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പം എല്ലായിടത്തും ജൈവ സമിതികൾ വരുന്നുണ്ട്. ഇപ്പം എന്തായാലും ഒരു തിരിച്ചറിവ് വന്ന് തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാം, ഒരു അഭിമാനിക്കാം. ഞാനിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പൈതൃക നെൽവിത്ത് കൃഷി ചെയ്യുമ്പോഴും രാസവളം കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്യുമ്പോഴൊക്കെ എന്നെ വട്ടെന്ന് വിളിച്ചവരുണ്ട്. ടണ്ണ് കണക്കിന് നെല്ല് കിട്ടുമ്പോൾ അയാൾക്ക് കിട്ടാവുന്നത് ആകെ 5 കിൻ്റലോ 3 കിൻ്റലോ നെല്ല് കിട്ടുന്ന ഈ നെല്ല് കൊണ്ട് എന്ത് ചെയ്യാനാ? ഇപ്പോൾ എത്ര കിൻ്റലും ഇല്ല നമുക്ക് ഒരു പൊയ്ത്തിന് നഷ്ടം വരുന്നത്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ചെയ്തുകൂടെ എൻ്റെ അച്ഛനോടൊന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ ഒരു മറുപടി ഇല്ലാത്ത രൂപത്തിലേക്ക് നീങ്ങുന്ന, കാരണം ഒത്തിരി ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പഠിക്കുമ്പോൾ തയ്യാറാവുന്നുണ്ട്, കുട്ടികൾ കോളേജുകൾ പോകുന്നുണ്ട്, യൂണിവേഴ്സിറ്റികൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നേഴ്സറിയിലടക്കം ഇന്ന് അവർക്ക് നാട്ടറിവ്, കാട്ടറിവ്, കീഴ്വഴക്കങ്ങൾ, കൃഷി, കൃഷിമുറകൾ, അതിനോടുള്ള ഗുണങ്ങൾ, അതിനോടുള്ള സുഖങ്ങൾ ഒക്കെ അവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ കുറേ ആളുകൾക്കൊക്കെ രാമേട്ടൻ പറഞ്ഞ് ശരിയാണ്, ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. ആരാൻ്റെ ഭക്ഷണം നിങ്ങൾ നോക്കരുതെന്ന് പറഞ്ഞു. മറ്റൊരാളുടെ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ തയ്യാറാവരുത്. മറ്റയാൾ തരുന്ന ഭക്ഷണം എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായി കൃഷി ചെയ്ത് നിങ്ങൾക്ക് തൃപ്തിയായിട്ട് നല്ലൊരു ഭക്ഷണം തയ്യാറാക്കാൻ നിങ്ങൾ കൃഷിമുറ പഠിക്കണം. അതിന് ഈ ഉദ്യോഗം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ലീവ് എടുക്കണം, അല്ലെങ്കിൽ ലീവുള്ള ദിവസം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം പല കാര്യങ്ങളും വരുന്നുണ്ട്. ശരീരത്തിനൊരു വ്യായാമം കിട്ടുന്നുണ്ട്. നേരം വെളുപ്പിന് 4 മണിക്ക് ഓടാൻ മെനക്കെടണ്ട. ആ സമയത്തിന് നിങ്ങൾക്ക് ഈ പാടത്ത് തോമ്പെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യായാമമായി, രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഓഫീസ് പോകുമ്പോൾ ഒന്ന് ശരീരമൊക്കെ ഒന്ന് വേർത്ത് തിരിച്ചു വന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കുളിച്ച് നിങ്ങൾ പോയി വെക്ക്. അത്രയും ഒരു ആത്മ സുഖം ഉണ്ടാവും. മാത്രമല്ല എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം രാസവളമില്ല, കീടനാശിനിയില്ല, തൃപ്തികരമായിട്ട് കഴിക്കാം. അപ്പോൾ ഒപ്പം തന്നെ നിങ്ങളുടെ രോഗം കുറയ്ക്കുക, നിങ്ങളുടെ വീട്ടിലെ രോഗം കുറയ്ക്കാൻ സാധിക്കും, നിങ്ങളുടെ ശമ്പളം മിച്ചം വെക്കാൻ സാധിക്കും.
1: ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അങ്ങയോട് ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെടുകയാണ്, എനിക്ക് കുറച്ച് നാടൻ വിത്ത് കൃഷി ചെയ്യണം, അപ്പോൾ അതിന് കുറച്ച് വിത്ത് അങ്ങ് തരുമോ, അങ്ങ് തരുന്ന വിത്തിൻ്റെ അതേ അളവ് വിത്ത് ഞാൻ തിരിച്ച് തന്നുകൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ വിത്ത് കൊടുക്കാൻ കഴിയില്ല?
0: അല്ല, ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ കൊടുക്കും. ഞാനിപ്പോൾ 3 കിൻ്റൽ വിത്തോളം കൊടുത്തുപോയി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നിങ്ങൾ ഈ ജില്ല വരെയൊക്കെ വിത്ത് കൊടുത്തിട്ടുണ്ട്.
1: തിരിച്ച് കിട്ടിയോ ഇത്?
0: കുറേ ആളുകൾ തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ മാത്രമല്ല കുട്ടികൾക്കിപ്പം ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ അതുപോലെ തന്നെ ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ഒരു 25 ഗ്രാം 20 ഗ്രാം വെച്ചിട്ട് എത്രയോ പിള്ളേർ കൊണ്ടുപോയിട്ടുണ്ട്. അവർ പറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾ ചാക്കിൽ ഇച്ചിരി മണ്ണ കിട്ടരാൻ വേണ്ട ഞങ്ങൾ ചെയ്യട്ടെ, നിങ്ങൾ ചെയ്തോ. മാത്രമല്ല ഇനിയിപ്പോൾ വേറൊരു മെത്തേഡും കൂടി ഞാൻ കാണിച്ചുതരാം അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ.
1: അപ്പോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗതമായി നെല്ലുമായി ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പരമ്പരാഗതമായ പൈതൃകമായ ഒരു സ്വത്താണെന്ന് കരുതി ചെയ്തതാണ്.
0: അതെ.
1: അതുകൊണ്ട് അങ്ങയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ അത് ഒരു ജീവിതത്തിലൊരു സംതൃപ്തിയായി തോന്നുന്നുണ്ടോ?
0: അതെ അതെ, തോന്നുന്നുണ്ട്. സംശയമില്ല കാര്യത്തിൽ. കാരണം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ രാത്രി ഒരു ഇത്തിരി ഭക്ഷണം കഴിച്ചാൽ ഒരു മനസ്സിന് സമാധാനം നമുക്ക് ഉറങ്ങണ്ടേ? അപ്പം നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച മാത്രം ശരീരം അങ്ങനെയൊന്നും നമുക്ക് ഇല്ല. മനസ്സിൽ നന്നായാൽ നമ്മളെ ഹൃദയം ശരിക്കും യാതൊരു ഞാൻ ഒരാൾക്ക് ഉപദ്രവിച്ച് കൊടുക്കാനില്ല, ഈ ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റബോധക്കാരനുമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെ മനസ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കും. അങ്ങനെ ക്ലിയർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണമേ വേണ്ടൂ, ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിക്കോളും. അതേസമയത്ത് നിങ്ങൾ നെയ്ച്ചോറ് കഴിച്ചിട്ട് രാത്രിയും പകലും ഇല്ലാതെ കിടന്ന് ഉരുണ്ടുണ്ട് ടെൻഷൻ അടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു സുഖം നിങ്ങൾക്ക് ഉണ്ടാവില്ല.
1: അതായത് പ്രകൃതി തന്ന സുഖം പരിപൂർണമായി നമ്മൾ അനുഭവിക്കുകയാണ്.
0: അനുഭവിക്കണം, അനുഭവിക്കണം. കാരണം വെച്ചാൽ
1: പ്രകൃതികളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ?
0: ഉണ്ടുണ്ടുണ്ട്, അതൊക്കെ അവർക്കുണ്ട്. അവർക്കിപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ വീട്ടിൽ ഇപ്പോൾ 500 പേജുള്ള ഒരു വിസിറ്റിംഗ് ബുക്ക് തീർന്നിരിക്കുക, രണ്ടാമത് ഒരു ബുക്ക് മേടിച്ചിരിക്കുക. അത് മുഴുവനും സന്ദർശകർ വന്നിട്ട് അഭിപ്രായങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ പറയുക, ഓരോ കാര്യങ്ങളെ പറ്റി അവരെ വിലയിരുത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും വലിയ തൃപ്തി വന്നിട്ടുണ്ട്. മാത്രമല്ല അച്ഛൻ ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഗുണം മക്കൾക്കല്ലേ ഉണ്ടാവേണ്ടത്. അച്ഛൻ എന്ത് ചെയ്യുന്നോ ആ മത് ആ മക്ക കിട്ടും.
2: ഇന്നലെ അന്തരിച്ച ചെറുവയൽ രാമനുമായി ഒരു ദശാബ്ദത്തിന് മുൻപ് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിനു വേണ്ടി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കരൻ നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനമാണ് ഇപ്പോൾ കേട്ടത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക്

0: സംരക്ഷണം നേടാം.
1: എങ്ങനെ?
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
2: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.
3: ഇനി കമ്പോള വില നിലവാരം.
4: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കോപ്ര ക്വിന്റലിന് 15,700 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 73,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,150 ര�പ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,300 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,000 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
5: മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. തെങ്ങിൻ തോപ്പിൽ ഇടയിളക്കുന്നത് കളനിയന്ത്രണത്തിനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും സഹായിക്കും. തെങ്ങിന്റെ കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ മഞ്ഞളിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം. കൂമ്പുചിയൽ രോഗമാണെന്ന് കണ്ടാൽ കേടാവുന്ന കൂമ്പോലകൾ വെട്ടിമാറ്റി മണ്ടയുടെ അഴുകിയ ഭാഗങ്ങൾ വൃത്തിയാക്കി ബോർഡോ കുഴമ്പ് പുരട്ടണം. വെള്ളമിറങ്ങാതിരിക്കാൻ മരുന്ന് പുരട്ടിയ ഭാഗം വാവട്ടമുള്ള ഒരു മൺചട്ടി കൊണ്ട് മൂടി വയ്ക്കുകയും വേണം.
3: കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇന്ന് പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് വിത്തായം? ശരിയുത്തരം, കമുകിൻ പാള കൊണ്ടുണ്ടാക്കിയ ചെറുപാത്രമാണ് വിത്തായം. പ്ലാസ്റ്റിക്കും മറ്റ് ലോഹ സംഗ്രഹങ്ങളും ചേർന്ന പാത്രങ്ങൾ സർവ്വസാധാരണമാകും മുന്നേ നമ്മുടെ പൂർവ്വസൂര്യകൾ പച്ചക്കറി വിത്തുകൾ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും വെള്ളരി, വെണ്ട, വഴുതന, ചീര എന്നിവയുടെ വിത്തുകൾ എത്ര തന്നെ ചൂടുകാലമായാലും എത്ര തന്നെ മഴക്കാലമായാലും വെയിൽ കായ്ച്ച് വിത്തായങ്ങളിൽ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും കേടുവരാറില്ലായിരുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

ശസ്ത്രക്രിയ സമയത്ത് നട്ടെല്ലിൽ സൂചി കുത്തി നൽകുന്ന അനസ്തീസിയ ഭാവിയിൽ നടുവേദനയ്ക്ക് കാരണമാകുമോ? മെഡിക്കൽ പരിചരണ രംഗത്ത് അനസ്തീസിയോളജിസ്റ്റിന്റെ പ്രാധാന്യം ഡോക്ടർ ഹരിദേവ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയിലെ 100,000 യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന പ്രത്യേക തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനായി AIMS പോർട്ടലിലെ രജിസ്ട്രേഷൻ നടപടികൾ 31 ഒക്ടോബറിനകം പൂർത്തിയാക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യാത്ത അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിൽ കാലതാമസം നേരിടാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ അംഗങ്ങളും അടിയന്തിരമായി രജിസ്ട്രേഷൻ ഉറപ്പാക്കണമെന്ന് കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. കൃഷിവകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലായ AIMS ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത നിലവിലുള്ള പദ്ധതി അംഗങ്ങൾ എത്രയും വേഗം അതാത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വിവരങ്ങളും രേഖകളും നൽകി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ചെറുതേനീച്ച വളർത്തലിൽ താൽപ്പര്യമുള്ള കർഷകർക്ക് അവയെ കൂട്ടിലാക്കുന്നതും ശാസ്ത്രീയമായി പരിചരിക്കുന്നതും സംബന്ധിച്ച സംശയങ്ങൾ ദൂരീകരിക്കാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഹോർട്ടികോർപ്പിലെ മുൻ പ്രോഗ്രാം ഓഫീസറും തേനീച്ച വളർത്തൽ പരിശീലകനുമായ ബെന്നി ഡാനിയേൽ 16 ഒക്ടോബർ വെള്ളിയാഴ്ച, അതായത് നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മറുപടി നൽകും. താൽപ്പര്യമുള്ള കർഷകർക്ക് 0481257662 എന്ന കോൾ സെൻ്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു.

കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,600 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ, കോട്ടയം 28,300 രൂപ, പാല 27,300 രൂപ, എറണാകുളം 25,100 രൂപ, കൊച്ചിറെഡി 25,400 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 16,000 രൂപ, ആലപ്പുഴ തെളിവ് 15,800 രൂപ, എറണാകുളം 16,000 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 നെയ്യാറ്റിൻകര 25,000 രൂപ, അടൂർ 23,000 രൂപ, കായംകുളം 23,000 രൂപ, പുളിങ്കുന്ന് 19,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 23,000 രൂപ, കോട്ടയം 28,000 രൂപ, എറണാകുളം 31,000 രൂപ. ഏലം കിലോഗ്രാം കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,350 രൂപ, കട്ടപ്പന 3,050 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 67,000 രൂപ, അടൂർ 70,500 രൂപ, പാല

69,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 73,100 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 71,100 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 24,000 രൂപ, പുനലൂർ 27,300 രൂപ, കോട്ടയം 27,000 രൂപ, പാല 26,000 രൂപ, മൂവാറ്റുപുഴ 26,000 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇനി 7:25 വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യം അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കുകയാണെന്നും കുടുംബത്തിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്കും ദേശീയ വികസനത്തിനും അവർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
2: जब एक दिन महिलाएं पीछे रह जाते थे आर्थिक रूप से, केवल परिवार का देखभाल, परिवार का सहयोग ही करते थे, छोटे छोटे चीजों के लिए दूसरों के ऊपर निर्भर करते थे, लेकिन आज वो आत्मनिर्भर बन गए, दूसरों का भी और सहारा देने वाले बन गए. ये केवल उनके इनकम नहीं है, परिवार के इनकम नहीं है, ये देश का आर्थिक समृद्धि, देश का महिलाओं का विकास भी ये समाहित है.
1: ശാസ്ത്രീയ ഗവേഷണം, തെളിവുകളെ അടിസ്ഥാനമാക്കി സാധൂകരണം, ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവയിലൂടെ ആയുർവേദത്തെ ശക്തിപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണങ്ങളിലൂടെ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക മാത്രമല്ല, പരമ്പരാഗത പ്രതിവിധികളും രീതികളും ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണമെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനാ കപ്പലായ സമർത്ഥക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കർണാടക കാർവാറിലെ INS കദംബ നേവൽ ബേസിൽ രാജ്യത്തിന് സമർപ്പിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച നാവികസേനയുടെ ആദ്യത്തെ തദ്ദേശീയ വിവിധോദ്ദേശീയ കപ്പലാണ് സമർത്ഥക്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ലഡാക്കിൽ 3,350 കോടിയോളം രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാംസ്കാരിക

0: പൈതൃകം സംരക്ഷിക്കുന്നതിനും ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതികൾ സഹായിക്കും. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
1: आपने 140 करोड़ देशवासियों को गौरव का मौका दिया, क्योंकि सबसे बड़ी सफलता अगर कुछ होती है तो वो है तिरंगे की शान बढ़ाना. आपने तिरंगे की शान बढ़ाई, तिरंगे का मान बढ़ाया और इसलिए आपकी सफलता केवल आपकी नहीं है, ये देश के करोड़ों करोड़ों नागरिकों की सफलता है.
0: ജപ്പാനിലെ ഐഷി നഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. നക്സലിസം മൂലം ശാരീരിക വൈകല്യങ്ങൾ സംഭവിച്ച ഛത്തീസ്ഗഡിലെ ഗോത്ര വിഭാഗക്കാർക്ക് കൃത്രിമ അവയവങ്ങളും മറ്റ് സഹായങ്ങളും നൽകി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സർക്കാർ പിന്തുണ നൽകുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സേവാ സങ്കൽപ് അഭിയാൻ പരിപാടിയുടെ ഭാഗമായി ഛത്തീസ്ഗഡിലെ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നതിനൊപ്പം ആഗോള സുരക്ഷാ ഘടനയിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ശക്തമാക്കുന്ന ഒരു പ്രതിരോധ പരിസ്ഥിതിയാണ് സർക്കാർ കെട്ടിപ്പടുക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 686 കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി 2025-26 38,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കവേ ശ്രീ സിംഗ് വ്യക്തമാക്കി. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ സ്വയമേവ അവകാശപ്പെടാൻ കഴിയില്ലെന്ന സുപ്രീംകോടതി. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളിയാണ് ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, ശ്രീ ചന്ദ്രശേഖർ എന്നിവരടങ്ങിയ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരാൾ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ വസ്തുതകൾ പരിശോധിച്ച് പ്രത്യേകമായി സ്ഥിരീകരണം നടത്തേണ്ടതുണ്ടെന്നും കോടതി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പെൺകുട്ടികളോടുള്ള സാമൂഹിക മനോഭാവത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം സുരക്ഷിതമായ മാതൃത്വം, ആർത്തവ ശുചിത്വം എന്നിവയും പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം 2014-15 1,000 ആൺകുട്ടികൾക്ക് 918 പെൺകുട്ടികൾ എന്നതിൽ നിന്ന് 2023-24 929 വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുഎസിൽ നടക്കുന്ന അണ്ടർ 23 ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരം വിശ്വജിത് രാമചന്ദ്ര മോറെ വെള്ളി മെഡൽ നേടി. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ ജോർജിയൻ താരത്തെ 12-13 എന്ന സ്കോറിനാണ് മോറെ പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായും പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.

0: തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ യുകെ ധനകാര്യമന്ത്രി ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. പൊതുവായ മുൻഗണനാ വിഷയങ്ങളിലും ക്രിയാത്മകവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ G20 കൂട്ടായ്മയിലും യുകെയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീമതി സീതാരാമൻ കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ മീഡിയ അക്രഡിറ്റേഷനുള്ള സമയം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. മേള റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് ഈ മാസം 17 വരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക അക്രഡിറ്റേഷൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം, അമൽകൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം എന്നിവ ആസ്വദിക്കാം. ആദ്യമായി നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന വയലിൻ വാദനം കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നവനീത് കൃഷ്ണൻ അവതരിപ്പിച്ച വയലിൻ വാദനം. അടുത്തതായി അമൽ കൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അമൽകൃഷ്ണ ആലപിച്ച ശാസ്ത്രീയ സംഗീതം. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം, നിർവഹണം മൃദുൽ ജേക്കബ്.

0: ആകാശവാണി നേർമൊഴി.
1: നേർമൊഴിയിൽ ഇന്ന് നാടകകൃത്തും തിരക്കഥാകൃത്തുമായ മുഹാദ് വെമ്പായോവുമായി അഭിമുഖം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നാടകം, റേഡിയോ, സിനിമ, സാഹിത്യം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി തന്റെ സർഗാത്മക സാന്നിധ്യം അടയാളപ്പെടുത്തിയ ഒരു എഴുത്തുകാരനാണ് ഇന്ന് നേർമൊഴിയിലുള്ളത്, ശ്രീ മുഹാദ് വെമ്പായം. അദ്ദേഹത്തിന്റെ സർഗയാത്രയെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അറിയാം. സ്വാഗതം സർ.
3: നമസ്കാരം.
2: തിരശീല വീഴുമ്പോഴും ആളുകളുടെ മനസ്സിൽ അവശേഷിക്കാറുള്ളതാണ് വാക്കുകളുടെ ശക്തി എന്ന് താങ്കൾ എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എപ്പോഴാണ് ഈ ജീവിതത്തിൽ വാക്കുകളുടെ ഒരു ശക്തി തിരിച്ചറിഞ്ഞത്, ഒന്ന് തിരിഞ്ഞു നോക്കാമോ?
3: ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ നാടകം എഴുതുന്നത്. ഒരു നാടക രൂപത്തിലുള്ളതാണെന്ന് നമുക്കറിയില്ല. ഞാൻ കന്യാകുളങ്ങര ഗവൺമെന്റ് ബോയ്സ് ഹൈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുതി അവതരിപ്പിക്കുകയായിരുന്നു ആദ്യത്തെ നാടകം എന്ന് പറയുന്നത്. നാടകത്തോട് എന്തുകൊണ്ടും ഒരു വലിയ ക്രൈസ്, ഈ സംഭാഷണങ്ങളോടുള്ള വലിയൊരു ഇഷ്ടം.
2: മലയാളമായിരുന്നു ഇഷ്ടവിഷയം?
3: മലയാളം തന്നെയായിരുന്നു ഇഷ്ടവിഷയം. അങ്ങനെ തന്നെയാണ് നാടകത്തിലേക്ക് വന്നത്. പിന്നെ സ്കൂൾ നാടകങ്ങൾ എഴുതി, പിന്നെ കോളേജിലായപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു കമ്പം ഭയങ്കരമായിട്ട് വരികയും അങ്ങനെ ഞാൻ കാളിദാസ കലാകേന്ദ്രം ഉൾപ്പെടെയുള്ള സമിതികളിൽ കുറച്ചു കാലം അഭിനയിക്കാനുള്ള അവസരവും കിട്ടി. അപ്പം
2: നാടകം എഴുതുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കഥാ കവിതയൊക്കെ എഴുതുന്ന പോലെ അല്ലല്ലോ. അപ്പൊ ഒരു 7-ാം ക്ലാസ്സുകാരന്റെ മനസ്സിലേക്ക് ഞാൻ നാടകം എഴുതാമെന്ന് തോന്നിപ്പിച്ചത് എന്തായിരിക്കും?
3: ഞാൻ ചെറുതിലെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഞാൻ കഥ ഭയങ്കരമായിട്ട് പറയാൻ, സിനിമാ കഥകൾ കണ്ടിട്ട് പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അതിങ്ങനെ ഭയങ്കരമായിട്ട് എലാബറേറ്റ് ചെയ്ത് പറയുന്ന ഒരാളായിരുന്നു. കൗതുകകരമായ സംഭാഷണങ്ങളോടൊരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. പിന്നെ കന്യാകുളങ്ങര സ്കൂളിൽ 7-ാം ക്ലാസ് നാടകം നമ്മൾ വേറൊരു നാടകം എടുത്ത് ചെയ്യാനാണ് ഇരുന്നത്. പക്ഷേ ആ സമയത്ത് അത് പഠിപ്പിക്കാൻ വരുന്ന ചേട്ടന്മാർക്ക് വരാൻ കഴിയാതെ പോയി, നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സിറ്റുവേഷനിൽ അങ്ങനെ എഴുതി നോക്കാം എന്ന് വിചാരിക്കുകയായിരുന്നു ചെയ്തത്.
2: സാധാരണ ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം സിനിമ അല്ലെങ്കിൽ നാടകം അവിടെയൊക്കെ നമുക്ക് ഈ കാണുന്ന മുഖങ്ങളോടാണ് ആൾക്കാർക്ക് കൂടുതൽ ആരാധന തോന്നുക. സ്ക്രീനിന് പിന്നിൽ നിൽക്കുന്നവരെ, പ്രത്യേകിച്ച് രചന, സംവിധാനം അങ്ങനെ ഏതാണെങ്കിലും, ഇത് അറിയാനുള്ള കൗതുകം വളരെ കുറവാണ്. അപ്പോ ഈ ഒരു ബാക്ക് സീറ്റ് തിരഞ്ഞെടുത്തപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായോ? ഫ്രണ്ട് സീറ്റിലേക്ക് വരണം എന്ന് തോന്നിയോ?
3: ഞാൻ ആക്ച്വലി ഞാനൊരു ആക്ടറും കൂടെ ആയിരുന്നു. ഞാൻ കാളിദാസ കലാകേന്ദ്രം ഉൾപ്പെടെയുള്ള 4-5 നാടക സമിതികളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം എനിക്ക് FM റേഡിയോ കേരളത്തിൽ വരുന്ന സമയത്ത് FM റേഡിയോ ആദ്യത്തെ ബാച്ചിൽ ജോലി കിട്ടുന്ന ഒരാളാണ് ഞാൻ 2006. അപ്പോൾ നമുക്ക് ആ ജോലി വന്നപ്പോൾ എന്നെ ഈ എഴുത്തിനോടും അല്ലെങ്കിൽ നാടകത്തോടുള്ള ക്രൈസ് വിടാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ എഴുത്ത് വളരെ സജീവമായിട്ട് ഓപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ശരിയാണ്, പുറകിൽ എഴുത്തുകാരൻ എപ്പോഴും അറിയപ്പെടുന്നില്ല, പലപ്പോഴും നമ്മൾ എഴുതിയ വർക്കുകൾ നമ്മുടേതാണെന്ന് അറിയപ്പെടുന്നില്ല. പക്ഷെ ആ അറിയപ്പെടാതിരിക്കലും ഒരു സുഖമുണ്ട്. എന്നാൽ ചില സമയത്ത് നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്ന രീതിയിൽ നമുക്കൊരു പെയിൻ തോന്നുകയും ചെയ്യും. നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് അക്നോളജ് ചെയ്യപ്പെടാം, മീൻസ് നമ്മളാണെന്ന് അറിയുന്നില്ലല്ലോ എന്ന് തോന്നുകയും ചെയ്യാറുണ്ട്.
2: നമ്മൾ എഴുതുന്ന വാക്കുകൾ വേറൊരാൾ പ്രസന്റ് ചെയ്ത് കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടാണോ എഴുതുന്നത്?
3: ഞാൻ ഈ അമേറ്റർ നാടകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ട് പ്രൊഫഷണൽ നാടകങ്ങളാണ്. അപ്പോൾ നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയോട് തന്നെ അത്ര വലിപ്പമില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരു പക്ഷേ ആർട്ടിസ്റ്റുകളെ ഫിക്സ് ചെയ്തിട്ട് എഴുതേണ്ടുന്ന സിറ്റുവേഷൻസ് വരും. അപ്പോൾ നമുക്കറിയാം ആ ആർട്ടിസ്റ്റുകൾ വരുന്നു, അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളും വരാറുണ്ട്. ചിലപ്പോൾ നമ്മളെ പ്രസൻറ്റേഷൻ കൊണ്ട് ഈ ടെക്സ്റ്റിനെ ഓവർ റൈഡ് ചെയ്യുന്ന ഭയങ്കര പ്രതിഭയുള്ള അഭിനേതാക്കൾ വരാറുണ്ട്. നമ്മൾ എഴുത്തിൽ ഒരു ഓക്കെ അല്ലെങ്കിൽ 10-ൽ 6 മാർക്ക് കിട്ടാവുന്നൊരു ഏരിയ എന്ന് തോന്നുന്നൊരു ഭാഗത്തെ ഒരു അഭിനേതാവ് അയാളുടെ ഒരു പ്രകടന മികവ് കൊണ്ട്

0: അത് എട്ടിലേക്കോ ഒമ്പതിലേക്കോ ഉയർത്തുന്ന അത്ഭുതകരമായ കാഴ്ചയും കണ്ടിട്ടുണ്ട്. നേരെ തിരിച്ചുകൊണ്ട്
1: തിരിച്ചുകൊണ്ട് ആ
0: തിരിച്ച് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥം പോലും കിട്ടാത്ത തരത്തിൽ വളരെ ദയനീയമായി പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് വിഷമം തോന്നാറുണ്ട്. എങ്കിലും മറ്റേ സന്തോഷം ഭയങ്കര വലുതാണ്. അത് ടെക്സ്റ്റ് വലുതാവുകയാണ് ചെയ്യുന്നത്. ഇപ്പം മാം ഇരുന്ന് കാണുകയാണെങ്കിൽ ആ പ്രസന്റേഷൻ്റെ ഞാൻ പറഞ്ഞ പോലെ 9 മാർക്കിൻ്റെ വലിപ്പത്തിൽ മാം കാണുകയാണ്, പക്ഷേ ഞാൻ 6 എഴുതിയിട്ടുള്ളൂ. അത് പ്രസന്ററുടെ മികവായിട്ടാണ് ഞാൻ കരുതുന്നത്.
1: ഇപ്പം 100-ലധികം നാടകങ്ങൾ താങ്കൾ രചിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിനനുസരിച്ച് നാടകത്തിൻ്റെ ഒരു അഭിരുചി അല്ലെങ്കിൽ മലയാളിയുടെ അഭിരുചി മാറുന്നതനുസരിച്ച് ഈ രചനയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്?
0: അതായത് നമ്മൾ പൊതുവേ നമുക്ക് ഈ പ്രൊഫഷണൽ നാടകങ്ങളെ പറ്റി ഉള്ളൊരു തോട്ട്, അത് അധികം കണ്ടിട്ടില്ലാത്ത മനുഷ്യരുടെ ഒരു തോട്ട് എന്ന് പറയുന്നത്, 1980-90 പ്രൊഫഷണൽ നാടകം എത്തി നിൽക്കുന്ന ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ് എന്നൊരു തോന്നലുണ്ട്. ഇടയ്ക്ക് ഒരു സ്റ്റാഗ്നൻ്റ് ആയ ഒരു അവസ്ഥ മലയാള നാടകവേദിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഏകതാനമായ ഒരു ഒരു അവതരണ രീതി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2000-ങ്ങൾക്ക് ശേഷം പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കുന്ന ഒരുപാട് എഴുത്തുകാരും എഴുത്ത് രീതികളുമൊക്കെ ഭയങ്കരമായിട്ട് വരികയും കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അതിനാടകീയതയുടെ ആലഭാരങ്ങളില്ലാത്ത മനുഷ്യൻ സംസാരിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്ന നാടകങ്ങൾ, ആ തരത്തിലുള്ള പ്രമേയങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ഞാൻ ചെയ്ത 2-3 നാടകങ്ങളുടെ തീമുകളെപ്പറ്റി, മലയാളത്തിൽ ആദ്യത്തെ മൾട്ടി പെർസ്പെക്റ്റീവ് നാടകം എഴുതിയ ഒരാളാണ് ഞാൻ, അതൊരു കഥയാണെന്നുള്ളതാണ്. അത് വേറെ സിനിമകളിൽ മാത്രം, അപ്പോൾ റാഷമോണക്കിലൊക്കെ ചെയ്തിട്ടുള്ളൊരു സിനിമാറ്റിക് സങ്കേതമാണ്. അപ്പോൾ നമ്മളതിനെ നാടകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരൊറ്റ നൈറ്റ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കഥകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വർഷം ചെയ്ത കോഴിക്കോട് രംഗഭാഷയുടെ ഒരുക്കം എന്ന് പറയുന്ന നാടകം ആന്തോളജി നാടകമാണ്. സിനിമകളിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള, അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ തരത്തിലുള്ള ഒരു സാങ്കേതിക സംജ്ഞകളും മറ്റും കാര്യങ്ങളും അതിൻ്റെ അവതരണ രീതികളും ഉപയോഗിക്കുന്നതോടൊപ്പം ഏറ്റവും വർത്തമാന കാലഘട്ടത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നു. ഞാനല്ല, എൻ്റെ സമകാലികരായ എല്ലാ എഴുത്തുകാരും ആ ശ്രമം നടത്തുന്നുണ്ട്. വളരെ കാലഘട്ടത്തോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്.
1: ഈ കാലഘട്ടത്തിൻ്റെ ഒരു അഡാപ്റ്റീവ്നെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പം ഞാനിവിടെ നാടക വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മളും സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ ഇപ്പോഴും രചനയിൽ ഈ കാലഘട്ടത്തിൻ്റെ അഡാപ്റ്റേഷൻ വളരെ കുറവായിട്ടാണ് കാണുന്നുള്ളത്. അതിഭാവുകത്വം വേണം ഡയലോഗുകളിലാണെങ്കിലും പ്രസന്റേഷനിലാണെങ്കിലും എന്ന് വേണം എന്നൊരു അഭിപ്രായമുള്ള ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അവരോടൊക്കെ
0: എന്ത് സംഭവം എന്ന് പറയുമ്പോൾ, അതിന് 2 തരത്തിലാണ് ഇതിനെ കാണേണ്ടതെന്ന് അത് ആരുടെയും തെറ്റായിട്ട് ഞാൻ കരുതുന്നില്ല. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോരുത്തരുടെ നാടക ബോധ്യങ്ങളെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ചിലർക്ക് നാടകത്തെ സംബന്ധിച്ച് നമ്മളിപ്പോഴും ധീരോദാത്തൻ അതിപ്രതാപ ഗുണവാൻ തുടങ്ങിയ പരിപാടിയിൽ നിൽക്കുന്ന അവസ്ഥയിലുള്ള നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ എന്താ പറയുക, നാടകം ഒരു അല്പം അതിഭാവുകത്വത്തിൽ എങ്ങോട്ട് പോയി നീ എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഒരുപാട് താമസിച്ചുള്ള വീട്ടിലേക്ക് വരാൻ എന്ന് എത്ര താമസ് എന്ന് ചോദിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അവൻ വിഷജീവിയാണ് എന്ന് പറയുന്നത് പോലെ അവൻ ഭയങ്കര വിഷമാണ് കേട്ടോ എന്ന് പറയാനൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കൊളോക്കിയൽ സംഭാഷണ രീതികളിലേക്ക് എഴുത്തും സിനിമയും ഇറങ്ങി വന്നിട്ടും പൂർണ്ണമായിട്ടും നാടകങ്ങളിൽ അത് എത്തിയിട്ടുണ്ടോ, മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന ശ്രവ്യ നാടകങ്ങളുടെ കാര്യമാണ് കേട്ടോ. കാരണം പ്രൊഫഷണൽ ആരെങ്കിലും വ്യത്യാസമുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും അങ്ങനെ എഴുതുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പോഴും. എങ്കിലും ഈ പറഞ്ഞതുപോലെ കുറച്ച് ഈ അരങ്ങിൽ എന്തുകൊണ്ടത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരങ്ങിൽ നമുക്കൊരു 3-4 റോയിലുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് കൃത്യമായി അവരുടെ ഒരു ഫേസ് എക്സ്പ്രഷൻസും ക്ലോസ് ഷോട്ടുകളില്ല സിനിമയെ പോലെ. അപ്പം ഒരു ഏകദേശം ഒരു 60-70 അല്ലെങ്കിൽ 120 റോയിലിരുന്ന് നാടകം കാണുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു 5 റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം എക്സാജറേറ്റഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ചലനങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ ഈ സാധനം വെങ്ങിയും. അപ്പോൾ അവൻ കരയുന്നത് സിനിമയിൽ കരയുന്നത് പോലെ വളരെ സട്ടിലായിട്ട് കരഞ്ഞാൽ അവൻ കരയുകയാണോ ചുമ്മാ നിൽക്കുകയാണോ എന്ന് ഓഡിയൻസ് സംശയമൊന്നും. അപ്പം ചിലപ്പോൾ അവൻ തോള് ശയിക്കേണ്ടി വരും, അവൻ കരയ്ക്കുന്ന രീതിയിൽ ഒരു ചെറിയ ഡ്രമാറ്റിക് പിഞ്ച് കൊടുക്കേണ്ടി വരും, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എഴുത്ത് രീതികളിൽ സംഭാഷണം അല്ലെങ്കിൽ ആ രീതികളിൽ വളരെ കൊളോക്കിയലായിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ.
1: ഈ നാഷണൽ ഇന്റഗ്രേഷൻ റൈറ്റിംഗ് അവാർഡ് നേടിയ പണ്ടെങ്ങാണ്ട് ഒരു നാടുണ്ടായിരുന്നേ, ആ ഒരു ഫോക്ക് ഗാനം പിറവിയെടുത്തത്. ഇപ്പൊ സാറിന്റെ ഈ നാടക മേഖലയിൽ നിന്ന് ആ മേഖലയിലേക്ക് പോയ അല്ലെങ്കിൽ ആ ഒരു ഗാനത്തിന്റെ പിന്നിലെ കഥ ഒന്ന് പറയാമോ?
0: ഞാൻ പാട്ടുകൾ എഴുതും മുമ്പും എഴുതിയിട്ടുണ്ട്. ഞാൻ നൃത്തനാടകങ്ങളിൽ, നമ്മൾ ബാലയെന്ന് പറയില്ല, ഇപ്പൊ നൃത്തനാടകങ്ങളിൽ അഭിനയിച്ച് തുടങ്ങിയ ഒരാളാണ് ഞാൻ പ്രൊഫഷണലായിട്ട്. അപ്പൊ അതിനുശേഷം അത് എഴുതിയിട്ടുണ്ട്, നൃത്തനാടകങ്ങൾ എഴുതുന്നുണ്ട്. അപ്പൊ അതിലേക്ക് പാട്ടുകൾ വേണ്ടി വരുമ്പോൾ, ഇപ്പോൾ ചില സമിതികളെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ ടൈറ്റ്നെസ് എന്ന് പറയുമ്പോൾ, ഒരു ലിറിസിസ്റ്റിനെ വിളിക്കാതെ എഴുതുന്ന ആൾ തന്നെ എഴുതുമെങ്കിൽ അവർക്കൊരു, നമ്മൾ പാട്ടെഴുത്തുകാരനോ കവിയോ അല്ല, നിർബന്ധിത സാഹചര്യങ്ങളിൽ എഴുതിപ്പോകുന്ന ഒരാളാണ്. അങ്ങനെ എഴുതുകയും പതുക്കെ പതുക്കെ പതുക്കെ നാടകങ്ങളുടെ പാട്ടുകളിൽ ചില കണ്ടീഷനിൽ, ഇത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചാണ് കേട്ടോ, പണ്ടങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ, അത് തൃശ്ശൂർ രജപുത്രയുടെ പകിട എന്ന് പറയുന്ന നാടകത്തിന് ആൾറെഡി 2 ലിറിസിസ്റ്റുകൾ ഉണ്ട് അതിനകത്ത്. അന്ന് ഞാൻ ദുബായിലാണ് FM റേഡിയോയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു നാടകം എഴുതുമ്പോൾ ആ പോർഷനിൽ ഞാൻ ഒരു 4-6 വരി ഇങ്ങനെ അപ്പം തോന്നിയത് എഴുതിയിട്ട്, ഈ ഒരു മൂഡിലുള്ള പാട്ടാണ് നമുക്ക് വേണ്ടത്, അത് ലിറിസിസ്റ്റിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അയക്കുകയും, എൻ്റെ സംവിധായകൻ സുരേഷ് ദിവാരം പിറ്റേന്നത് കണ്ടിട്ട് പറഞ്ഞു ഇതാണ് കറക്റ്റ്, ഇത് കറക്റ്റ്,

0: ആണ് ഇത് എന്തിനാണ് വേറെ എഴുതിപ്പിക്കുന്നത്, നിങ്ങളെൻ്റെ ബാക്കി കൂടെ എഴുതി തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ യാദൃച്ഛികമായി സംഭവിച്ച ഒരു പാട്ട് എൻ്റെ കരിയറിലെ ഒരു വലിയ വിലാസമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്.
1: ആ പാട്ടൊന്ന് ശ്രോതാക്കൾക്ക്
0: പറയാനേ ശേഷി.
1: മതി.
0: പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ അതിൻ്റെ അവസാന ഭാഗത്താണ്. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ.
1: എത്ര കാലഘട്ടം കഴിഞ്ഞാലും റിലവൻസ് നഷ്ടപ്പെടാത്ത ഒരു,
0: അതിനകത്തുള്ള പൊളിറ്റിക്സ് ആ ആറ് വരികളിലാണ് കിടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം.
1: ഇപ്പോ സാറ് റേഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, കേരളത്തിലും യു എയിലുമായിട്ട് റേഡിയോ ജോക്കി ആയിരുന്നു, പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു, ക്രിയേറ്റീവ് ഹെഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവ സമ്പത്ത്, അതായത് നാടകവേദിയിൽ നിന്ന് ശബ്ദത്തിന് മാത്രം പ്രാധാന്യമുള്ളൊരു മാധ്യമത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു അനുഭവം,
0: അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കരിയറിൽ. എനിക്ക് നാടകം എഴുതാനുള്ള അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ള ഒരു സ്കില്ലുണ്ടല്ലോ നാടകത്തിലൂടെ ഉണ്ടായി വന്ന, ആ സ്കില്ല് റേഡിയോ സ്ക്രിപ്റ്റുകൾ എഴുതാൻ എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. തിരിച്ച് നാടകത്തിൽ റേഡിയോ ജീവിതം എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതലും നമ്മൾ പരസ്യങ്ങളാണ് അറിയാലോ, ഒരു 30 സെക്കൻഡിനകത്ത് നമുക്ക് തീർക്കണം അല്ലെങ്കിൽ 20 സെക്കൻഡിന് നമുക്ക് തീർക്കണം. ഇപ്പം നമ്മളൊരു വലിയ കണ്ടന്റ് നമുക്ക് നിങ്ങൾക്കറിയാം കൃത്യമായിട്ടും ക്ലയൻറ്റ് തരുന്നത് വലിയ ബ്രീഫായിരിക്കും. അപ്പോൾ ഈ എഡിറ്റിംഗ് സെൻസ് എൻ്റെതിന് ഒരു അല്പമെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ എഡിറ്റിംഗ് ക്രൂരമായി സ്വയം എഡിറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് റേഡിയോ ആണ്.
1: പക്ഷെ അത് ക്രിസ്പ് ആവാനും സഹായിച്ചു.
0: അപ്പൊ നമ്മള് ദുർമേധസ്സുകളെ എളുപ്പം എടുത്തു കളയാൻ വേണ്ടി നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിനെ വെട്ടാൻ മടിയില്ലാത്തവരാക്കി നമ്മളെ മാറ്റിയത് റേഡിയോ.
1: അതുപോലെ തന്നെ ആക്ഷേപഹാസ്യ പരിപാടിക്ക് പ്രവാസി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. നമ്മൾ ഈ സമൂഹത്തെ സ്വയം ചിന്തയിലേക്ക് നയിക്കാൻ ആക്ഷേപഹാസ്യം എത്രത്തോളം,
0: ആക്ഷേപഹാസ്യം ഒരു വലിയ അളവ് പറയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകയില്ലാതെ മനുഷ്യന് എതിര് പറയാൻ പറ്റുന്ന ഒരേ ഒരു സാധ്യത ആക്ഷേപഹാസ്യത്തിൽ മാത്രമാണ്. ഞാൻ 5:05 എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണിക്ക് പോകുന്ന ഒരു പ്രോഗ്രാം, ഏകദേശം 3.5-4 കൊല്ലം വിത്തൗട്ടിന് പിറകെ ഞാൻ ലീവിന് നാട്ടിൽ വരുമ്പം പോലും ഇവിടെ നിന്ന് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. എനിക്ക് ആ പ്രോഗ്രാമിനോടുള്ള വല്ലാത്ത ഇഷ്ടം കാരണം നമുക്ക് മാനേജ്മെൻറ്റ് ആ സമയത്ത് ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞാലും, അപ്പോൾ ഞാൻ ആ വാർത്തകളിൽ ഇറങ്ങി ചെല്ലുക. വാർത്തകൾ ഭയങ്കര ഇഷ്ടമാണ്, വാർത്തകളിൽ നാടകം ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ കൂടുതലായിട്ട്. അത് ആക്ഷേപഹാസ്യത്തിൽ പറയാൻ കഴിയും. പിന്നെ ചിലപ്പോൾ താൽക്കാലിക ശത്രുക്കളുണ്ടായി വന്നേക്കാം, പക്ഷേ ലോങ് റണ്ണിൽ ആക്ഷേപഹാസ്യം കൊണ്ട് ഒരു ആജീവൻ അത് ശത്രു ഉണ്ടാവില്ല.
1: ഈ പറയേണ്ട കാര്യം കൊള്ളേണ്ട അടുത്ത് കൊള്ളുകയും ചെയ്യും,
0: കൊള്ളുകയും ചെയ്യും.
1: ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ ഹാസ്യം എഴുതാനാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: ആണ് എന്നെ സംബന്ധിച്ച് അത് പ്രത്യേകിച്ച് ആണ്. ഞാൻ തുടക്ക കാലഘട്ടങ്ങളിൽ അത്യാവശ്യം കോമഡികൾ നാടകത്തിൽ എഴുതുന്ന ഒരാളായിരുന്നു. പിന്നീട് കുറച്ചങ്ങോട്ട് നാടകം നവീകരിക്കപ്പെട്ടതാണോ നമ്മളെ നാടകം നന്നാക്കിയതാണോ എന്നറിയില്ല, കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എഴുതുന്ന ഹാസ്യത്തിനകത്ത് മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ടെന്നൊരു തോന്നൽ ഉണ്ട്. നമ്മളും ഈ പൊളിറ്റിക്കലി കറക്റ്റ് എന്നുള്ള വാക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മനുഷ്യന് നമ്മൾ കളിയാക്കലിൻ്റെ ധ്വനി, സ്ത്രീകളെ അപഹസിക്കലിൻ്റെ ധ്വനി, തന്നിൽ താഴെയുള്ള മനുഷ്യരോട് ഒരു സുഖകരമല്ലാത്ത രീതിയിൽ പെരുമാറുന്ന തരത്തിൽ ഹ്യൂമർ ഉണ്ടാക്കൽ എന്നൊക്കെ തോന്നുന്നൊരു ഘട്ടത്തിൽ എനിക്കത് ബോധ്യപ്പെട്ടു. നന്ദി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വാക്കൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല സുഹൃത്തുക്കൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു, എടാ നിൻ്റെ ക്വാളിറ്റി നിൻ്റെ കോമഡിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി നന്നായിട്ട് എഴുതുന്ന എഴുത്തുകാർ മലയാള നാടകവേദിയിൽ പ്രൊഫഷണൽ നാടകവേദിയിലുണ്ട് കേട്ടോ, അതിൽ ഞാൻ വളരെ പിറകിലുള്ള ഒരാളാണ്. എനിക്ക് ഭയമാണ് കോമഡി എഴുതാൻ.
1: പക്ഷെ കോമഡി എഴുതുമ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ സ്ത്രീകളെ എന്തെങ്കിലും ഒന്ന് കുത്തി പറയുക അല്ലെങ്കിൽ ആൾക്കാരെ ഒന്ന് കളിയാക്കി പറയുക, ഇതിലല്ല കോമഡി തിരിച്ചറിയുന്നത്, എപ്പോഴായിരിക്കും?
0: എനിക്ക് തിരിച്ചറിവുന്നത്, എനിക്ക് സ്ത്രീകളെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാടിൽ ഭയങ്കര വ്യത്യാസം വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന്, എനിക്ക് 25 വയസ്സിലാണ് റേഡിയോയിൽ ജോലി ചെയ്യുന്നത്. അതുവരെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ആ പ്രായത്തിൻ്റെതായ ഒരു കണക്കിൽ, അപ്പം നമ്മൾ അങ്ങനെ ഒരു തൊഴിലിടത്തിൽ FM റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വളരെ എന്താ പറയുക, ഒരു ഗ്ലാമറസായ തൊഴിലിടമാണ്. ഒരുപാട് സ്ത്രീകൾ പെൺകുട്ടികൾ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഞാൻ ഇവരെ കൂടുതൽ മനസ്സിലാക്കുന്നത് FM റേഡിയോയിൽ വന്നതിന് ശേഷമാണ്. അപ്പം അത് എനിക്ക് കുറച്ച് റെസ്പെക്ട് അവരോട് ഉണ്ടാക്കാനുള്ള റീസണൊന്നും അതുണ്ടായി. 2, ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം അപ്പോഴും എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഞാനൊരു ഈ ഉള്ളിൽ പാട്രിയാർക്കിയുടെ ബാക്കി ഇപ്പോഴും കിടക്കുന്നുണ്ടാവും കേട്ടോ, അത് പെട്ടെന്നൊന്നും അങ്ങനെ തൂത്താ പോകത്തില്ല, പക്ഷെ ബോധമുണ്ട് കിടക്കുന്നുണ്ടെന്ന്. നമ്മളിത് അരിച്ചു പോകാൻ ഒരു റീസൺ, ഞാൻ 2015-16 പീരീഡിൽ ഞാൻ ഡിപ്രഷനിൽ പെട്ടുപോയൊരു സാഹചര്യമുണ്ട്. അത് കലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. ഇപ്പം ഞാനത് ഉറച്ചു വിളിച്ച് പറയുന്ന ആളാണ്. ആ സമയത്ത് എൻ്റെ ഭാര്യ, അയാളൊന്ന് വളരെ ചെറുതാണ്, 10 വർഷം മുമ്പാണ്. അപ്പം അയാളത് ഹാൻഡിൽ ചെയ്ത രീതി എന്നെ വല്ലാതെ സ്ത്രീകളോടുള്ള മൊത്തത്തിലുള്ള ബഹുമാനത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഞാൻ അത്രയും ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയപ്പോൾ, അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം എന്നെ കുറച്ച് ഈ എന്താ പറയുക, ജെൻഡർ വിഷയത്തിനകത്ത് ഈ നിലവിൽ എന്തെങ്കിലും ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ ആ ക്വാളിറ്റി ഉണ്ടാക്കി ഈ 2 സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: കാരണം നമ്മളൊക്കെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഭാര്യനെ ഒന്ന് കുത്തി പറയുന്ന ഭർത്താവ്
0: അടിച്ചു നന്നാക്കുക,
1: അല്ലെങ്കിൽ അവളുടെ പാചകത്തെ ഒന്ന് കുറ്റം പറയുക, അവളുടെ വീട്ടുകാരെ

0: കുറ്റം പറയുക ആ ലെവലിൽ, അങ്ങനെ അല്ലാണ്ട് നാടകത്തിൽ കൂടെ
1: ഞങ്ങൾ
0: റിഫോർമേഷൻ എങ്ങനെ കൊണ്ട്?
1: ഞങ്ങൾ ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടകമുണ്ട്. എനിക്ക് ലാസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് കഴിഞ്ഞ വർഷമാണ്. ലക്ഷ്മണരേഖ എന്ന് പറയുന്ന നാടകത്തിനാണ് ഏറ്റവും മികച്ച റൈറ്ററുടെ നിങ്ങൾ 2025 സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ലക്ഷ്മണരേഖ എന്ന് പറയുന്ന നാടകം എന്നെ സംബന്ധിച്ച് ഒരു ഫെമിനിസ്റ്റ് നാടകമാണ്. ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എല്ലാ ക്വാളിറ്റിയുള്ള മനുഷ്യരും ഓട്ടോമാറ്റിക്കലി ഫെമിനിസ്റ്റ് ആവുന്നതാണല്ലോ. അതിനകത്ത് അങ്ങനത്തെ ഫെമിനിസമല്ല, എനിക്കറിയാവുന്ന 1000 പെണ്ണുങ്ങളുടെ ആത്മകഥ എന്നായിരുന്നു എൻ്റെ ടാഗ് ലൈൻ. 40 ശേഷമുള്ള ഒരു ഹൗസ് വൈഫായ ഒരു ലേഡി പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്ന് ജോലിക്ക് പോകാൻ തീരുമാനിക്കുന്നത് മുതൽ അവളുടെ ലോകം മാറുകയും അത് അവളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുകയും അവളും അവളുടെ ചുറ്റുപാടും അതെങ്ങനെ നേരിടുകയും ചെയ്യുമെന്നുള്ളതായിരുന്നു ആ നാടകം ചർച്ച ചെയ്തിരുന്നത്. വൈഡലി അക്സെപ്റ്റഡ് ആയ നാടകമാണ്. ഈ 2 കൊണ്ട് 348 വേദിയിൽ കളിച്ച് 3rd കൊല്ലത്തിലേക്ക് കടക്കുകയാണ് ആ നാടകം. കാഴ്ചക്കാരിൽ ഏറിയ പങ്കും പുരുഷന്മാരായിട്ട് കൂടി ഞാൻ പറഞ്ഞ സൊസൈറ്റി മാറുന്നുണ്ട് എന്നുള്ളതാണ്.
0: അതെ, അതുപോലെ തന്നെ ഇനി സിനിമയിലേക്ക് വന്നാൽ, ഇപ്പൊ ടു മെൻ, ഭാരത് സർക്കസ് എന്നീ ചിത്രങ്ങളിലൂടെ IFFK വരെ എത്തിയ ഒരു സിനിമയുടെ ഒരു ജേണിയാണ് താങ്കൾക്ക്. അപ്പോ ഈ റേഡിയോയിലും നാടകത്തിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സിനിമ എന്ന മേഖലയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്?
1: അല്ല, സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടം, നമുക്ക് നാടകത്തെ പോലെ തന്നെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, സിനിമ ഒരു വലിയ അധ്വാനം ആവശ്യപ്പെടുന്ന, സമയം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ നാട്ടും പുറത്തുകാർ പറയും, നമ്മൾ പശുവിനെ വാങ്ങി വീട്ടിൽ കെട്ടിയാൽ പിന്നെ നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ, നമ്മൾ ഈ ഒരു നാടകപ്രവർത്തനവുമായി, പ്രൊഫഷണൽ നാടകപ്രവർത്തനം സജീവമായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർഷം അങ്ങനെ പാക്ഡ് ആണ്. ഇപ്പം ഈ വർഷം ഞാൻ 7 എഴുതി, 2 വീതമുള്ള 7 അപ്പം 14 കണ്ടന്റ് എഴുതുകയാണ്. അപ്പം നമുക്ക് അതിന് സമയമുള്ളൂ എന്നുള്ളതാണ്. സിനിമയോട് താല്പര്യമുണ്ട്. അപ്പം നമ്മുടെ MA നിഷാദുക്കയാണ് എന്നെ ആ പടത്തിലേക്ക് വിളിക്കുന്നതും എഴുതുന്നതും. ആദ്യത്തെ പടം ഒരു ആർട്ട് ഹൗസ് പ്രൊഡക്ഷൻ മോഡിലുള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ 2 പക്ക ഒരു സോഷ്യൽ പ്ലേ ആയിരുന്നു. നാടകത്തിൽ ഞാൻ പൊതുവേ ഇൻജസ്റ്റിസുകൾ നമ്മുടെ ഒരു ഇത്തരം വേട്ടമൃഗമാണ്. നിരന്തരം നീതി നടപ്പിലാക്കപ്പെടാത്ത അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള മനുഷ്യരുടെ യാത്ര ഭയങ്കര ഇഷ്ടമുള്ള, ആവർത്തിച്ച് ആവർത്തിക്കാൻ എഴുതുന്ന സബ്ജക്റ്റാണ്. ഞാൻ ഭയങ്കര മഹാനായതുകൊണ്ടല്ല, എനിക്ക് ആ വിഷയം ഇഷ്ടമാണ്, ജസ്റ്റിസ് എന്നുള്ളത്.
0: ഈ വിഷയത്തിന്റെ കാര്യം തന്നെ ഈ പറഞ്ഞപോലെ 7 എഴുതിയെന്ന് പറഞ്ഞു, ഒരു വർഷം 7. അപ്പൊ ഈ നാടകങ്ങള് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാവണമല്ലോ, ഈ വിഷയ ദാരിദ്ര്യം എങ്ങനെ പരിഹരിക്കുന്നു?
1: വിദ്യാഭ്യാസ ആനയെടുക്കുമെന്ന് പറയുന്നുള്ളത് ഒരു പരിപാടിയാണ്. അത് പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട്. കുറച്ച് ഈ പ്രൊഫഷണൽ നാടകത്തിൽ കുറച്ച് കൂടുതൽ ഫാമിലി ബേസ്ഡ് ആയ നാടകങ്ങൾ വരാനാണ് നമ്മളെ സമീപിക്കുന്നത് പലപ്പോഴും, അല്ലെങ്കിൽ എന്നെ സമീപിക്കുന്നത് അങ്ങനെ. അല്ലാതെ എഴുതുന്ന ആൾക്കാരുണ്ട്, വളരെ ഗൗരവമായി മാത്രം എഴുതുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളെ, ഇപ്പം ഞങ്ങൾ ചെയ്ത വംശം എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്, അത് ഹിഡിംബിയുടെയും മകൻ്റെയും കഥയാണ്. ഭീമസേനൻ, ഹിഡിംബി മകൻ, അതിനെ ഒരു അംബൈക്രേറ്റ് പൊളിറ്റിക്സിൻ്റെ കാഴ്ചപ്പാടിൽ കാണുകയാണ്. എങ്ങനെയാണ് ജാതി, എങ്ങനെയാണ് വർഗം മനുഷ്യനെ സ്പ്ലിറ്റ് ചെയ്തതെന്നും ഇന്നും അത് നിലനിൽക്കുന്നതെന്നും ആ കുട്ടിയെയും രോഹിത് ഗംഗുലിയെയും കണക്ട് ചെയ്തിട്ട് ആ ഒരു നാടകമാണ് ചെയ്തത്. വാർത്ത എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഞാനൊരു നാടകം ചെയ്തത്. അത് ഒറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അശ്രദ്ധമായി ഒരാളിടുന്ന ഒരു വാർത്ത ഒറ്റ ദിവസം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ തകിടം മറിക്കുന്നു എന്ന് ഉള്ളതാണ്. ഇപ്പം ഞാൻ ചെയ്ത ഈശ്വരൻ്റെ തിരക്കഥ എന്ന് പറയുന്ന നാടകം ഒരു ബാബുരാജിനെപ്പോലൊരു സംഗീതക്കാരൻ്റെ നാടകമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ. നമ്മളിപ്പോൾ ഒരുക്കം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് രംഗഭാഷയുടെ നാടകം കേരളത്തിൻ്റെ വിവിധ കാലഘട്ടം നടന്ന 3 ഇന്നും പ്രസക്തമായ 3 നമ്മൾ ഇതിനെ പരമാവധി വ്യത്യസ്തമാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും.
0: ഈ കൊമേഴ്ഷ്യലൈസേഷൻ വരുന്നുണ്ടോ? മാർക്കറ്റിൽ വിറ്റഴിച്ചാൽ മാത്രമേ പിന്നീട് ഒരു സ്വീകാര്യത ഉണ്ടാവുള്ളൂ.
1: പ്രൊഫഷണൽ നാടകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ്ട് ശരിയാണെന്ന് പറയേണ്ടി വരും. ഇപ്പം ഞാൻ അമേറ്റർ നാടകം എഴുതുന്നു, ഞാൻ അതിനകത്ത് പ്രതിഫലം ആഗ്രഹിക്കാറില്ല. വരുന്നു, ചിലപ്പോൾ നമ്മൾ ചെയ്യും, പ്രതിഫലം നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിന് തന്നാൽ കിട്ടിയാൽ വാങ്ങിക്കും. പ്രൊഫഷണൽ ആസ് എ കമേഴ്സ്യൽ പ്ലെയർ ആയിട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പ്രതിഫലം പറയാറുണ്ട്, വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, അങ്ങനെ നമ്മൾ പ്രതിഫലം വാങ്ങി എഴുതുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഉത്തരവാദിത്വം കൂടി അവിടെ വരും. ഒരു മനുഷ്യൻ നിലനിൽപ്പുണ്ട്, അയാൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാൾ. ആ മനുഷ്യൻ നമ്മൾ സിനിമാ പ്രൊഡ്യൂസർമാരെ പോലെ സമ്പന്നരായിരിക്കില്ല. നാടകത്തോടുള്ള ക്രൈസ് കൊണ്ട് അയാൾ ചിലപ്പോൾ കടം വാങ്ങിയിട്ടുണ്ടാവും, പലിശക്കെടുത്ത് കാണും, ഭാര്യയുടെ ഓർണമെൻറ്റ്സ് എടുത്ത് പണയം വെച്ചിട്ടുണ്ടാവും. അയാൾ ചിലപ്പോൾ ഒരു 10-12 ചിലവുണ്ട് ഒരു പ്രൊഫഷണൽ നാടകത്തിന്. ഈ മനുഷ്യന് ഈ പണം തിരികെ കിട്ടേണ്ടുന്ന ബാധ്യതയുണ്ട് എന്നുള്ള ബോധം ആദ്യം ഉണ്ടാവേണ്ട ഒരാളാണ്. പ്രേക്ഷകനാണ് നാടകത്തിൻ്റെ എല്ലാം, പക്ഷേ എന്നെ സംബന്ധിച്ച് പ്രൈമറി കൺസേൺ പ്രൊഡ്യൂസറാണ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നാടകം വേണമെങ്കിൽ പ്രൊഡ്യൂസർ അവിടെ ഉണ്ടാവണം.
0: നാടകയാത്രയിൽ ഒട്ടനവധി പുരസ്കാരങ്ങളും താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന സംഗീത നാടക അക്കാദമി അവാർഡുകൾ 2017, 2019 പിന്നെ 25. അതുപോലെ തന്നെ NN പിള്ള അവാർഡ്, ജഗതി NK ആചാര്യ അവാർഡ്. പുരസ്കാരങ്ങൾ എത്രത്തോളം ഉത്തരവാദിത്തം കൂട്ടിയിട്ടുണ്ട്?
1: അങ്ങനെ പറയാൻ പറ്റില്ല. പുരസ്കാരങ്ങൾ ഇഷ്ടമാണോ എന്ന് വെച്ചാൽ അല്ലാന്നൊന്നും പറയണം നമ്മളല്ല. നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ അത് ഒരു അംഗീകാരത്തിൻ്റെ ഒരു രസം, സുഖം, സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ അത് തരുന്നുണ്ട്. മുമ്പൊരു KT മുഹമ്മദ് സാറാണ് പറഞ്ഞത്, നാൻ എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, അവാർഡുകൾ തലയെ വെക്കാനുള്ളതല്ല തറയെ വെക്കാനുള്ളതാണ് എന്ന്. അപ്പം ആ സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ ഡിസർവ് ചെയ്യുന്ന

0: ഒരു സാധനം ഉറപ്പായിട്ടും ഡിസർവ് ചെയ്യുന്ന കിട്ടിയില്ലെങ്കിൽ മനുഷ്യസഹജമായ വേദനയുണ്ടാവും. അതല്ലാതെ ഇത് അമിതമായൊരു ആഹ്ലാദമോ അമിതമായൊരു ദുഃഖമോ നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല.
1: ഇനി ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നേർമൊഴിയുടെ ശ്രോതാക്കൾ സാറിൻ്റെ രചന ഒരു പക്ഷേ ഫോളോ ചെയ്തിട്ടുള്ളവരായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഈ രചനയുടെ ഈ ഫീൽഡിൽ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇനിയും എഴുതാൻ, യുവതലമുറ മാത്രമല്ല നാടകം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അറിയാം, എല്ലാവർക്കും നാടകം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ക്രാഫ്റ്റ് മനസ്സിലാവാത്തതോ എന്താണോ എന്നറിയില്ല, അവർക്കായിട്ട് എന്താ പറയാ?
0: അത് നിരന്തരം പണിയെടുക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് അത് തന്നെയാണ് വഴിയുള്ളത്. എന്നെയും ആൾക്കാർ വിളിക്കാറുണ്ട്, പുതിയ പിള്ളേരൊക്കെ വിളി, നമുക്ക് വലിയ സന്തോഷം തോന്നും. എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇവർ എഴുതുക, നിരന്തരം എഴുതി, രണ്ട് പഠനാത്മകമായി എഴുതുക. ഞാൻ ഇവരോട് പറയും, ഏത് മേഖലയാണോ അവർ ആഗ്രഹിക്കുക, പ്രൊഫഷണൽ നാടക മേഖലയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നിരന്തരം പ്രൊഫഷണൽ നാടകങ്ങൾ കാണുക. നല്ല ക്വാളിറ്റി ഉള്ള നാടകങ്ങളും ഉണ്ട് കേട്ടോ, എല്ലാം നല്ലതെന്നോ എല്ലാം മോശമൊന്നുമില്ല, നല്ല നാടകങ്ങളുണ്ട്. കാണുക, കണ്ടിട്ട് രണ്ടാമതും മൂന്നാമതും ആ നാടകം കാണുക. രണ്ടാമത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ആ നാടകത്തിൻ്റെ ഘടനയെ പഠിക്കാനും, മൂന്നാമത് കാണുമ്പോഴത്തേക്ക് ആ നാടകത്തിൻ്റെ ടെക്നിക്കാലിറ്റികളെ പഠിക്കാനും, അത് നോട്ട് ചെയ്ത് എടുക്കാനും പഠിക്കുക. അങ്ങനെ പറ്റത്തുള്ളൂ.
1: ക്രാഫ്റ്റിൽ കാലത്തിനനുസരിച്ച് മാറ്റവും കൊണ്ടുവരണ്ടേ? ഇപ്പം ശരിയായിരിക്കാം, ഒരു 80 അല്ലെങ്കിൽ 90 കാലഘട്ടത്തിൽ വളരെ സംഭവമായിട്ടുള്ള എഴുത്തുകാരായിരിക്കാം, പക്ഷേ കാലത്തിനനുസരിച്ച് മാറേണ്ടതും അത്യാവശ്യമല്ലേ?
0: ഉറപ്പായിട്ടും അത്യാവശ്യമാണ്, കാലത്തിനനുസരിച്ച് മാറണം. മാറാതെ നിൽക്കുന്നവരും മാറിയവരും ഉണ്ട്, മാറാത്തവരെ ഫീൽഡിൽ നിന്ന് കാലം മാറ്റും, ഉറപ്പാണ്. ഇപ്പം പ്രൊഫഷണൽ നാടക ഫീൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ, നിൽക്കുന്ന നടപ്പ് കാലത്ത് നിൽക്കുന്ന എഴുത്തുകാരെല്ലാം വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ്. എഴുത്തുകാർ കുറവാണ് പൊതുവേ പ്രൊഫഷണൽ നാടകവേദിയിൽ, ഒരു 10-15 പേർക്കകത്തായിരിക്കും നിൽക്കുന്നതെന്ന് തോന്നുന്നു സജീവമായിട്ട്. അവരെല്ലാം വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. കാലത്തിനനുസരിച്ച് മാറണം, മാറാതെ നിന്നിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ മാറുമ്പോഴും ഈ കാണാൻ വരുന്ന ഓഡിയൻസിന് എൻ്റെ ഒരാശയം, ഇത് ഞാനൊരു കമേഴ്സ്യൽ കലയാണ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഒരാശയം റൂബി മാമിൻ്റെ പൈസ എടുത്ത് ചെയ്യുമ്പോൾ എൻ്റെ ആശയം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങളുടെ പൈസ ഞാൻ ഉപകരണമാക്കി മാറ്റാൻ പാടില്ല. നിങ്ങൾക്കത് തിരികെ കിട്ടേണ്ടുന്ന തരത്തിലുള്ള അത് ഉറപ്പ് വരുത്താൻ വേണ്ടുന്ന തരത്തിലുള്ള കമേഴ്സ്യലൈസ് ചെയ്യാനുള്ള ബാധ്യത ആസ് എ കമേഴ്സ്യൽ റൈറ്റർ എനിക്കുണ്ട്. എനിക്കൊരു ഭയങ്കരമായ ആശയമുണ്ട്, 1000 പേരിൽ 50 പേർക്ക് മനസ്സിലാവുള്ളൂ. മാമിൻ്റെ ഒരു 20 ലക്ഷം രൂപ ഞാൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. അപ്പം ഞാൻ അമേച്വർ ചെയ്യണം, ഞാൻ പ്രൊഫഷണൽ നാടകം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്.
1: പ്രൊഫഷൻ ആണെങ്കിലും അമേച്വർ ആണെങ്കിലും നല്ല നാടക രചന എന്ന് പറയുമ്പോൾ എന്തൊക്കെ ബേസിക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം?
0: അടിസ്ഥാനപരമായിട്ട് നാടകം എന്ന് പറയുമ്പോൾ സിനിമ പോലെയല്ല, നാടകത്തിന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഷയം ഉണ്ടായിരിക്കണം, പ്രേക്ഷകനെ ഹുക്ക് ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടായിരിക്കണം. എൻ്റർടൈൻമെൻ്റ് മാത്രമായിട്ട് വരുന്ന കമേഴ്സ്യൽ നാടകങ്ങളോട് ഞാനും ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഏറ്റവും മോശം നാടകത്തിന് പോലും ഒരു നല്ല ആശയമെങ്കിലും കൺവേ ചെയ്യാനുണ്ടാവും. 2 മണിക്കൂർ നാടകത്തിൽ 1 മണിക്കൂർ 55 മിനിറ്റും പാളിപ്പോയൊരു നാടകത്തിൽ 5 മിനിറ്റ് ചിലപ്പോൾ നിങ്ങളോട് പറയാൻ ഒരു സാധനം ഉണ്ടാവും. നാടകത്തിൻ്റെ വിഷയങ്ങൾ, നാടക സൊസൈറ്റിയോട് കൺവേ ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, ഇന്നത്തെ സമൂഹം പെട്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ, ഇത് ബോധ്യപ്പെടുത്താൻ എഴുത്തുകാരന് പറ്റിയിരിക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണ മനുഷ്യൻ പെട്ടുപോകുന്ന സാഹചര്യങ്ങളെ ആവർത്തിച്ച് എഴുതുന്ന ആളാണ്. അപ്പം അതിന് പഴിയും കേൾക്കാറുണ്ട്. നിങ്ങൾ പിന്നെ മറ്റതിലും നിങ്ങൾ ഇതുപോലൊരു പ്രശ്നം, ഒരു നീതിയുടെ പ്രശ്നം നമ്മൾ പറയും. നമ്മളെ എഴുതാൻ വിളിക്കുന്നിടത്തോളം ഞാനത് ആവർത്തിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.
1: പുതിയ പ്രോജക്റ്റുകൾ, പുതിയ പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ,
0: ആഗ്രഹങ്ങളൊന്നുമില്ല. നമ്മൾ എഴുത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ, ഈ അടുത്ത വർഷവും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 5-6 നാടകങ്ങൾ ഇപ്പം തന്നെ ഒരു 5-6 നാടകങ്ങളോളം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷത്തെ ഈ വർഷത്തെ നാടകങ്ങൾ ഞാനിപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 10 എഴുതി തീർന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു, എനിക്ക് മാത്രമല്ല മുഖ്യധാരയിൽ നിൽക്കുന്ന എഴുത്തുകാർക്കെല്ലാം അടുത്ത വർഷത്തേക്കുള്ള കമ്മിറ്റ്മെൻ്റ് ആയിട്ടുണ്ടാവും. അത് വരുന്നു. പിന്നെ 1-2 പടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള, അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന വലിപ്പത്തിലേക്ക് ആ പ്രോജക്റ്റുകൾ എത്തിയിട്ടില്ല. നമ്മൾ സിനിമയിൽ പറയുന്ന പ്രോജക്റ്റ് ഓൺ ആവുക എന്ന് പറയുമല്ലോ, ആ പരുവത്തിന് എത്തിയിട്ടില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിൻ്റെ അർത്ഥമില്ല. ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നാടകത്തിലും ചില വലിയ പ്രോജക്റ്റുകൾ, അടുത്ത വർഷം ഒരു 2-3 വലിയ പ്രോജക്റ്റുകൾ വരുന്ന ഒരു പ്ലാനുണ്ട്. അപ്പം അങ്ങനെയാണ്.
1: എല്ലാവിധ ആശംസകളും. ഈ വാക്കുകളുടെ ശക്തിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ആ വാക്കുകളുടെ ശക്തി താങ്കളുടെ എല്ലാ മേഖലകളിലും പ്രകടമാകട്ടെ, പ്രതിഫലിക്കട്ടെ, എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം.
0: താങ്ക് യു.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് നാടകകൃത്തും തിരക്കഥാകൃത്തുമായ മുഹാദ് വെമ്പായവുമായുള്ള ആഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് റൂബി ബാബു.
3: നേർമൊഴി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മാമ്പഴക്കാലം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് സാഗർമാല പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
1: ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ കടൽമാർഗ ഗതാഗതത്തിനും തുറമുഖങ്ങൾക്കും നിർണായക സ്ഥാനമാണുള്ളത്. ഇന്ത്യയുടെ ഏകദേശം 11,099 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശവും 14,500 കിലോമീറ്ററോളം സാധ്യതയുള്ള ജലഗതാഗത പാതകളും രാജ്യത്തിന്റെ വ്യാപാരത്തിനും ചരക്കുനീക്കത്തിനും വലിയ സാധ്യതയാണ് നൽകുന്നത്. ഈ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി തുറമുഖ കേന്ദ്രീകൃത വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ 2015 മാർച്ചിൽ സാഗർമാല പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, തുറമുഖങ്ങളെ റോഡ് റെയിൽ ശൃംഖലകളുമായി ബന്ധിപ്പിക്കൽ, തീരദേശ വ്യവസായ വികസനം, തീരദേശ സമൂഹങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, തീരദേശ അന്തർദേശീയ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഭരണനിർവഹണ സൌകര്യാർത്ഥം സാഗർമാല പദ്ധതിയെ 5 പ്രധാന മേഖലകളായി തിരിച്ചിരിക്കുന്നു. 1. തുറമുഖ ആധുനികവൽക്കരണം. ഇതിൽ നിലവിലുള്ള തുറമുഖങ്ങളുടെ ശേഷിയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുകയും പുതിയ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. തുറമുഖ കണക്ടിവിറ്റിയാണ് 2. ഇതിൽ തുറമുഖങ്ങളെ റോഡ്, റെയിൽ, തീരദേശ കപ്പൽ ഗതാഗതം, ഉൾനാടൻ ജലപാതകൾ എന്നിവയുമായി ബന്ധിപ്പിച്ച് ചരക്കുനീക്കം കൂടുതൽ വേഗത്തിലും കുറഞ്ഞ ചിലവിലും സാധ്യമാക്കുന്നു. ഇതിലൂടെ തുറമുഖങ്ങൾക്ക് സമീപം വ്യവസായ ക്ലസ്റ്ററുകൾ വികസിപ്പിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വ്യാപാരത്തിനും പ്രോത്സാഹനം നൽകുന്നു. 4. തീരദേശ സമൂഹ വികസനം. മത്സ്യബന്ധനം, നൈപുണ്യ വികസനം, തീരദേശ ടൂറിസം തുടങ്ങിയ മേഖലകളിലൂടെ തീരദേശ ജനതയുടെ ഉപജീവന സാധ്യതകൾ ഇതിലൂടെ മെച്ചപ്പെടുത്തുന്നു. തീരദേശ കപ്പൽ ഗതാഗതവും ഉൾനാടൻ ജലഗതാഗതവുമാണ് 5. റോഡ്, റെയിൽ സംവിധാനങ്ങൾക്ക് പകരമായി ജലമാർഗങ്ങളിലൂടെ കൂടുതൽ ചരക്കുകൾ നീക്കി ഗതാഗത ചെലവും റോഡുകളിലെ തിരക്കും കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യം. സാഗർമാലയുടെ ഭാഗമായി ഇതുവരെ 845 പദ്ധതികൾക്ക് 6.06 ലക്ഷം കോടി രൂപയുടെ ഏകദേശ നിക്ഷേപത്തോടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിൽ 315 പദ്ധതികൾ 1.57 ലക്ഷം കോടി രൂപ ചെലവിൽ പൂർത്തിയായി. പ്രധാന തുറമുഖങ്ങളിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ 91.5 കോടി ടണ്ണിലധികം ചരക്ക് കൈകാര്യം ചെയ്തു. അതേസമയം ഉൾനാടൻ ജലപാതകളിലൂടെയുള്ള ചരക്ക് നീക്കം 2013-14 18.1 കോടി ടണ്ണിൽ നിന്ന് 2024-25 145.5 കോടി ടണ്ണായി ഉയർന്നു. തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണത്തിലൂടെയും ചരക്കുനീക്കത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഗതാഗത ചെലവ് കുറയ്ക്കുന്നതിനും രാജ്യത്തിന്റെ ലോജിസ്റ്റിക് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സാഗർമാല ലക്ഷ്യമിടുന്നു. പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 1 കോടി തൊഴിലവസരങ്ങളുടെ സാധ്യതയും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടുത്ത ഘട്ടമായി സാഗർമാല 2.0 കൂടുതൽ സമഗ്രമായ മാരിടൈം ഡെവലപ്മെന്റ് ലക്ഷ്യമിടുന്നു. 85,482 കോടി രൂപയുടെ ബജറ്റ് പിന്തുണയോടെ 3.6 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഉത്തേജിപ്പിക്കുകയാണ് ലക്ഷ്യം. തുറമുഖങ്ങൾ, തീരദേശ ഉൾനാടൻ ജലഗതാഗതം, വ്യവസായം, തീരദേശ സമൂഹങ്ങൾ, ഗവേഷണം, സുസ്ഥിര വികസനം എന്നിവയെ ഏകോപിപ്പിച്ച് ഇന്ത്യയെ ഒരു ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റുക എന്നതാണ് സാഗർമാല 2.0 മുന്നോട്ട് വയ്ക്കുന്ന ദീർഘകാല ലക്ഷ്യം. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ച് അടിസ്ഥാന സൌകര്യ വികസനവും വ്യവസായ വളർച്ചയും തൊഴിൽ സൃഷ്ടിയും ജലഗതാഗത വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദേശീയ ദൌത്യമാണ് സാഗർമാല. ഇന്ത്യയുടെ സമുദ്രശേഷിയെ സാമ്പത്തിക വളർച്ചയുടെ ശക്തമായ ചാലകശക്തിയാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം.

0: സാഗർമാല പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. കേന്ദ്രമന്ത്രിസഭയിൽ നിന്നുള്ള എൽ മുരുകന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശുപാർശ പ്രകാരമാണിത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയായി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡാറ്റ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡാറ്റ പോളിസി 2026 കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വെച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി കണക്കാക്കി വോട്ടർ പട്ടികയിൽ പ്രത്യേക സംഗ്രഹ പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 14 സംസ്ഥാനങ്ങളോടും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, മണിപ്പൂർ, പുതുച്ചേരി, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവയാണ് ഈ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. SAR നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അടുത്തിടെ പൂർത്തിയായതോ ആയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടത്തുന്നതിനുള്ള സമയക്രമം പിന്നീട് അറിയിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്നുകൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് പട്ടം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്ത്

0: ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള UIDAI പുതിയ ആധാർ സേവാ കേന്ദ്രം ആരംഭിക്കുന്നു. നാളെ ജില്ലാ കളക്ടർ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീനിവാസ അയ്യർ റോഡിൽ കോട്ടയം സഹകരണ അർബൻ ബാങ്കിന് സമീപം വാരിയസ് ആർക്കേഡിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബാല്യകാല സഖി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന KT മുഹമ്മദ്, സംഗീതം K. രാഘവൻ.

0: Sensex climbs over 2% to close at 74,316. And Prime Minister Modi interacts with India's Asian Games contingent in New Delhi, says country is poised to emerge as a global sporting powerhouse. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് സ്വപ്നങ്ങൾക്ക് ചിറകേകിയ കലാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ.
3: പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 15. നമുക്ക് ഇതൊരു സാധാരണ തീയതിയല്ല, ഒരു മനുഷ്യൻ ജനിച്ച ദിവസം. പക്ഷേ ആ മനുഷ്യൻ പിന്നീട് ഇന്ത്യയിലെ കോടിക്കണക്കിന് കുട്ടികളുടെ മനസ്സിൽ ഒരു സ്വപ്നമായി മാറിയ ദിവസം. അതെ, ഡോക്ടർ APJ അബ്ദുൾ കലാമിൻ്റെ ജന്മദിനം. അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ 15 ലോകവിദ്യാർത്ഥി ദിനമായി ഓർമ്മിക്കപ്പെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കലാം ആരായിരുന്നു? ഒരു ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നു? ഇന്ത്യയുടെ രാഷ്ട്രപതി മാത്രമായിരുന്നു? ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നു? അല്ല, എനിക്ക് തോന്നുന്നത് കലാം എന്നത് ഒരു മനുഷ്യനേക്കാൾ വലിയൊരു ആശയമാണ്. നിനക്ക് സ്വപ്നം കാണാം, നിനക്ക് ഉയരാം, നിന്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും നിന്റെ ഭാവി നിനക്ക് തന്നെ സൃഷ്ടിക്കാം. നിന്റെ അറിവ് നിനക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയും ഉപയോഗിക്കണം. ഇതായിരുന്നു കലാം കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 ജനിച്ച ഒരു സാധാരണ കുട്ടിയായിരുന്നു അബ്ദുൽ കലാം. സമ്പന്നമായ കുടുംബമല്ല, വലിയ സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിനൊരു വലിയ സമ്പത്തുണ്ടായിരുന്നു: അറിവിനോടുള്ള അതിയായ ആഗ്രഹം. പഠിക്കണം, അറിയണം, ചോദ്യങ്ങൾ ചോദിക്കണം, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് വൈദ്യുതി പോലും ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പഠിച്ചിരുന്നുവെന്ന് അദ്ദേഹം തന്നെ ഓർമ്മിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, യൂട്യൂബ്, ഗൂഗിൾ, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ. പക്ഷേ അന്ന് ഒരു മണ്ണെണ്ണ വിളക്ക്. എന്നിട്ടും ആ ചെറിയ വെളിച്ചത്തിൽ പഠിച്ച കുട്ടിയുടെ സ്വപ്നം പിന്നീട് ഇന്ത്യയുടെ ആകാശത്തോളം വളർന്നു. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ വലുപ്പം തീരുമാനിക്കേണ്ടതില്ല. കലാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു സംഭവം അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലത്താണ്. ഒരു ദിവസം അധ്യാപകൻ പക്ഷികളുടെ പറക്കലിനെക്കുറിച്ച് ക്ലാസ്സിൽ പഠിപ്പിച്ചു. കലാമിന് വിമാനങ്ങളോടും പറക്കലിനോടും വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആ അധ്യാപകൻ പാഠപുസ്തകത്തിലെ ഒരു പാഠം പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല, അദ്ദേഹം കുട്ടിയുടെ ഉള്ളിലെ ഒരു സ്വപ്നത്തെ ഉണർത്തി. കലാം പിന്നീട് തൻ്റെ അധ്യാപകനെ സമീപിച്ച് ചോദിച്ചു, സർ, എനിക്ക് വിമാനശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അധ്യാപകൻ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തു. പഠിക്കുക, ഉയർന്ന വിദ്യാഭ്യാസം നേടുക, എഞ്ചിനീയറിംഗ് പഠിക്കുക, ഫ്ലൈറ്റ് സയൻസ് പഠിക്കുക. ആ ചെറിയ സംഭാഷണം കലാമിൻ്റെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റി. പിന്നീട് അദ്ദേഹം എയർനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, ശാസ്ത്രജ്ഞനായി. ISRO DRDO പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. പിന്നീട് ഇന്ത്യയുടെ 11th രാഷ്ട്രപതിയായി. അപ്പോൾ ഒരു അധ്യാപകൻ്റെ ഒരു വാക്ക് ഒരു കുട്ടിയുടെ ജീവിതം മാറ്റുമോ? തീർച്ചയായും മാറ്റാം. അതുകൊണ്ട് പ്രിയ അധ്യാപകരെ, നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി നാളെ എന്താകും എന്ന് നമുക്കറിയില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന ആ ചെറിയ കുട്ടിയിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ടായേക്കാം, ഒരു ഡോക്ടർ ഉണ്ടായേക്കാം, ഒരു അധ്യാപകനുണ്ടായേക്കാം, ഒരു കലാകാരനുണ്ട്.

ഉണ്ടായേക്കാം, ഒരു കായിക താരമുണ്ടായേക്കാം, ഒരു സംരംഭകനുണ്ടായേക്കാം, ഒരു നല്ല മനുഷ്യനും ഉണ്ടായേക്കാം. അതിനാൽ ഒരു കുട്ടിയുടെ സ്വപ്നത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. ഡ്രീം, ഡ്രീം, ഡ്രീം. കുട്ടികളോട് കലാം ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകളിലൊന്ന് ഡ്രീം, സ്വപ്നം കാണുക. പക്ഷെ കലാമിൻ്റെ സ്വപ്നം എന്ന വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, പഠിക്കുക, പരിശ്രമിക്കുക, പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കുക. ഇതാണ് കലാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പ്രസംഗങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ ഒരു ആശയമുണ്ട്, തിങ്കിങ് ഈസ് പ്രോഗ്രസ്. ചിന്തിക്കണം, ചോദ്യം ചെയ്യണം, അന്വേഷിക്കണം, അതിനുശേഷം അറിവിനെ പ്രവൃത്തിയാക്കി മാറ്റണം. അദ്ദേഹം പറഞ്ഞു, നോളജ് വിത്തൗട്ട് ആക്ഷൻ ഈസ് യൂസ്ലെസ് ആൻഡ് ഇറലവൻറ്റ്, നോളജ് വിത്ത് ആക്ഷൻ ബ്രിങ്സ് പ്രോസ്പെരിറ്റി. ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുത്, ജീവിതത്തിന് വേണ്ടി പഠിക്കൂ. ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ സ്കൂളിൽ പോയി, ടീച്ചർ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു, നിങ്ങളത് പഠിച്ചു, എക്സാം എഴുതി, മാർക്ക് വാങ്ങി, അതിനുശേഷം പഠിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ? കലാം നമ്മോട് പറയുന്നത് ഇതാണ്, അറിവ് പ്രവൃത്തിയായി മാറണം. നിങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ച് പഠിച്ചാൽ ഒരു മരം നട്ടുനോക്കൂ, സമത്വത്തെക്കുറിച്ച് പഠിച്ചാൽ ഒരു സുഹൃത്തിനെ അവൻ്റെ മതം, ജാതി, ഭാഷ, സാമ്പത്തിക സ്ഥിതി എന്നിവ നോക്കാതെ ചേർത്ത് പിടിക്കൂ. ശുചിത്വത്തെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങൾ ക്ലാസ് മുറി വൃത്തിയായി സൂക്ഷിക്കൂ. ദേശസ്നേഹത്തെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം സത്യസന്ധമായി നിർവഹിക്കൂ. അതാണ് കലാമിൻ്റെ വിദ്യാഭ്യാസം. കലാം നമുക്ക് നൽകിയ മറ്റൊരു വലിയ സന്ദേശമുണ്ട്, സ്മോൾ എയിം ഇസ് എ ക്രൈം. കുട്ടികളെ, നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, നീ പഠിച്ചു വലുതായാൽ എന്താകണം? നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ പറയുമായിരിക്കും, എനിക്ക് ഒരു ജോലി കിട്ടിയാൽ മതി. അല്ല, കലാം കുട്ടികളോട് പറഞ്ഞത് വലിയ സ്വപ്നം കാണൂ. അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശക്തമായ ഒരാശയമാണ് സ്മോൾ എയിം ഈസ് എ ക്രൈം. അതിൻ്റെ അർത്ഥം എല്ലാവരും വലിയ പദവിയിലെത്തണം എന്നല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിൽ വലിയ ലക്ഷ്യം വേണം. ഒരു അധ്യാപകനാകുന്നുവെങ്കിൽ നൂറുകണക്കിന് കുട്ടികളുടെ ജീവിതത്തിൽ വെളിച്ചമാകുക. ഒരു ഡോക്ടറാകുന്നെങ്കിൽ രോഗിയുടെ വേദന മനസ്സിലാക്കുക. ഒരു കർഷകനാകുന്നെങ്കിൽ രാജ്യത്തിന് ഭക്ഷണം നൽകുന്ന അഭിമാനം മനസ്സിലാക്കുക. ഒരു ശാസ്ത്രജ്ഞനാകുന്നെങ്കിൽ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തുക. ജോലി ചെറുതോ വലുതോ അല്ല, നമ്മുടെ ലക്ഷ്യമാണ് അതിനെ മഹത്തരമാക്കുന്നത്. കലാമിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിജയങ്ങളെക്കുറിച്ചാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളും ഉണ്ടായിരുന്നു. SLV 3 പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ല. അപ്പോൾ സംഭവിച്ചത്, പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മേലധികാരി പ്രൊഫസർ സതീഷ് ധവാൻ മുന്നോട്ട് വന്നു എന്നതാണ്. പിന്നീട് വിജയം ലഭിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം കലാമിനും സംഘത്തിനും നൽകി. ഈ അനുഭവത്തിൽ നിന്ന് കലാം പഠിച്ചത്, നേതൃത്വം വിജയത്തിൻ്റെ ക്രെഡിറ്റ് പങ്കിടുന്നതും പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതുമാണ്. ഇതൊരു ശാസ്ത്രപാഠം മാത്രമല്ല, ഒരു ജീവിതപാഠം കൂടിയാണ്. കുട്ടികളെ, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ, ഒരു മത്സരത്തിൽ തോറ്റാൽ, ഒരു പ്രോജക്റ്റ് പരാജയപ്പെട്ടാൽ എനിക്കൊന്നും കഴിയില്ല എന്നൊരിക്കലും പറയരുത്. പകരം സ്വയം ചോദിക്കൂ, ഇതിൽ നിന്ന് എനിക്ക് എന്തു പഠിക്കാം? പരാജയം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമയാണ്. അവിടെ നിന്ന് അടുത്ത വാക്യം തുടങ്ങാം. കലാമിനെ പീപ്പിൾസ് പ്രസിഡന്റ് എന്ന് വിളിച്ചിരുന്നെങ്കിലും കുട്ടികളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അതിലും പ്രത്യേകമായിരുന്നു. രാഷ്ട്രപതിയായിരുന്നപ്പോഴും അദ്ദേഹം കുട്ടികളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. സ്കൂൾ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ കണ്ടു. ഒരു പ്രസംഗത്തിൽ താൻ 100,000+ വിദ്യാർത്ഥികളെ നേരിൽ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം വിശ്വസിച്ചു, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ യുവ മനസ്സുകളാണ്.

0: അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ സ്വപ്നം എന്താണ്? പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു ചോദ്യമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിനായി നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കലാമിനെ അറിയാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും വായിക്കണം. വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഇന്ത്യയിലെ യുവ മനസ്സുകളുടെ ശക്തിയെക്കുറിച്ചുള്ള ചിന്തകളാണ് അതിൽ. ഇന്ത്യ 2020 വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദർശനമാണ് ഇതിലെ പ്രതിപാദ്യം. മൈ ജേണി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും ചിന്തകളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ ചിൽഡ്രൻ ആസ്ക് കലാം, എൻവിഷനിങ് ആൻഡ് എൻപവേർഡ് നേഷൻ, ഇൻസ്പയറിംഗ് തോട്ട്സ് തുടങ്ങിയ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ കുട്ടികളിലേക്കും യുവാക്കളിലേക്കും എത്തിക്കുന്നു. പ്രത്യേകിച്ച് ചിൽഡ്രൻ ആസ് കലാം എന്ന പുസ്തകം വളരെ മനോഹരമാണ്. കാരണം അതിൽ കുട്ടികൾ കലാമിനോട് ചോദിച്ച ചോദ്യങ്ങളും അദ്ദേഹം നൽകിയ മറുപടികളുമുണ്ട്. അതായത് കുട്ടികൾ ചോദിച്ചു, കലാം കേട്ടു, കലാം മറുപടി നൽകി. ഇതാണ് ഒരു നല്ല വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനവും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി നിങ്ങൾക്കൊരു ചെറിയ ചലഞ്ച് നൽകട്ടെ. ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ. അപ്പോൾ ഇന്നു മുതൽ ഒരു ചെറിയ ചലഞ്ച് ഏറ്റെടുക്കാമോ? കലാം ചലഞ്ച്. ഒന്നാമത്, ദിവസവും കുറഞ്ഞത് 20 മിനിറ്റ് ഒരു പുസ്തകം വായിക്കും. രണ്ടാമത്, ദിവസവും ഒരു പുതിയ ചോദ്യം ചോദിക്കും. മൂന്നാമത്, ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് ഒരു പാഠം പഠിക്കും. നാലാമത്, എൻ്റെ സ്വപ്നം എഴുതി വയ്ക്കും. അഞ്ചാമത്, എൻ്റെ അറിവുകൊണ്ട് മറ്റൊരാൾക്ക് സഹായം ചെയ്യും. ആറാമത്, എൻ്റെ സുഹൃത്തിൻ്റെ സ്വപ്നത്തെ പരിഹസിക്കില്ല. ഏഴാമത്, എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയും. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറാൻ തുടങ്ങും. അവസാനമായി, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഒക്ടോബർ 15 കലാമിൻ്റെ ജന്മദിനം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കലാമിനെ മാത്രം ഓർക്കാനുള്ള ദിവസമല്ല, നമ്മുടെ ഉള്ളിലെ കലാമിനെ ഉണർത്താനുള്ള ദിവസമാണ്. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തെ സംരക്ഷിക്കൂ. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യം ചോദിക്കൂ. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു കഴിവുണ്ട്, അതിനെ വളർത്തൂ. നിങ്ങളിൽ ഓരോരുത്തരിലും ഇന്ത്യയുടെ ഭാവിയുണ്ട്, അതിനെ മനോഹരമാക്കൂ. കലാം നമ്മോട് പറഞ്ഞ ഒരു മനോഹരമായ ചിന്തയോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. തിങ്കിംഗ് ഷുഡ് ബിക്കം യുവർ ക്യാപിറ്റൽ അസറ്റ്. നോ മാറ്റർ വാട്ട് എവർ അപ്സ് ആൻഡ് ഡൗൺസ് യു കം അക്രോസ് ഇൻ യുവർ ലൈഫ്. അതായത്, ജീവിതത്തിൽ എത്ര ഉയർച്ചയും താഴ്ചയും വന്നാലും ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായിരിക്കണം. കുട്ടികളെ, സ്വപ്നം കാണൂ, സ്വപ്നത്തെ ലക്ഷ്യമാക്കൂ, ലക്ഷ്യത്തെ പ്രവൃത്തിയാക്കൂ, പ്രവൃത്തിയെ ശീലമാക്കൂ, പരാജയത്തെ പാഠമാക്കൂ, അറിവിനെ സമൂഹത്തിനായി ഉപയോഗിക്കൂ. ഒടുവിൽ, നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലുമാകട്ടെ. കലാം നമ്മോട് പറഞ്ഞതുപോലെ, ലെറ്റ് ദ യങ് മൈൻഡ്സ് ബ്ലോസം, യുവ മനസ്സുകൾ പൂക്കട്ടെ. ആ പൂക്കളിൽ നിന്ന് അറിവിൻ്റെ സുഗന്ധം പരക്കട്ടെ. ആ അറിവിൽ നിന്ന് നല്ലൊരു ഇന്ത്യ വളരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ചിന്തകളായി മാറട്ടെ. ചിന്തകൾ നിങ്ങളുടെ പ്രവൃത്തികളായി മാറട്ടെ. പ്രവൃത്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയായി മാറട്ടെ.
1: സ്വപ്നങ്ങൾക്ക് ചിറകേകിയ കലാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നവരാത്രി സംഗീതോത്സവം നാലാം ദിവസം. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന അമൃത വെങ്കടേഷിന്റെ കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. എൽ രാമകൃഷ്ണൻ വയലിൻ, എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഘടം, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മുഖർശങ്. ഇന്നത്തെ മുഖ്യകൃതി ഭാരതി മാമവ, രാഗം തോടി.

ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന അമൃത വെങ്കടേഷിൻ്റെ കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. എൽ രാമകൃഷ്ണൻ വയലിൻ, എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. നവരാത്രി സംഗീതോത്സവം അഞ്ചാം ദിവസമായ നാളെ ഗണേഷിൻ്റെ ചിത്രവീണ കച്ചേരി കേൾക്കാം. നാളത്തെ മുഖ്യകൃതി ജനനി മാമവ, രാഗം ഭൈരവി. ഇന്നത്തെ കച്ചേരിയുടെ പൂർണ്ണരൂപം തിരുവനന്തപുരം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്.